മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, ആലാപനം എസ് ജാനകി.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പരുകൾ പറയാം: 9495943 1 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്: 9 4 9 6 5 9 6 3 2 1. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ഐശ്വര്യ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ലോകത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളുമൊക്കെ നമ്മളെ എല്ലാവരെയും പല രീതിയിൽ ബാധിക്കാറുണ്ട്. അത് കോവിഡായാലും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയായാലും ഇതൊക്കെ നമ്മളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. നമ്മുടെ വിപണിയെ ബാധിക്കും, പണപ്പെരുപ്പത്തെ ബാധിക്കും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്കെങ്ങനെ സമ്പാദ്യം സുരക്ഷിതമാക്കാം, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിലേക്ക് രതീഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: ഇന്നത്തെ ഒരു സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് ഒരു സാധാരണക്കാരന് സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ?
2: തീർച്ചയായിട്ടും. നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ അനിശ്ചിതാവസ്ഥ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സാധാരണമാണ്. അപ്പം നമ്മൾ അതിനെ എത്രത്തോളം, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരു ആസൂത്രണത്തിലൂടെ, ഒരു പ്ലാനിങ്ങിലൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തയ്യാറാക്കാം, അതിനുവേണ്ടി തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം.
1: സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്?
2: പ്രധാനമായിട്ടും നമ്മുടെ സമ്പത്തിന്റെ അടിസ്ഥാനം തന്നെ 4 കാര്യങ്ങളാണ്. നമ്മുടെ വരുമാനം, നമ്മുടെ ചിലവ്, കടം, ആസ്തി, ഈ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു 4 തൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ 4 കാര്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു, ഈ 4 തൂണുകളെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണം, പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ അവരുടെ വരുമാനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മുടെ കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ച്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ചിട്ട് ചെലവിനെ എങ്ങനെ ബാധിക്കുന്നു. കടം, ആ സമയത്ത് പൂട്ടിപ്പോയി എത്രയോ അധികം കടകൾ, നമ്മുടെ ഹോട്ടലുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് അവരുടെ വ്യക്തി

0: ഭീകരമായിട്ടുള്ള ജീവിതത്തിൽ കടം പെരുകി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കടം എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ ആസ്തി അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഈ നാല് തൂണുകളെ, വരുമാനം, ചെലവ്, കടവ്, ആസ്തി, ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴേ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം.
1: നമുക്ക് വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ആരാണ്, പേര് പറയൂ. വിഷയം കേട്ടില്ല അല്ലേ? സാറിനോട് ചോദിച്ചോളൂ.
2: അനിശ്ചിത കാലഘട്ടത്തിൽ സാമ്പത്തിക ഇത് നേരിടുന്ന അതുമായിട്ട് സംശയപ്പെട്ട പോണിംഗ് പ്രോഗ്രാം അല്ലേ? സാറ് കാണുന്നവരെ കാഴ്ച ഇല്ലാത്ത ആളാണേ. കേൾക്കുന്നുണ്ടോ?
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: കാഴ്ചയില്ലത് ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളാണ്.
0: ശരി.
2: അപ്പൊ നമുക്ക് ഒരു ജോലിയൊന്നും ഇല്ല. ഞാൻ പലയിടത്തും സമീപിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവര് ചോദിക്കുന്നത്. നമ്മക്ക് പറ്റിയ ഏതെല്ലാം ജോലികളുണ്ടോ?
0: ശരി. ഇപ്പോ പ്രധാന
2: ആരുടെ മറുപടി,
0: വരുമാനം എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്?
2: സാർ, എന്റെ ഏക ആശ്രമം എന്ന് പറഞ്ഞാൽ 2000 രൂപ മാസം പെൻഷൻ കിട്ടുന്ന ആ ഒരു വരുമാനേ ഉള്ളൂ.
0: ശരി. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും പദ്ധതികളും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
2: അതേ ഉള്ളു സാർ, ഞാൻ പറയുന്നേക്ക്. പിന്നെ 2000 രൂപ കിട്ടിയാൽ ഒന്നിനും ഉണ്ടാവില്ല ആ പൈസ.
0: ശരി.
2: അത് നമുക്കൊരു ഒരു ജോലി വേണം. അതിന് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താലോ അല്ലെങ്കിൽ ലേബർ കമ്മീഷണർക്ക് ഒരു കത്ത് കൊടുത്താലോ നമ്മുടെ പ്രശ്നം പരിഹരിക്കുമോ?
0: തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളൊക്കെ സർക്കാർ തലത്തിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തുകളിൽ, ജില്ലകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് സ്വയം തൊഴിലിനുള്ള അല്ലെങ്കിൽ മറ്റൊരു വരുമാനത്തിനുള്ള, ഒരു പാസീവ് ഇൻകത്തിനുള്ള നിരവധി പദ്ധതികൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്.
1: അതെ, ഭിന്നശേഷിക്കാർക്കായുള്ള നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. അപ്പോൾ ആ വഴിക്ക് അന്വേഷിക്കുക. വിളിച്ചതിന് നന്ദി. സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കാനായിട്ട് നമ്മൾ ഏത് പ്രായത്തിൽ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നതുണ്ടോ?
0: ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ തുടങ്ങാൻ പറ്റും. അതായത് ചെറു പ്രായത്തിൽ തന്നെ ആരംഭിക്കേണ്ടുന്ന, മറ്റെല്ലാ ശീലങ്ങളോടൊപ്പം തന്നെ ആരംഭിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം, സാമ്പത്തികമായ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കൊച്ചു കുട്ടിയെ കടയിൽ വിട്ടാൽ പോലും അവർക്ക് എത്ര നമുക്ക് അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ പറ്റും. ഒരു പാല് വാങ്ങാൻ കൊടുത്തുവിടുന്ന സമയത്ത് അവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കുന്നു, ബാക്കി എത്ര കിട്ടുന്നു, അവർക്കതിൻ്റെ വില മനസ്സിലാകും. അപ്പം ഇത്തരത്തിലൊരു ശീലങ്ങൾ നമുക്ക് ഈ സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വരുമാനക്കാരെയോ പ്രത്യേക ഏജ് കാറ്റഗറിയോ അല്ലെങ്കിൽ പ്രായപരിധിക്കാരെ ആശ്രയിച്ചല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ആളുകളെ സംബന്ധിച്ചും, മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും ഉണ്ടാകേണ്ടുന്ന ഒരു ശീലം കൂടിയാണ് സാമ്പത്തിക ആസൂത്രണം.
1: ഇതിലിപ്പോൾ നമ്മൾ വരുമാനം, ചെലവ്, കടം, ആസ്തി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ വരുമാനത്തിന്റെ എത്ര ഭാഗം വരെ നമുക്ക് ചെലവാക്കാം എന്ന് ഒരു അങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാറുണ്ടോ?
0: തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസമാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ ചിലവ്, സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ചിലവുകളാണ് വരുന്നത്. ഒന്ന് ലിവിങ് എക്സ്പെൻസും രണ്ടാമത്തെ ലൈഫ് സ്റ്റൈലിലായിട്ടുള്ള എക്സ്പെൻസുകളും. അതായത് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന ചിലവുകളെയാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ആഹാരം, വസ്ത്രം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൊബൈൽ, വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന, എസെൻഷ്യലായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയും. അത് എത്ര വേണം എന്ന് വെച്ചാൽ നമ്മൾ പല തമ്പ് റൂൾസ് പറയാറുണ്ട്. 50% എടുക്കാം, 30% അല്ലെങ്കിൽ 20%
1: വ്യക്തികൾക്കനുസരിച്ച് മാറും.
0: തീർച്ചയായിട്ടും അത് മാത്രമല്ല വരുമാനത്തിന്റെ സ്രോതസ്. വരുമാനം എങ്ങനെ കിട്ടും? ഇപ്പൊ NRI ആയിട്ട് ഒരാളുടെ വരുമാനമല്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൻഷൻ കിട്ടുന്ന ആളുടെ വരുമാനം നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എത്ര ചെലവാക്കാം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. എന്നാലും നമ്മൾ പൊതുവെ പറയുന്നത് നമുക്ക് സേവിങ്സ് റേഷ്യോ എന്ന് പറയുന്നത് 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും മാറ്റി വെക്കണം. സേവിങ്സ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസ് എന്ന് നമ്മൾ പറയും. സാമ്പത്തികപരമായ ആരോഗ്യം കണക്കാക്കുമ്പോൾ മിനിമം 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും കുറഞ്ഞത് മാറ്റിവെക്കാൻ സാധിക്കുന്ന ആളാണ് സാമ്പത്തികപരമായിട്ട് ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
1: അതുപോലെ കടം, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരിക?
0: തീർച്ചയായും കടം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും കടത്തിന്റെ ആളുകളെ കുറിച്ച് പറയുമ്പം നമ്മൾ പറയുന്നുണ്ട്,

0: കടം എത്രത്തോളം ആകാം എന്നുള്ളത് പറയാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റേഷ്യോസ് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. ഒന്ന് ഡെറ്റ് സർവീസ് റേഷ്യോ എന്ന് പറയും, അതുപോലെ ഡെറ്റ് അസറ്റ് റേഷ്യോ. കടം ഉണ്ടാക്കാം, പക്ഷേ അയാളുടെ ആസ്തിയുടെ എത്ര ശതമാനം വരെ, അത് 50% കൂടെ, ആസ്തിയുടെ 50% മുകളിൽ കടമുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ, ഒരു 100 രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ 40 രൂപയിൽ കൂടുതൽ EMI കമ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു ഡേഞ്ചർ സോണാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ഷുഗർ എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
1: തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് സമ്പാദ്യം തുടങ്ങുന്ന ഒരാൾ, അയാൾക്ക് ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്?
0: ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഒരു ജീവിത ലക്ഷ്യങ്ങൾ പോലെയാണ് ഫിനാൻഷ്യൽ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു, ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യം, അത് വളരെ പ്രധാനപ്പെട്ട. അവരുടെ ഹ്രസ്വകാല, ദീർഘകാല, മധ്യകാല ലക്ഷ്യങ്ങളെ കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യണം. അവിടെ അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ സേവിങ്സ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കുന്നത്.
1: നമുക്ക് ഒരു കോളറുണ്ട്.
2: ഹലോ. ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഞാന് എന്റെ പേര് ഇന്ദിരാദേവി, കുട്ടമ്പേരുമ ആലപ്പുഴ ജില്ലയില് കുട്ടമ്പേരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഗൂഗിൾ പേ പിന്നെ ആണല്ലേ ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നത്. ഇതുവരെ പോലും നമ്മൾ ഈ കാർഡ് വെച്ചാണ് എല്ലാരും പിന്നെ പല ഇടപാടുകളും നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്നാണല്ലേ പൈസ പോകുന്നത്. അപ്പൊ വരുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന പോലെ നമുക്കൊരു പിടുത്തം വരുന്നില്ല ഈ ചെലവുകൾ.
0: ശരിയാണ്, വളരെ ശരിയാണ്.
2: വരുമാനം അനുസരിച്ച് ചെലവാക്കണം എന്ന് ഉള്ളവർക്ക് പോലും ഈ ഒരു പിന്നെ ഇത് വന്നിട്ടുള്ളത് കാരണം ഒരുപാട് ചെലവുകൾ വരുന്നില്ല. എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, എന്നാലും എന്റെ മക്കളൊക്കെ ഉപയോഗിക്കുമ്പം അവരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ പലരും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉപയോഗിക്കുമ്പോ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കടയിൽ ഞാൻ കാർഡ് വെച്ചാണല്ലോ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ വരുന്നതന്നെ നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതും പിന്നീട് ഉപയോഗിക്കേണ്ടത് പോലും നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. കയ്യിൽ നിന്ന് പൈസ ചെലവാക്കത്തപ്പോൾ നമ്മള് അതിനൊരു പിടുത്തം വരുന്നില്ല. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു നിശ്ചിതമായിട്ട് എന്തെങ്കിലും ഒരു പിന്നെ എമൗണ്ടിലെ സാധനങ്റ്റ് വാങ്ങിക്കാവുന്നു, ക്യാഷിന്
0: വാങ്ങിക്കാവുന്നതായിട്ട്
2: തീരുമാനിച്ചേ പറ്റുള്ളൂ, അത് മനസ്സിലാവുന്നു. എന്നാലും സാറിന്റെ അഭിപ്രായം
0: ഒരു നല്ല ഒബ്സർവേഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം അതിന്റെ ഭാഗമായിട്ട്. അപ്പം നല്ല സാമ്പത്തികം ഒരു ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മോഡേൺ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ഈ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വളരെ എളുപ്പമാണ്, കൺവീനിയൻസ് ആണ്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുമ്പ് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ രൂപയും കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്കൊരു കണക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത് പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അച്ചടക്കം ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല, അതിനെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാനും പറ്റും.
2: അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ ആ ട്രാൻസാക്ഷനെ കുറച്ചുകൂടി ഒരു സന്തോഷം വരുവാണ്.
0: അതെ അതെ, അങ്ങനെയും കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും.
2: എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു സാധനം, എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മളെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് പണ്ട് വാർത്താ സമ്പ്രദായം അങ്ങനെ ആയിരുന്നല്ലോ, ഒന്നിന് പകരം ഒന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ. അതുപോലെ അതിനൊരു സന്തോഷം ഭയങ്കരമാണ്. അങ്ങനെ
0: അതോടൊപ്പം നമ്മൾ ചെലവുകൾ എഴുതി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഈ ഗൂഗിൾ പേയില് വേറെ ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെലവായ കണക്കുകൾ അവിടെ ഉണ്ട്, അത് എഴുതി വെക്കുന്ന ആളുകളാണെങ്കിൽ അതും കുറച്ചും കൂടെ ഉപയോഗിക്കാൻ പറ്റും.
2: അതെ, ഞാൻ അങ്ങനെയാണ്, കൊടുത്തു വാങ്ങിയാൽ പോലും അങ്ങനെയല്ല.
0: തീർച്ചയായിട്ടും.
2: ഇത് എനിക്ക് പിന്നെ ഇതിനെന്തെങ്കിലും ഒരു നിയന്ത്രണം നമുക്ക് വരുത്താൻ നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ അല്ലേ?
0: തീർച്ചയായും, സ്വയം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, ജീവിതത്തിലെ സാമ്പത്തിക കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ശീലമാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഈ ഗൂഗിൾ പേ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ,
1: ശരി, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ശ്രോതാവ് പറഞ്ഞ ഒരു കാര്യം വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ്

0: കാണുന്നതൊക്കെ വാങ്ങുന്നവരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഇതുമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ടൊരു സ്പെൻഡ് അനാലിസിസ് ഒരു മാസത്തിലെങ്കിലും നടത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം കൂടിയാണ് ഇത് കാണിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
1: മാസമല്ല, തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ നല്ലൊരു ഒബ്സർവേഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നമ്മളിപ്പോൾ ചിലവാക്കുന്ന ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നുണ്ട്, വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചർച്ചകൾ കാണാൻ സീരിയൽ കാണാനൊക്കെ സമയം ചിലവഴിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ചിലവുകളെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ആ ചിലവുകളിൽ നമുക്കൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നീഡ്, വാണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും, ഡ്രീം, അങ്ങനെ 3 തരത്തിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ആഗ്രഹം അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൂടുതൽ പല ആളുകളും ആഡംബരത്തിന് വേണ്ടി ചിലവാക്കാറുണ്ട്, കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിത്യേന നമുക്കൊരു നിശ്ചിത സമയം 5 മിനിറ്റ് എടുത്തിട്ട് ഈ കണക്കുകളെ എഴുതി വെച്ചാൽ, തയ്യാറാക്കിയാൽ സാമ്പത്തിക ചിലവിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റും.
0: നമ്മളിപ്പോ ഒരു ഒരു ശ്രോതാവുണ്ട്, അത് കഴിഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. നമസ്കാരം. ഹലോ.
2: ഹലോ.
0: ആരാണ്, പേര് പറയാമോ?
2: ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്, ജിമോനാണ് സംസാരിക്കുന്നത്.
0: ശരി, ചോദിച്ചോളൂ.
1: നമസ്കാരം.
2: ഹലോ. ആ സാറേ നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ ആലപ്പുഴയിൽ നിന്ന് ജിമോനാണ് സംസാരിക്കുന്നത്.
1: ഓക്കെ.
2: ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാനിപ്പോ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ.
2: പ്രൈവറ്റ് ആണ്. ഇടയ്ക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് കുറച്ച് ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, റിട്ടേൺ വളരെ കുറവാണ്. അപ്പോ നിലവിൽ ഇപ്പൊ നമുക്ക് ജോബ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, 1.5 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങി.
1: അപ്പൊ
2: നമുക്കൊരു 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ജോബുകൾ ചേഞ്ച് ചെയ്യുന്ന രണ്ടൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് സേഫ് ആയിട്ട് ഈ ജോബ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്.
1: തീർച്ചയായും. അതായത് നമ്മുടെ നിക്ഷേപം ഒന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട് നിക്ഷേപിക്കുന്നുണ്ട്, ഓൾറെഡി നിക്ഷേപിക്കുന്നുണ്ട്. ആ നിക്ഷേപത്തിന് നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ റിട്ടയർമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ ഈ നിക്ഷേപിക്കുന്ന ആ കാര്യത്തിനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ ശരിക്കും ആ ജീവിതവുമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുള്ളൂ. നിക്ഷേപത്തിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രയോറിറ്റികളെ, നമ്മുടെ പ്രാധാന്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കോർപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിട്ടയർമെന്റ് എപ്പോൾ റിട്ടയർ ചെയ്യണം, എത്ര കോർപ്പസ് അന്നുണ്ടാകണം, ആ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ ശമ്പളത്തിൽ എത്ര ശതമാനം മാറ്റിവെക്കണം, നമ്മൾ പറയുന്ന റിട്ടയർമെന്റ് സേവിങ്സ് റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ മിനിമം 1,000 രൂപയെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നും അല്ലെങ്കിൽ റിട്ടയർമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മിനിമം 10% അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അങ്ങനെയാണ്. പക്ഷേ നമ്മളിപ്പോൾ NRI മറ്റ് പല ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ റേഷ്യോ മാറും. ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഒരു കോഓപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മിനിമം 10%. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തന്നെ 10,000 രൂപയിൽ 10 രൂപ 1,000 രൂപ ഇപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പ്രയോറിറ്റികൾ തീരുമാനിക്കുക. ആ പോയിന്റിന് വേണ്ടിയിട്ട്, ആ ഗോൾ, അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സാമ്പത്തിക ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തുക. നിക്ഷേപത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാധാന്യം ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കി പ്ലാനിംഗ് ആണ് ശരിക്കും വരേണ്ടത്. നമ്മളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്ലാനിംഗ് ചെയ്യുന്നത് പോലെ, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാനിംഗ് ചെയ്യുന്നത് പോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ഫിനാൻസിന്റെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും പ്ലാനിങ് ഇതാക്കുന്നത്. ഓക്കെ. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തരം നൽകി തോന്നുന്നു.
2: അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ ഞാൻ ചോദിച്ചെടുക്കും, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഇതിന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്, അല്ലാതെ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യാറില്ല.
1: അത് നമ്മുടെ പ്രാധാന്യം വരുമ്പോഴേ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് അത്രത്തോളം മാനസികമായ തയ്യാറെടുപ്പിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിപ്ലിൻ വരും. തീർച്ചയായിട്ടും എൻ്റെ ആവശ്യമാണ്, ഭാവിയിലെ എൻ്റെ ആഹാരമാണ്, ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ പല ഇന്ത്യ കേരളത്തിലൊരു രീതി അനുസരിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വർക്ക് ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ കാലം പോസ്റ്റ് റിട്ടയർമെന്റ്. ഇപ്പം 30 വർഷം ജോലി ചെയ്താൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായിട്ട് 40 വർഷവും 45 വർഷവും അത് കഴിഞ്ഞ് ജീവിക്കും. അപ്പോൾ അത്രയും കാലവും നമുക്ക് ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, മൊബൈൽ ഉപയോഗിക്കണം, അല്ലെ അന്നത്തെ ടെക്നോളജി എന്താണോ അത് ഉപയോഗിക്കണം, ഇതിനൊക്കെ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഇന്നുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണ് മാറ്റിവെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.
2: Okay.

0: നിക്ഷേപങ്ങളെ കുറിച്ചാണ് ശ്രോതാവ് സംശയം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിക്ഷേപങ്ങൾ, ഇപ്പം നമ്മുടെ വരുമാനം നിക്ഷേപങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഹ്രസ്വകാല ദീർഘകാല നിക്ഷേപങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ, അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എങ്ങനെയാണ്?
1: നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി നടന്നു പോകും, ഒരു മീഡിയം ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി കാറിൽ പോകും, നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബൈ എയർ പോകും. ഇതേപോലെയാണ് നിക്ഷേപ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് എവിടേക്കാണ് പോകേണ്ടത്, അടുത്തുള്ള മാർക്കറ്റിലേക്കാണോ പോകേണ്ടത്, വളരെ ദൂരെയുള്ള റിട്ടയർമെൻറ്റിലേക്കാണോ പോകേണ്ടത്, അതോ മീഡിയം ലെവലിലുള്ള ഒരു ദൂരത്തേക്കാണോ പോകേണ്ടത്. ഇതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നിക്ഷേപ വാഹനങ്ങളെ തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മുടെ നിക്ഷേപത്തിൻ്റെ സെലക്ഷൻ. സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, PPF ഉണ്ട്, NPS ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇന്ന് ഗോൾഡ് ഉണ്ട്. നമുക്ക് ആ രീതിയിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓരോ വാഹനത്തിനും അതിൻ്റെ സ്വഭാവമുണ്ട്. അതായത് ഗോൾഡിന് ഗോൾഡിൻ്റെ സ്വഭാവമുണ്ട്, NPS സ്വഭാവമുണ്ട്, PPF ആണെങ്കിൽ 15 വർഷമാണ് അതിൻ്റെ കാലയളവ്, NPS ആണെങ്കിൽ 60 വയസ്സ് വരെയാണ് കാലയളവ്. അപ്പം ഇങ്ങനെയുള്ള തീരുമാനം. ഇപ്പോൾ എമർജൻസി ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു 6 മാസത്തെ ഫണ്ട് നമ്മൾ മാറ്റിവെക്കുന്നു, അതിനെയാണ് എമർജൻസി ഫണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
0: നമ്മളിപ്പോൾ ഒരു നമ്മുടെ വരുമാനം നമ്മൾ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു, ഒരു ഭാഗം നമ്മൾ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ടേമായിട്ട്, മിഡ് ടേമായിട്ട്, ലോങ് ടേമായിട്ട് നിക്ഷേപിക്കുന്നു. ഈ ഷോർട്ട് ടേമായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്?
1: ഷോർട്ട് ടേം പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 3 വർഷം വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പം 3 വർഷം വരെയുള്ള കാലയളവിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ട് ഏറ്റവും നല്ലൊരു. അവിടെ നമുക്ക് നോക്കേണ്ടത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേൺ. അതായത് സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കോവിഡ് സമയത്ത് വന്നു, പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ലിക്വിഡിറ്റി, പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നു, അല്ലെങ്കിൽ ഒരുപാട് കട്ട് ഓഫ് സറണ്ടർ വാല്യൂ കുറയും, അല്ലെങ്കിൽ NPS ചേർന്നു, 60 വയസ്സ് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. പിന്നെ റിട്ടേൺ, റിട്ടേൺ നമ്മൾ ഈ ഷോർട്ട് ഹ്രസ്വകാലത്തിൽ റിട്ടേൺ നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വരണം.
0: മിഡ് ടേം ആണെങ്കിലോ?
1: മിഡ് ടേം ആണെങ്കിൽ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവാണ്. അപ്പോൾ അത് നമ്മുടെ എന്താവശ്യം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അവർക്ക് 18 വയസ്സിൽ ഹയർ എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ മീഡിയം ടേമിലേക്കുള്ള ആ 4 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളതാണ്. അതേസമയത്ത് അതേ കുട്ടി ജനിക്കുമ്പോഴേ ആണെങ്കിൽ സുകന്യാ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് കാരണം 18 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ 4 വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, ബാങ്ക് FD എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് ഹ്രസ്വകാലത്തിലെ മീഡിയം ടൈമിലേക്കുള്ള പല ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 വർഷത്തേക്കുള്ള, അപ്പൂപ്പന്മാർ കൊച്ചുമക്കൾക്ക് സംഭാവനയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള 8.2% ഹയർ ഇൻട്രസ്റ്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ച്, ഓരോ കുടുംബത്തിനെ സംബന്ധിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും.
0: നമുക്ക് ഒരു ശ്രോതാവ് ഉണ്ട്. ഹലോ.
2: ഹലോ.
0: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ?
2: ഞാൻ റേഡിയോ എടുത്ത് മാറി നിന്നു മാഡം.
0: ആ ശരി, ആരാണ് വിളിക്കുന്നതെന്നൊന്ന് പറയൂ.
2: എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്, മാരാരിക്കുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ശരി, സാറിനോട് ചോദിച്ചു.
1: പറഞ്ഞോളൂ സാർ.
2: ആ സാർ നമസ്കാരം. സാർ
1: നമസ്കാരം. നമസ്കാരം
2: സാർ. ഞാനൊരു മിനിമം പെൻഷൻകാരനാണ്. ഞാൻ എന്റെ ഈ സാറ് പിന്നെ അഡ്വൈസ് ചെയ്തതുപോലെ തന്നെ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
1: ഞാൻ പറഞ്ഞു വരുന്നത്
2: ഈ പിന്നെ കടം കയറി ആത്മഹത്യ അടക്കം നിരവധി ജീവിത പ്രതിസന്ധികൾ അടങ്ങുന്ന ഈ ഒരു സമൂഹമാണെന്ന്, അതായത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ എന്തും വാങ്ങിക്കൂട്ടുന്ന ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇങ്ങനെ ഇത് തരംതിരിച്ചറിയാതെയാണ് നമ്മുടെ സമൂഹത്തിൽ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തി ഒരു സമൂഹത്തിന് വേണ്ടി ഒരു അവയർനെസ് പദ്ധതി, ഒരു പരിപാടി, അതൊരു അനിവാര്യമല്ലേ?
1: തീർച്ചയായും തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മുടെ ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
2: അതെ സർ. അപ്പൊ അത് ആ നമ്മുടെ ഈ പൊതു പരിപാടികളില് ഇതൊരു ഒരു പിന്നെ അല്പസമയം 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ അത് അതിനാവശ്യമായ സമയം മതി. ഈ ഒരു അവയർനെസ് നമ്മുടെ അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണല്ലോ ഈ നമ്മുടെ രാജ്യത്തടക്കം നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ പിന്നെ പ്രകൃതിയെ കണ്ടുപിടിക്കുന്ന ഈ പിന്നെ ഉറുമ്പ് അത് അത്

0: പിന്നെ അതിന്റെ ഭക്ഷണം ഈ വരൾച്ചയുണ്ടാകും അല്ലെങ്കിൽ കിട്ടാതെ വരും, ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് അത് കൂട്ടിവെച്ച് സമ്പാദിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. തേനീച്ചയതുപോലെയാണ്. അപ്പൊ ഇത്രയും ഈ പ്രകൃതി വളരെ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിലേ അവസാന സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പിന്നെ കാറുണ്ട്, ആ കാറിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൊതു പിന്നെ ശുചിയാലയങ്ങൾ ഉപയോഗിക്കുകയും ആ കാറിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന കടം കൊണ്ടും പൊറുതി മുട്ടിയ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം. അവർക്ക് സംഭവിച്ച എന്താന്ന് വെച്ചാൽ സമ്പാദ്യമില്ലായിരുന്നു,
1: സമ്പാദ്യമില്ല,
0: അവര് അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നുള്ളടത്താണ് അവരുടെ പരാജയം.
1: സാർ, ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു കാര്യം, 2023 നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ശേഷം 10,000 പേരോളമാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിന്റെ 60% കാരണങ്ങൾ റൂട്ട് കോസ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യമാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ പലരും നമുക്ക് പ്രേരണ കൊണ്ട്, നമ്മളിപ്പോ ഓണത്തിന് തന്നെ നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ചത് പരസ്യം കണ്ടിട്ടാണ്, അല്ലെ? പരസ്യത്തിന്റെ പ്രേരണ കൊണ്ടാണ്, ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല.
0: തീർച്ചയായും.
1: ഓക്കെ, താങ്ക് യു.
2: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ നിക്ഷേപങ്ങളുടെ കാര്യം പറയുകയായിരുന്നു, ഷോർട്ട് ടേമും മിഡ് ടേമും പറഞ്ഞു, ലോങ് ടേമിന്റെ കാര്യം കൂടി ഒന്ന് പറയാം.
1: ദീർഘകാലത്ത് നമുക്ക് നിക്ഷേപിക്കാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് സുകന്യാ സമൃദ്ധി ഗവൺമെന്റ് സ്കീമാണ്, നമുക്ക് പരമാവധി പലിശ കിട്ടുന്ന ഒരു സ്കീമാണ്. അതിനപ്പുറം അതിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ നല്ലൊരു, ഇപ്പം സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളിലും കൂടുതൽ പെൻഷൻ വാങ്ങാൻ പറ്റും NPS വഴി, ദീർഘകാല നിക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP ദീർഘകാല നിക്ഷേപമായിട്ട് ചെയ്യാൻ പറ്റും. PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതും വളരെ നല്ലൊരു സ്കീമാണ്. ഇതെല്ലാം ബാങ്കുകളിൽ അവൈലബിളാണ്, നമ്മുടെ സമീപത്തുള്ള ബാങ്കുകൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രധാനമായിട്ടും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യം, EPF ഇല്ലാത്ത എംപ്ലോയ്മെന്റ് ഇല്ലാത്ത ആൾക്ക് പോലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന മുഴുവൻ തുകയും ടാക്സ് ഫ്രീ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീംസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുകന്യാ സമൃദ്ധി യോജന, NPS, അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീമാണ്. യാതൊരുവിധ തട്ടിപ്പുകളോ അല്ലെങ്കിൽ യാതൊരുവിധ ക്രൈസിസ് കണ്ടീഷൻ പോലും, അതായത് റിസഷൻ വന്നാലും മാന്ദ്യം വന്നാലും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അവിടെ ഉണ്ടാകും. അപ്പം ഇതൊന്നും പലപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിലൊക്കെ ചേരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ നല്ല സ്കീമുകളിൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വിധേയമായിട്ട് ഏതെങ്കിലും സ്കീമുകളിലോ പദ്ധതികളിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ടതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ആ ലിറ്ററസി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ തട്ടിപ്പ് നടക്കുന്നത്, ഏറ്റവും വിദ്യാഭ്യാസം നടക്കുന്നത് കേരളത്തിലാണ്. അപ്പം പലപ്പോഴും ഫിനാൻഷ്യൽ സ്കാമിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിലൊന്നും തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫിനാൻസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രായോഗികമായിട്ടുള്ള സാമ്പത്തികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതാണ് ഉദാഹരണം, അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു ചായയുടെ വില, ഇപ്പം നമ്മൾ പറയാറുണ്ട് 2001.5 രൂപ ചായക്ക് ഉണ്ടായിരുന്ന ഇന്ന് 15 രൂപയാണ്. അപ്പം ചായയുടെ വില വാർഷികമായി ശരാശരി എത്ര കയറുന്നു എന്നുള്ളൊരു PG വിദ്യാർത്ഥിയോട് ചോദിച്ചാലും അവർ രണ്ടു തവണ ആലോചിക്കുക എത്ര ശതമാനം വാർഷികമായിട്ട് കയറുന്നുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും തട്ടിപ്പുകളുടെയും ഇപ്പോൾ ശതമാനം വെച്ചിട്ടാണ് വരുന്നത്, 2 വർഷം ഇരട്ടിക്കും, 5 വർഷം ഇരട്ടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളെ ശ്രോതാവായിട്ടുള്ള ഒരുപാട് പേര് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ചെറിയ ആളുകൾ പോലും, വളരെ ചെറിയ വരുമാനമുള്ള ആളുകൾ പോലും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയത്ത് വലിയ ആളുകൾ, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സൂയിസൈഡിൽ മുന്നിൽ നിൽക്കുന്നതാണ്.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം, ആരാണ്?
3: എന്റെ പേര് പ്രവീൺ എന്നാണ്, തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ ജോലിയാണ്, അപ്പൊ നാട്ടിൽ നിൽക്കാണ്. അപ്പോ എങ്ങനെ, കുറച്ച് ചിട്ടിയുണ്ട്, കുറച്ച് ലോണുകളും മറ്റതെല്ലാം ഉണ്ട്. അപ്പൊ അവിടുത്തെ ജോലിയുടെ അസ്ഥിരത ഒരു വിഷയമാണ്. ഇപ്പൊ ഇപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നല്ല. അപ്പോ അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇതുവരെയായിട്ടും സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാനായിട്ടൊന്നും കാര്യമായിട്ട് തുടങ്ങിയില്ല. കുറച്ച് ചിട്ടിയും അതുപോലെ തന്നെ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെയാണല്ലോ സാറേ.
2: പ്രവാസികൾ ശരിക്കും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നല്ലേ ഇത്, സാമ്പത്തിക ആസൂത്രണം.
1: കാരണം പ്രവാസികൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം, നമ്മൾ അറിഞ്ഞും അറിയാതെയും 100 കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് പലരുടെയും ഇൻക്രിമെന്റുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവ സാലറി കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ട്. ചിലർ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 9 ദിവസത്തിനകത്ത് തിരിച്ചു വന്നു പോയിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രവാസികൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട

0: കാര്യം പ്രവാസികളുടെ ഏണിങ് പീരീഡ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന കാലഘട്ടം കുറവാണ് സാധാരണഗതിയിൽ. അപ്പോൾ അവിടെ ഒരു 10 വർഷമോ അല്ലെ 15 വർഷമോ വളരെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യും, പിന്നീട് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു 15ഓ 20ഓ 30ഓ 40ഓ വർഷം ഇവിടെ തിരിച്ചുണ്ടാകും. അപ്പോൾ ആ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കേസിൽ ചെയ്യാൻ പറ്റുന്ന സാറിൻ്റെ കേസിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ നിശ്ചിതമായിട്ടുള്ള ഈ നിക്ഷേപങ്ങളെ പ്രധാനമായിട്ടും അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ ലക്ഷ്യങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്തും കാലം മുതൽ പിന്നീടുള്ള കാലഘട്ടത്തേക്കുള്ള പണം എന്നുള്ളത് എത്രയാണ് പണം വേണ്ടുന്നത്, ആ പണത്തിലേക്ക് ഈ ചിട്ടി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിട്ടികളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ ബാങ്ക് നിക്ഷേപങ്ങളോ ഒക്കെ ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം റിട്ടയർമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അത് കൂടാതെ മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തെ സാധാരണഗതിയിൽ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ എമർജൻസി ഫണ്ട് സാധാരണ 6 മാസമാണ്, പക്ഷേ ഞാൻ പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഒരു 9-10 മാസത്തെങ്കിലും ഒരു ഫണ്ട് ബാലൻസ് വെച്ചിരിക്കണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിയിലെ അസ്ഥിരത അത് മാത്രമല്ല പ്രവാസികളെ സംബന്ധിച്ച് അവിടെ ചെയ്യുന്ന ജോലി അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ നാട്ടിലെ പ്രവൃത്തി പരിചയം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പുതിയൊരു ജോലി ഇവിടെ വന്ന് അതേ ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാൾ ഇവിടെ വന്നിട്ടൊരു ബാങ്കിൽ ജോലി കണ്ടുപിടിക്കുക അതൊക്കെ അത്ര എളുപ്പമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു 10-12 അടുത്തൊരു വിസ ആകുന്നിടം വരെ 10-12 മാസത്തെങ്കിലും എമർജൻസി ഫണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ മെഡിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലരെ സംബന്ധിച്ചും അവിടുത്തെ വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ പല പണത്തിനോടൊപ്പം തന്നെ രോഗങ്ങളോടും കൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് മെഡിക്കൽ എമർജൻസീസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഫണ്ടും കൂടി ഉണ്ടാവണം. ഈ മൂന്ന് കാര്യങ്ങൾ, റിട്ടയർമെൻറ്റ്, എമർജൻസി, മെഡിക്കൽ, ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും, പിന്നെ അതുകൂടാതെ ജീവിതത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരിക്കണം നിക്ഷേപം. ഓക്കെ.
1: ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമുണ്ട് സാമ്പത്തിക ആസൂത്രണത്തിൽ?
0: ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് നമ്മൾ പറയും. നമ്മൾ ശരിക്കും ഇൻഷുറൻസ് പ്ലാനിങ്ങിൽ നിശ്ചിതമായിട്ടുള്ള എത്രയാണ് നമുക്ക് ഓരോ റിസ്കുകളെ കവർ ചെയ്യേണ്ടത്. റിസ്കുകൾ പലതരത്തിലാണ്. അതായത് നമുക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ എക്സ്പെൻസ് ചിലപ്പോൾ ഒരു 10 ലക്ഷമായിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ രീതികൾ മാറി. കേരളത്തിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. അപ്പം ആ 14% ആകുമ്പോഴേക്കും നമുക്ക് ഓരോ വർഷവും 14%, 15% വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പണ്ട് ഒരു 5 വർഷം മുമ്പ് 2 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സർജറി ഇന്ന് പക്ഷേ 5 ലക്ഷം രൂപയായിരിക്കാം. അപ്പം ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് വർദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി നമ്മൾ എന്താണ് മുന്നിൽ കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ്, കോവിഡ് വന്ന സമയത്ത് ഏകദേശം 71,123 ആളുകളാണ് കേരളത്തിൽ 71,123 പേരാണ് ഏകദേശം മരണപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 70,000-71,000 പേര് മരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മരണം മാത്രമല്ല, ആ വ്യക്തിയുടെ സമ്പാദ്യം, ആ വ്യക്തിയുടെ വരുമാനം ആ കുടുംബത്തിന് എന്നേക്കുമായിട്ട് ഇല്ലാതാകുകയാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഇൻഷുറൻസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസിൽ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാവിയിലെ എല്ലാ ചെലവും ഭാവിയിലെ എല്ലാ വരുമാനങ്ങളും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ വ്യക്തി മരിക്കുന്നതോടുകൂടി ആ ഇല്ലാതാകുന്നതോടുകൂടി ആ ഭാവിയിലെ ആ വീടിൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടേം ഇൻഷുറൻസ് പോലെയുള്ള 50 ലക്ഷം 1 കോടി രൂപ കവറേജ് കിട്ടുന്ന നല്ല ജോലിയുള്ളവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഇൻഷുറൻസിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ, അതിൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ശരിക്കും, അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, 2 ലക്ഷം രൂപ ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളി അവർക്ക് പോലും, ആർക്കും 50 വയസ്സിന് താഴെയുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. 2 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. അടയ്ക്കേണ്ട പ്രീമിയമാണ് 436 രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു ദിവസം 1.5 രൂപ മാറ്റി വെച്ചാൽ, ഒരു ദിവസം നമ്മൾ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ വീഴുന്ന എന്തെങ്കിലും ചില്ലറ മാറ്റി വെച്ചാൽ പോലും അതിന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വർഷം ആക്സിഡൻ്റൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ഒരു വർഷം 20 രൂപയാണ് എൻ്റെ പ്രീമിയം. ഇത് മാറ്റിവെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, മരിക്കുന്ന പല ആളുകളുടെയും വീട്ടിൽ ഇതുപോലും ഉണ്ടായിട്ടില്ല, നമ്മളിതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് പറയും ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കും, നമുക്കിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക സാക്ഷരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഇൻഷുറൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നുകിൽ ഇൻഷുറൻസ് കവറേജ്, അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന പണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ

0: ആണോ പ്രതീക്ഷിക്കുന്നത്? സർക്കാർ തലത്തിലുള്ള എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ, പല സ്കീമുകളുണ്ട്. മുമ്പ് ഹെൽത്ത് കാർഡുകൾ ഉണ്ടായിരുന്നു, ഇപ്പം പുതുതായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് പുതുക്കി കൊടുക്കുന്നില്ല. പക്ഷെ അത് നിലവിലുള്ള ആളുകൾക്ക് അത് പുതുക്കി കൊടുക്കുന്നുണ്ട്, പുതുതായിട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം പല തലത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ വരുമാനമുള്ള സംബന്ധിച്ച് തീർച്ചയായും ടേം പ്ലാനുകളാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു വലിയ പ്രീമിയം ആകുന്നില്ല. ചെറിയ ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഒരു 18 വയസ്സ് 20 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10,000 രൂപ, ഒരു വർഷം ഒരു 10,000 രൂപയിൽ താഴെയൊക്കെയുള്ളൂ ഈ ടേം ഇൻഷുറൻസ്. 50 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപയുടെയൊക്കെ കവറേജ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. കൃത്യമായ വരുമാനം ഉണ്ടാകണം, വെറുതെ എല്ലാവർക്കും കൊടുക്കുക, ഹെൽത്ത് ഫിറ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ഇൻഷുറൻസ് കൊടുക്കുന്നു.
1: ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്, എത്ര നേരത്തെ എടുക്കുന്നു അത്രയും നല്ലത്.
0: വളരെ കറക്റ്റാണ്. അതായത് ഹെൽത്തി ആയിരിക്കുന്ന സമയത്തെ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് എടുക്കുകയാണ്. നമ്മളില്ലാതായ നമ്മുടെ വരുമാനം ഈ പറഞ്ഞ 50 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ തരണം. അപ്പം ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് ഒരു ഇൻഷുറൻസ് കമ്പനി, ഇതൊരു എഗ്രിമെന്റ് ആണ്, ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് ആണ്, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അപ്പോൾ അവിടെ വരുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഇത്ര രൂപ ഞങ്ങൾ തന്നേക്കാം. അപ്പോൾ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ടേം ഇൻഷുറൻസ് അവർ വളരെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൾക്ക് മാത്രമേ അവർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കും, അല്ലെ ടേം ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ.
1: പലരും ഇൻഷുറൻസിന് ഒരു നിക്ഷേപമായിട്ട് കാണാറുണ്ട്, അത് ശരിയാണോ?
0: ഇൻഷുറൻസിനെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. പ്രധാനമായിട്ട് പല തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പലതരത്തിൽ പ്രത്യേകിച്ച് എൻഡോമെന്റ് പ്ലാൻസ്, ട്രഡീഷണൽ പ്ലാൻസിനൊക്കെ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിലൊരു 7% അല്ലെങ്കിൽ 6% റിട്ടേൺ ആണ് കിട്ടുന്നത്. അതിൽ താഴെയായിരിക്കും ഇവരുടെ ഈ മറ്റുള്ള ചെലവുകളും കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല അതിൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ കവറേജ് ഉള്ളൊരു കാര്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ 50 ലക്ഷത്തിന് 10,000 രൂപ അടച്ചാൽ മതി. പക്ഷേ 20 ലക്ഷം രൂപ ഉള്ളൊരു കവറേജ് ഉള്ളതെന്ന് ചിലപ്പോൾ 2 ലക്ഷം രൂപ വരെ പ്രീമിയം അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്കീമുകൾ നമ്മൾ അത് ഒഴിവാക്കിയതിന് പകരം ഇൻഷുറൻസിനെ ഇൻഷുറൻസ് ആയിട്ട് കാണുകയും ഈ നിക്ഷേപത്തെ നിക്ഷേപമായിട്ട് കാണുന്നതാണ് കൂടുതൽ നല്ലത്. അവിടെ ആയിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം എഗ്രിമെൻറ്റാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ സ്കീമുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുകയോ അറിയാവുന്നവരോട് ചോദിച്ച് ഇതിൻ്റെ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ മെഡിസപ്പിലാണെങ്കിൽ പോലും ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനനുസരിച്ച് തയ്യാറാവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കീമിലേക്ക് മാറാൻ പറ്റും.
1: തീർച്ചയായിട്ടും അടുത്തൊരു ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: നമസ്കാരം, ഞാൻ ചങ്ങനാശ്ശേരി നാൻകുമാറാണ്.
1: റേഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ, അല്ലെങ്കിൽ വോളിയം ഒന്ന് കുറച്ചാലും മതി.
2: ഓഫ് ചെയ്തു.
1: ആ ശരി, ചോദിച്ചോളൂ.
2: സാർ, എനിക്ക് 2018 വരെ എനിക്ക് ഒരു കടങ്ങളും ഇല്ലായിരുന്നു. 2018 ശേഷം ഇപ്പൊ എനിക്ക് ഒരു 40 ലക്ഷം രൂപയോളം കടമുണ്ട്.
0: പക്ഷേ
2: എനിക്ക് ഏതൊരു 1,500 രൂപ വരുമാനമുണ്ട്. അപ്പൊ ഞാൻ ഈ മേടിച്ച കടങ്ങളെല്ലാം ഞാൻ ഡെയിലി തിരികെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ എന്നെ എടുത്തിട്ടാണ് ഈ ലോണുകൾ എടുത്തതിനെല്ലാം റോൾ ചെയ്ത് പോകുന്നത്. ഞാനിപ്പോ തീർച്ചയായിട്ടാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് അതിനെ ഒന്നും അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. എല്ലാ ലോണുകളും ഇങ്ങനെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. ചില ചില ലോണുകളൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൈസ മാറ്റി വെക്കാനോ എനിക്കൊരു തുണി മേടിക്കാനൊന്നും കഴിച്ചില്ല. കാരണം ലോണുകൾ കൊടുത്തു കൊടുത്താൽ ഇങ്ങനെ പോവാണ്. അതൊരു ഇങ്ങനെ അതിനെ റോൾ ചെയ്യാൻ മാനേജ് ചെയ്യാനും അറിഞ്ഞില്ല. അതിന് നല്ലതായിരിക്കും.
0: മനസ്സിലായി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഒരു ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പിൻ്റെ തുടക്കം പല രീതിയിലാണ്. അപ്പോൾ അതിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് നമ്മുടെ ഇന്നത്തെ ചിലവുകൾ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചാൽ അത് നന്നായിരിക്കും. അപ്പോൾ ചിലവുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചിലവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീഡ് ബേസ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ചിലവുകൾ എന്തൊക്കെയാണ്, നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ 3-ാമത്തെ കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനേരെ 5 മിനിറ്റ് എടുത്ത് നമുക്ക് ഇന്നത്തെ ചിലവുകൾ എഴുതി വെക്കുക. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കടത്തിനെ ഡെറ്റ് ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിൽ ചെയ്യേണ്ടത് ഈ കടത്തിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നു പറഞ്ഞാൽ ഒളിച്ചോടാൻ ശ്രമിക്കും. നമ്മൾ കടമാണ് എനിക്ക് പറയാൻ പോലും മടിയാണ്.

0: പേടിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ആ കടത്തിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കാം, ആ കടത്തിൻ്റെ ലിസ്റ്റുകൾ എഴുതി തയ്യാറാക്കാം. അതിന് ഏറ്റവും ഉയർന്ന പലിശയും കുറഞ്ഞ കാലയളവും, ഏറ്റവും ഉയർന്ന പലിശ അതായത് ബ്ലേഡ് പോലെയുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് അവർക്ക് ഒരു വർഷത്തിനകത്ത് കൊടുക്കണം. മൂന്നാമത് അവരോട് നമ്മൾ ഏതെങ്കിലും ലീഗൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ലീഗൽ കമ്മിറ്റ്മെൻ്റ് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെയുള്ള കടങ്ങളുടെ റീപേയ്മെൻറ്റ് അത് എങ്ങനെ നടക്കും, അത് നമ്മളെ കേസ് ടു കേസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അസുഖം വന്നാൽ നമ്മളില്ലേ ഓരോ പ്രശ്നത്തിന് ഓരോ അതിനനുസരിച്ചിട്ടാണ് ആ കടത്തിന് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പലിശ ഒഴിവാക്കാൻ പറ്റുമോ, പലിശ കുറയ്ക്കാൻ പറ്റുമോ ചിന്തിക്കണം. ഇപ്പം ബ്ലേഡ് ആണെങ്കിൽ നമ്മൾ ബ്ലേഡുകാരനോട് പറയണം, എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ഈ പൈസയിൽ എനിക്ക് പലിശ കുറച്ച് തരാൻ പറ്റുമോ, അല്ലെ പലിശ ഒഴിവാക്കി തരാൻ പറ്റുമോ. ഇനി വേറൊരു നമ്മൾ ഒരു ഓർഗനൈസ് സെക്ടറിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നാണെങ്കിൽ നമ്മൾ അവരോട് പറയാം, നമ്മൾ വേറൊരു തരത്തിൽ വേറൊരു ലോൺ, നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വേറെടുത്തോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പലിശ കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും, കുറച്ചും കൂടെ കാലാവധി കിട്ടും. അപ്പോൾ കുറഞ്ഞ കാലയളവ് കൂടുതൽ പലിശ കൂടുതൽ റിസ്ക്കുള്ള ലോണുകളെ നമ്മൾ ആദ്യം പരിഹരിക്കുന്ന രീതിയിൽ നമ്മുടെ വരുമാനത്തെ നമ്മുടെ ചെലവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ ആ കാര്യത്തിൽ ബഡ്ജറ്റിംഗ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ് എഴുതി വെക്കുക. രണ്ടാമതത് ബഡ്ജറ്റ് പോലെ നമ്മളൊരു മാസത്തെ വരവ് ചെലവ് കടം എന്നുള്ള രീതിയിൽ തയ്യാറാക്കണം. പിന്നെ മൂന്നാമത് ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ വീട്ടിൽ കുടുംബം ഉണ്ടാകും, അവരുടെ മെഡിക്കൽ എമർജൻസിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മളിതിനെ പരിഹരിക്കാൻ.
1: വിളിച്ചതിന് നന്ദി.
0: ഓക്കെ,
1: ഇപ്പോൾ കടമാണ് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ കടം എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് കടം എടുക്കുമ്പോൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ?
0: കടം എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് നോക്കുന്നത് ഇത് എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ, നമ്മൾ ഈ കടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടും? ഇത് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ്, നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കടം എടുത്ത് ഞാനൊരു ബിസിനസ്സിന് വേണ്ടി കടം എടുത്തു, ഈ കടം 8% പലിശയ്ക്ക് ഞാൻ എടുത്തു, എനിക്ക് 16%, 15% തിരിച്ച് ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നല്ല കടമാണ്. കടം ഒരിക്കലും നമ്മൾ ഒരു മോശമായിട്ട് കാണേണ്ടതില്ല. സർക്കാരുകളെ സംബന്ധിച്ചും വ്യക്തികളെ സംബന്ധിച്ചും കടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ കടങ്ങൾ അതിനെ നമ്മൾ നല്ല കടവും ചീത്ത കടത്തിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ബോധ്യം ഉണ്ടാകണം. അത് വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യാസമാണ്. അതായത് നമുക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ അത്യാവശ്യമാണ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടി പുതിയ നമുക്ക് വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ നിന്ന് ഒരു നല്ല കടമായിട്ട് കാണാം. നേരെ മറിച്ച് നമ്മൾ അടുത്തുള്ള ഒരാളുടെ നമ്മുടെ വരുമാനം പരിഗണിക്കാതെ അടുത്തൊരാളുടെ വീടിനനുസൃതമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും, ദീർഘകാലം ഈ വീട് കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് ലോൺ എടുക്കണം വീടിൻ്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ല ആഡംബരത്തിന് വേണ്ടിയിട്ട്, വരുമാനം നോക്കാതെ. അങ്ങനെ വരുന്ന സമയത്ത് അത് ചീത്ത കടമായിട്ട് നമുക്കിനെ കണക്കൂടണം. ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ചിലപ്പം വളരെ വർഷങ്ങളോളം ആളുകളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് കാർഡ്, നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ എന്തും പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡല്ല പലപ്പോഴും അത് കടക്കാർഡായിട്ട് ചിലരുടെ കാര്യത്തിൽ മാറാറുണ്ട്.
1: ഈ ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അത് നേരത്തെ അടച്ചു തീർക്കുന്ന ഒരു രീതി ചിലരെങ്കിലും എടുക്കാറുണ്ട്, അത് എത്രത്തോളം നല്ലതാണ്?
0: അത് പല വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. അത് അതായത് ഇപ്പോൾ ഒരു NRI വിളിച്ചല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചിലപ്പം അവരുടെ ഏണിങ് പീരീഡ് കുറവാണ്, ആ സമയത്ത് കൂടുതൽ പണം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ ദീർഘകാല ലോണുകൾ അടച്ചു തീർക്കാം. അതേസമയത്ത് നമ്മളൊരു താമസിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് വേണ്ടി ഒരു വീട് വെച്ചു, സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, സർക്കാർ ശമ്പളം കിട്ടും അല്ലെങ്കിൽ പെൻഷൻ കിട്ടും, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം പലിശയുടെ നിരക്ക് കുറയുന്നൊരു സാഹചര്യമാണ്. അവരുടെ പബ്ലിക് EPF ലോണിൻ്റെ ഇൻ്റർ പലിശ എന്ന് പറഞ്ഞാൽ 8.2%. ബാങ്കിൻ്റെ അതേസമയത്ത് നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ പലിശ എന്ന് പറഞ്ഞാൽ 7.5%. അതായത് EPFനേക്കാളിലും കുറഞ്ഞ പലിശയാണ്, അല്ലെങ്കിൽ അവരുടെ നിക്ഷേപത്തിനേക്കാളിലും കുറഞ്ഞ പലിശയാണ് ലോണിനെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദീർഘകാല ലോണുകൾ കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നമുക്ക് പകരം കൂടുതൽ ലാഭമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാരലലി കൊണ്ടുപോകണം, സമാന്തരമായി കൊണ്ടുപോകണം. അതൊക്കെ നിശ്ചിത കാലയളവ് കഴിയുമ്പം ഇത് രണ്ടും കൂടെ നമുക്ക് സെറ്റ്, അതൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും. ദീർഘകാല നിക്ഷേപം അത് ഓരോ ആളിനെ വ്യക്തികളെ ആശ്രയിച്ച് ഇത് വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും.
1: അവരുടെ വരുമാന മാർഗ്ഗവും ഒക്കെ,
0: വരുമാനത്തിന്റെ സ്വഭാവം, വരുമാന മാർഗ്ഗം അവരുടെ, അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇത് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ പീസ് എന്ന് പറയും, സമാധാനം വേണമല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര

0: ടെൻഷനായിരിക്കും, ടെൻഷൻ ഈ ലോൺ കിടക്കുന്നത്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് മുൻകൂട്ടി അടച്ചു തീർക്കുന്നതായിരിക്കും നല്ലത്.
1: മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ പ്രതീക്ഷകളും ഉള്ള ഒരു കാര്യമാണ്.

0: വിഷയമാണ്. ഇന്ന് ഇന്ത്യയുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ വന്നിട്ടുള്ള, അതായത് ഒരു മാസം തന്നെ ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ മ്യൂച്വൽ ഫണ്ട് വഴി വരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ പോലെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. സുരക്ഷിതത്വത്തെ പറ്റി യാതൊരുവിധ ആശങ്കയും അതിന് ആവശ്യമില്ല. അതിനകത്ത് പ്രത്യേകിച്ചും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ വേണ്ടത്ര ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്ത വൈവിധ്യവൽക്കരണമുണ്ട്. ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ SIP കളിലൊക്കെ 1000 രൂപ വെച്ച് പോലും ചെയ്യാൻ പറ്റും. 500 രൂപ മുതൽ 100 രൂപ മുതൽ പോലും ചെയ്യാൻ പറ്റും. അവിടെ വേണ്ടത്ര പല കമ്പനികളിലായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഫണ്ട് സെലക്ഷൻ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു സെക്ടർ ഫണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് വരുമ്പോഴാണ് കൂടുതൽ ഫ്ലക്ച്വേഷൻസ്, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കൂടുതലുണ്ടാവുന്നത്. സുരക്ഷിതത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഉള്ള വകയില്ല, കാരണം അതിന്റെ കംപ്ലയൻസ് പാർട്ട് വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്.
1: ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു, നമ്മളെ പൊതുവെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയായിരിക്കും?
0: അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസറ്റ് അലോക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, വൈവിധ്യവൽക്കരണം. ഇന്ന് പണ്ട് കാലത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഉപാധികൾ നമുക്ക് സ്വർണം, നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഇന്ന് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ വൈവിധ്യമായിട്ടുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു ഓൾറെഡി പലതും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സുകന്യാ സമൃദ്ധി യോജന, PPF, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിൽ തന്നെ പുതിയ വേർഷൻ RE80, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ചെയ്യാൻ പറ്റും. ഗോൾഡാണെങ്കിൽ ഗോൾഡ് ETFലേക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗൾഫിനെ, NRIsനെ സംബന്ധിച്ച് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ പ്രൊവിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. നമ്മുടെ ലിക്വിഡിറ്റി, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യകതക്ക് അനുസരിച്ചിട്ട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാല ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണം ഞാൻ പറയാം, കോവിഡ് സമയത്ത് റിയൽ എസ്റ്റേറ്റിന്റെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച്, ഇപ്പോൾ ചെന്നൈയിൽ അവർക്ക് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വാടക, റെന്റൽ ഇൻകം അന്നും ബ്ലോക്കാണ്, ഉള്ള വസ്തുക്കളൊന്നും വിറ്റ് പോകുന്നില്ല. ഇതാണ് ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായും വൈവിധ്യവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ ഒരു വൈവിധ്യവൽക്കരണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലിക്വിഡിറ്റി പ്രധാനമാണ്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ?
0: അതിൽ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് ഒന്ന് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും നമ്മുടെ കൺവീനിയൻസും, നാല് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. സേഫ്റ്റി നോക്കണം, തീർച്ചയായിട്ടും സേഫ്റ്റി എല്ലാ കാര്യങ്ങളിലും നോക്കണം. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ ലിക്വിഡിറ്റി, നമുക്ക് ഏത് സമയത്താണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്, ആവശ്യ സമയത്ത് നമുക്കിത് ഉപകരിക്കാൻ പറ്റണം. എമർജൻസി ഫണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. മാരേജിനുള്ള പൈസ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ടുള്ള വേണം. അപ്പം ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അസറ്റ് അലോക്കേഷൻ. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഇതിൻ്റെ ആവറേജ് റിട്ടേൺ എത്ര വരും എന്നുള്ളതാണ്, ശരാശരി. ഇപ്പോൾ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, FD ഉണ്ട്, അവിടെ എല്ലാം ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ 30-36% വരെ ടാക്സ്, 37% വരെ ടാക്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ബാങ്ക് FDയിൽ 7% കിട്ടി കഴിഞ്ഞാൽ, 7.5% കിട്ടിയാൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ടാക്സ് കഴിഞ്ഞ് കിട്ടുന്നത് 3.5% ആയിരിക്കും. നമ്മുടെ പണപ്പെരുപ്പം ഒരു വലിയ പ്രശ്നമാണ്. പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു, ഒരു ചായക്ക് 2000-1.5 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 15 രൂപയാണ്. ശരാശരി 7% മുതൽ 9% വരെ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം കൂടുമ്പോൾ നമുക്കൊരു 4-3% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ നമുക്ക് ബാങ്ക് FDയിൽ ഈ പറഞ്ഞ ടാക്സ് ലാഭമുള്ള 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയെ 1,03,000 രൂപ കിട്ടും. പക്ഷേ ഇതേ 1 ലക്ഷം രൂപയും കൊണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ചായയും വടയും കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിലക്കയറ്റം 1 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 1,07,000 കൊടുക്കേണ്ടി വരും, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത്. അപ്പം പിന്നെ സാധനങ്ങളുടെ, വ്യത്യസ്ത സാധനങ്ങളുടെ ഇൻഫ്ലേഷൻ വ്യത്യാസമാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 1,03,000 കയ്യിലുള്ളൂ, 1,07,000 കൊടുക്കണം, ബാക്കിയുള്ള 4,000 രൂപ. ഇങ്ങനെ ഇതൊരു പല വർഷങ്ങളിലേക്കാവുമ്പോഴേക്കും, ഒരു 5 വർഷം 8 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കോമ്പൗണ്ടിങ് വരുമ്പോൾ വലിയൊരു ഗ്യാപ്പ്, ഈ 1 ലക്ഷം രൂപ ഇട്ട പൈസ കുറയും, നോമിനലി കുറയില്ല, ഇഫക്റ്റീവ്ലി ഇട്ട കാശ് നമ്മുടെ നഷ്ടപ്പെടും ഈ പണപ്പെരുപ്പം കാരണം.
1: നമ്മുടെ ഒരു പരമ്പരാഗത ചിന്താഗതിയുടെ ഭാഗമായിട്ട് സ്വർണം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ഒരു നിക്ഷേപ മാർഗമാണ്, അതിന് ഇന്ന് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത്?
0: നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് സ്വർണത്തെ നമ്മൾ പല രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് ട്രഡീഷണൽ വേയിൽ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ കാണാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇതിൻ്റെ അസറ്റ് അലോക്കേഷൻ നമ്മൾ വ്യത്യസ്തമായ ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിലായിരിക്കണം. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞൊരു കമോഡിറ്റി, അതിന് ഫ്ലക്ച്വേഷൻസ്, വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്.
1: അതിനെ
0: തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ബാധിക്കുന്നത് ഒരു ഇന്റർനാഷണൽ കമോഡിറ്റിയാണ്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്.

0: അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന അതൊരു അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്, അന്താരാഷ്ട്ര ഉൽപ്പന്നം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ അത് കറൻസിയിലുണ്ടാകുന്ന വ്യത്യാസം, ഇപ്പം ഡോളർ 94 ആയപ്പോൾ നമുക്ക് വിലയിൽ വിലക്കയറ്റം ഉണ്ടായി, അതേസമയത്ത് നമ്മൾ ഡോളർ താഴെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ചും സംഭവിക്കാം. അന്താരാഷ്ട്ര വില ഇപ്പോൾ താഴേക്ക് പോകുമ്പോഴും നമ്മുടെ വില ചിലപ്പോൾ മുകളിലേക്ക് ആയിരിക്കും. കാരണം വെച്ചാൽ അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് സ്വർണത്തിൻ്റെ വില ഇരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളും കൂടെ കണക്കാക്കി നമ്മൾ സ്വർണത്തിന് ഒരു 8-9% ശരാശരി റിട്ടേൺ എടുത്തിട്ട് വേണം നമ്മളിതിന് അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ. പിന്നെ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു വെയ്റ്റഡ് ആവറേജ്, എനിക്ക് മൊത്തം 100 രൂപയുണ്ട്, ആ 100 രൂപയിൽ 5 രൂപ അല്ലെങ്കിൽ 8 രൂപ നമുക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡിന് 8-9% നമുക്കൊരു റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് നമ്മളെടുത്തു ഒരു 5-8-9-10% നമ്മൾ അല്ലെങ്കിൽ 11-12% വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ FD എടുത്തു 7%. അങ്ങനെ പല കാര്യങ്ങളെ നമ്മളൊരു വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാം. ആ രീതിയിൽ ശരാശരി ഒരു എത്ര റിട്ടേൺ കിട്ടും എന്ന് വെച്ചിട്ട് വേണം നമ്മൾ റിട്ടേണിനെ എസ്റ്റിമേഷൻ ചെയ്യാൻ.
1: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം, പേര് പറയൂ.
2: പേര് ലതിക.
1: എവിടുന്നാ വിളിക്കുന്നേ?
2: ബെന്നിയോടിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ശരി, ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ മേഡം.
2: നമസ്കാരം സാർ.
0: നമസ്കാരം. നമസ്കാരം
2: സാർ. എനിക്കൊരു കാര്യം അറിയുമ്പോൾ സാർ പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ സ്കീമുകൾ ജീവൻ ജ്യോതി ബീമാ യോജന,
0: അതെ,
2: അപ്പൊ അതിലേക്ക് ഞാൻ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഒരു നല്ല സ്കീമായിട്ട് തന്നെ അതിൽ ചേർന്നു. അപ്പൊ എനിക്ക് 50 വയസ്സ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 5 വർഷം വരെ അടച്ചു സാർ. അന്നത്തെ 1 വർഷത്തേക്ക് അടയ്ക്കേണ്ട 330 ആയിരുന്നു, ഇപ്പൊ സാറ് 440 എന്ന് പറഞ്ഞപ്പോ.
0: അതെ അതെ, ഇപ്പൊ അത് 436 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അത് തുടക്കത്തിൽ അത് 330 രൂപയായിരുന്നു, ഇപ്പം 436 ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 12 രൂപയായിരുന്നാണ്, ഇപ്പം 20 രൂപയായിട്ട് മാറിയിട്ടുള്ളത്. ചെറിയ നോമിനലായിട്ടുള്ള വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അത് തുടർന്ന് പോകും.
2: 20-ലത് ഞാൻ ബാങ്കിൽ ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാർ എന്നോട് പറയും, എന്നെക്കൊണ്ട് അതിൽ ഓപ്പൺ ചെയ്യിച്ചു. അപ്പൊ അതിൽ ചേർക്കും സാർ. അങ്ങനെ 20-ലത് ഞാൻ 2024 ആ സ്കീമിൽ ഞാൻ ചേർന്നായിരുന്നു.
0: അപ്പൊ
2: എനിക്കിപ്പോ അറിയേണ്ടത് സാർ, ഞാൻ 2015 ആണെന്നാണ് എന്റെ ഓർമ്മ, മോദിജി അത് സ്റ്റാർട്ട് ചെയ്ത ടൈം.
0: ശരി.
2: ഇത് ജീവൻ ജ്യോതി ബീമാ യോജന 330 രൂപ, 5 വർഷം അടച്ച്. പിന്നെ അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം ഇത് ആറ്റിങ്ങൽ ഇന്ത്യൻ ബാങ്കിലാണ് ഞാൻ ചേർന്നത്.
0: ശരി.
2: അപ്പൊ എനിക്ക് പിന്നെ തുടർന്ന് അതിൽ അടയ്ക്കാനൊന്നും പറ്റിയില്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയാനും കഴിഞ്ഞില്ല, അതിനെക്കുറിച്ച് വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു സംശയം തീർക്കാനാണ് ഞാൻ വിളിച്ചത്. അത് എനിക്കൊന്ന് അറിയണമായിരുന്നു സാർ.
0: ഓക്കെ, അല്ല തീർച്ചയായിട്ടും ബാങ്കിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇപ്പം നിലവിൽ അവരുടെ നിങ്ങളുടെ ചിലപ്പോൾ പല പല അക്കൗണ്ടുകളിലും ഓട്ടോമാറ്റിക്കലി ECS കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇത് നിലവിൽ അത് മുടങ്ങിയിട്ടുണ്ടോ, മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആ ബാങ്കിൽ തന്നെ ഒന്ന് ആശ്രയിക്കുന്നതായിരിക്കും, അവിടെ നിന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് തീർച്ചയായിട്ടും പുതുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്നു പോവുക. അതല്ലെങ്കിൽ 70 വയസ്സ് വരെ സുരക്ഷാ ബീമാ യോജനയുണ്ട്, ജീവൻ ജ്യോതി ബീമാ യോജന അല്ലെങ്കിൽ സുരക്ഷാ ബീമാ യോജനയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും.
1: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ ഓഹരി വിപണിയിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ടുള്ള നിക്ഷേപം, അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം.
0: നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം, നമ്മളതിൽ എക്സ്പെർട്ട് ആണെങ്കിലും. ഓഹരി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഓരോ കമ്പനികൾ, ഒരു ബാങ്കുകൾ, അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഓഹരികൾ, അതിൻ്റെ ഷെയറാണ് നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ച്, ഒരു പഠനം, വ്യക്തമായ പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഓഹരി എടുക്കുകയല്ല ചെയ്യുന്നത്, ആ ഓഹരി ആരാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കമ്പനിയാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ലാഭം എത്രയാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, എത്ര മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ റിസർച്ച് ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റിസർച്ച്, ഇത് മാത്രവുമല്ല ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഓഹരി വാങ്ങുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകാരും വാങ്ങുന്ന ഓഹരിയാണ്, മ്യൂച്വൽ ഫണ്ടുകാർ കൈകാര്യം ചെയ്യുന്ന കോർപ്പസ് വലിയൊരു എമൗണ്ടാണ്, വലിയ തുകയാണ്, 10,000 കോടിയും 1,00,000 കോടിയും 2,00,000, ചില AMC കൾ 6,00,000 8,00,000 കോടിയെ ഒക്കെ മാനേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ റിസർച്ചിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, അവർ വാങ്ങുന്ന വിലയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ശരിക്കും. അപ്പോൾ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് നമുക്ക് ചെയ്യാം. അവിടെയും നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഓഹരി വിപണിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ട് ഒരു പ്രത്യേക ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതും പലപ്പോഴും റിസ്ക് ആവാറുണ്ട്. അപ്പോൾ അതിന് പകരം അവിടെയും പലതരത്തിലുള്ള

0: ഓഹരികൾ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട്, ബാങ്ക് ഇൻഡെക്സ് ഉണ്ടാവും, മെറ്റൽ ഇൻഡെക്സ് ഉണ്ടാവും, അങ്ങനെ അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. ബാങ്കിങ് ആണെങ്കിൽ 30-34% ബാങ്കിങ് നമ്മുടെ നിഫ്റ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഹരിയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെ നമുക്ക് വേണ്ടി ആരെങ്കിലും നന്നായിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ചെറിയ SIPയിലൂടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിക്കും.
1: നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു പ്രാധാന്യം കൂടി ഒന്ന് പറയാം.
0: നേരത്തെ ഞാൻ പറഞ്ഞു 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് 7% ബാങ്കിൽ നിന്ന് പലിശ കിട്ടിക്കഴിഞ്ഞാൽ 2.5%, 3% താഴെ കിട്ടുകയുള്ളൂ. ടാക്സ് പ്ലാനിങ് നമുക്ക് നെറ്റ് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ശമ്പളം എത്ര കിട്ടി എന്നുള്ളതല്ല, 100,000 രൂപ ശമ്പളം കിട്ടി, പക്ഷെ 30% ടാക്സ് ആണെങ്കിൽ ടാക്സ് 30% നമ്മൾക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ 70,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. ഇപ്പം ഇഫക്റ്റീവ്ലി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ടാക്സും പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട്, ടാക്സും നമ്മൾ കൺസിഡർ ചെയ്യണം, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഈ ശമ്പള വർധനവ് അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരണം വരുന്നത് ഈ ഇൻഫ്ലേഷനെ, ഈ പണപ്പെരുപ്പത്തെ ബേസ് ചെയ്തിട്ടാണ്. പലപ്പോഴും നമ്മൾ പറയും ശമ്പള വർധനവിനെ കുറിച്ച് പല ചർച്ചകളും വരാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജീവിത ചെലവിലുണ്ടാകുന്ന വർധനവിനെ കൂടെ കണക്കിലെടുത്തിട്ടാണ്. യഥാർത്ഥത്തിൽ ശമ്പള വർധനവ് ചിലവാകുന്നതും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ടാക്സ് പ്ലാനിങ് വളരെ നമ്മൾ ഇഫക്റ്റീവായിട്ട് ചെയ്യണം. രണ്ടാമത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു PPF കിട്ടുന്നത് ഒരാൾക്ക് 1 വർഷം ഒരാൾക്ക് മാക്സിമം PPF അടയ്ക്കാൻ പറ്റുന്നത് 1.5 ലക്ഷം രൂപയാണ്. അവരൊരു 15 വർഷം അടച്ചു കഴിയുമ്പോൾ ആ കിട്ടുന്ന തുക മുഴുവനും ടാക്സ് ഫ്രീ ആണ്, ബാങ്ക് FD ടാക്സബിൾ ആണ്. അതോടൊപ്പം തന്നെ NPS പാർഷ്യൽ ടാക്സബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. നമ്മൾ ഗോൾഡ് ആണെങ്കിൽ വെൽത്ത് നമ്മുടെ ടാക്സ് കൊടുക്കണം, ഡെറ്റിൻ്റെ ടാക്സേഷൻ അല്ലെങ്കിൽ അസറ്റിൻ്റെ ടാക്സേഷൻ കൊടുക്കണം. അപ്പം ടാക്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു അസറ്റിനെ തീരുമാനിക്കാൻ. അതും അവിടെയാണ് ഗവൺമെൻറ് സ്കീമിൻ്റെ പല സ്കീമുകളും, ഞാൻ പറഞ്ഞാൽ PPF ആണെങ്കിലും സുകന്യാ സമൃദ്ധി പ്രത്യേകിച്ച് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം അതുകൂടെ തീർച്ചയായിട്ടും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ശമ്പളത്തിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും കൺസിഡർ. അങ്ങനെ വരുമാനം, ചിലവ്, കടം, നിക്ഷേപം അല്ലെങ്കിൽ ആസ്തി, ഈ 4 കാര്യങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്ത് വേണം ചെയ്യാൻ.
1: ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ ഒരു 4 തൂണുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ്. അത് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായും
1: വേറെന്തെങ്കിലും കൂടെ ചേർക്കാനും?
0: തീർച്ചയായും വരുമാനത്തിൽ രണ്ടു തരത്തിലുള്ള വരുമാനമുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ബിസിനസ്സുകാർക്ക് ഫ്ലെക്സിബിൾ ഇൻകം ആണ്, അതേസമയത്ത് ചില സ്ഥിര വരുമാനം, ശമ്പളക്കാരാണെങ്കിൽ ആ സ്ഥിര വരുമാനം, ചിലവ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ക്ലാസിഫൈ ചെയ്യാം. ചിലവിനെ നമുക്ക് ലിവിങ് എക്സ്പെൻസ്, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ്. 3rd അസെറ്റ് നമുക്ക് വെൽ ഡൈവേഴ്സിഫൈഡ് അസെറ്റ് ആയിരുന്നു. കടം നിയന്ത്രണത്തിൽ ആയിരിക്കണം, നല്ല കടം വർദ്ധിക്കട്ടെ, മോശം കടം ഇല്ലാതാവട്ടെ. ഇങ്ങനെ വരുമാനം, ചിലവ്, അസെറ്റ്, കടം, ഈ 4 തൂണുകളെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത നല്ലൊരു ഫിനാൻഷ്യൽ ലൈഫ്, പീസ്ഫുള്ളായിട്ടുള്ള, സമാധാനത്തോടുകൂടിയ ഉള്ള ഒരു സാമ്പത്തിക ജീവിതം ആണ് ഉണ്ടാകാൻ പോകുന്നത്.
1: സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് രതീഷ് സാറിന് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഐശ്വര്യ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. ഒപ്പം ധന്യ MT അനുപമ RK.

എങ്കിലോ പണ്ട് സകലലോകൈക നായകനായി ദ്വാരകാധീശനായി സത്യഭാമാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പാർത്ഥന്മാരായിരിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ഹേതുവായിട്ട് ദൗത്യഭാവത്തെ അവലംബിച്ച് ദുര്യോധന സഭയെ പ്രാപിച്ച് ദുര്യോധനനായി സഭയിങ്കൽ വച്ച് ഏറൂരു വർത്തമാനങ്ങൾ പരസ്പരം കൈമാറിയെങ്കിലും അതുകൊണ്ടൊന്നും സന്ധികാര്യങ്ങളിലേക്ക് എത്താതെ കണ്ടുവന്ന സമയത്തെങ്കിൽ ദുര്യോധനൻ സന്ധിക്ക് അനുകൂലമാവാത്ത ഒരു പരിതസ്ഥിതി കണ്ട് എന്നാൽ അല്പം ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഒന്ന് പുറപ്പെടുവിച്ചാം എന്ന് നിശ്ചയിച്ച് ആ സർവേശ്വരനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ദുര്യോധനനുമായിട്ടല്ലേ ദുര്യോധനൻ ആ ദുര്യോ ഇപ്രകാരം പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ യുദ്ധത്തിന് അവർ തയ്യാറാണ് അല്ലാന്നങ്ങ് വിചാരിക്കരുത്, പക്ഷേ യുദ്ധസമയത്തെങ്കിലും സന്ധിക്ക് സന്നദ്ധന്മാരായിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് സന്ധിക്ക് അങ്ങ് സമ്മതാവുകയല്ല എന്ന് വരികയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഭക്തന്മാരായി മഹാശക്തന്മാരായിരിക്കുന്ന ഭീമാർജുനന്മാരെ ഭീമസേവനൻ അർജുനൻ തുടങ്ങിയിരിക്കുന്ന പ്രബലന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരുടെ ശക്തി കൊണ്ട് നിങ്ങൾ മുഴുവൻ കൗരവന്മാരിന് ശേഷം സൈന്യങ്ങളോടുകൂടിയിട്ട് നശിക്കാതെ കണ്ടിരിക്കില്ല, രാജ്യം അവർക്ക് അധീനമായി തീരും, ധർമ്മപുത്രന് സംശയം വിചാരിക്കണ്ട, ആ അവരുടെ യുദ്ധസാമർഥ്യത്തിങ്കൽ അങ്ങ് പതറിപ്പോവും എന്ന് ലേശം ഒരു ഭീഷണിയുടെ സ്വരം കൂടി അങ്ങോട്ട് എടുത്തു. ഇതങ്ങോട്ട് കേട്ടില്ലേ, ദുര്യോധനോട്ടും സുഖമില്ല, ഹേ ആ കൃഷ്ണന്റെ ഒരു സാമർഥ്യം ഭീഷണിപ്പെടുത്തി, കൃഷ്ണ ഈ ഓരപ്പാമ്പ് കളിയൊന്നും എൻ്റെ അടുത്തേക്ക് എടുക്കണ്ട എന്നുള്ള ഭാവത്തിൽ ആ ദുര്യോധനൻ സഭയിങ്കൽ വെച്ച് പരിഹാസമായിട്ട് കൃഷ്ണൻ്റെ ആ ഭീഷണിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വാക്കുകൾ കുറച്ച് പറയുക എന്നങ്ങനെ നിശ്ചയിച്ച് ഇപ്രകാരം ആ സഭയിങ്കൽ വെച്ച് ദുര്യോധനൻ കൃഷ്ണനോടായിട്ട് ആയത് എപ്രകാരമാകുന്നത് എന്ന് വൃദ്ധൗലബ്ധ്വാരാടദ്രുപദകുനിർപതി സാമ്പ്രതം സാഹ്യകൃത്യേ മഹ്യം ദുഷ്യന്തിയത്തേ കിമിഹ ബഹുതരം ബ്രൂമഹേ ഹാസ്യമേ ഗച്ഛത്വം ദ്രൂഹി പാർത്ഥാൻ മൈ ധരണിയം സുസ്ഥിര തൽപ്രദാസ്യേ യുഷ്മഭ്യം പുണ്യലഭ്യം രണഭൂമി നിശിതൈ സായകൈ വാഗലോകം. കൃഷ്ണ അതിശൈ കൃഷ്ണന്റെ വാക്ക് ബഹുഗേമം. എന്താ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? കൃഷ്ണ ഞാൻ കേട്ടു, കേൾക്കേണ്ട ഒരു വാക്ക് തന്നെയാണ്, കൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഇങ്ങനത്തെ വിഡ്ഢിത്രം പറയുന്നുണ്ടോ എന്ന് മാത്രമേ എനിക്കൊരു സങ്കടം ഉണ്ടായാലും. അതെന്താ ഇപ്പോ എന്റെ നേരെ ഒന്ന് നോക്കിക്കളയാം, ആ ദുര്യോധന തുടങ്ങിയിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ കൂടിയിട്ടൊന്ന് നോക്കും എന്ന് കൃഷ്ണന് ബോധ്യേ. യുദ്ധത്തിനായിക്കൊണ്ട് ഞങ്ങൾ സന്നദ്ധരാണ്, ഒരു കൈ നോക്കിക്കളയാം ദുര്യോധനോട് എന്ന് പാണ്ഡവന്മാർക്ക് തോന്നാനുള്ള കാരണം എന്താണ് എന്നെനിക്ക് മനസ്സിലായി. അതെന്താ? വൃദ്ധൌ സാഹ്യകൃത്യേ ലബ്ധ്വാ തേ സാമ്പ്രതം മഹ്യം ദൃശ്യന്തി തേ. ആ പാണ്ഡവന്മാർ ഇപ്പോ യുദ്ധത്തിന് സന്നദ്ധന്മാരായിട്ട് എല്ലാവരെയും

നശിപ്പിച്ച് രാജ്യം കീഴടക്കുമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കേട്ടു. എന്താ അപ്പൊ അവർക്ക് എങ്ങനെ തോന്നാനുള്ള കാരണം എന്നാണെങ്കിൽ, തേ സാമ്പ്രതം മഹ്യം ദൃശ്യന്തി, ആ പാണ്ഡവന്മാര് ഇപ്പോ എന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടാം എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ട് ചാടി പുറപ്പെട്ടില്ലേ? എന്താ കാരണം? വേറൊന്നല്ല, ഹൃദയാസക്തന്മാരാ ഒന്നിനും കൂടാതെ എന്റെ കാട്ടിൽ കഴുകി നിന്ന് കൂടിയിട്ട് നേരാ. ഇപ്പൊ അതിന് കാരണം എന്താ? അവർക്ക് സഹായത്തിനാണ് കാണോ പിൻബലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാമെന്നൊരു ധാരണ വരും. ആ കൂട്ടത്തിൽ ഇപ്പോ പാണ്ഡവന്മാർക്ക് ഒരു പിൻബലം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ന് പെരുതിന് ചാടി പുറപ്പെടാനുള്ള കാരണം. എന്താ പിൻബലം? വൃദ്ധൗ സാക്ഷ്യകൃത്യേ കൃഷ്ണ, രണ്ട് വൃദ്ധന്മാര് പടുവൃദ്ധന്മാര് എപ്പോഴാ സിദ്ധി കൂടാ നിശ്ചയില്ല. ചിലപ്പോ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുമ്പോ തന്നെ കുഴഞ്ഞു വീഴോ എന്നറിയില്ല, അത്രയധികം പ്രാർത്ഥനയായിരുന്നു. ഒന്നിനും ശേഷിയില്ലാതെ എന്ന് രണ്ട് വൃദ്ധന്മാര് സാക്ഷ്യകൃത്യത്തിന് സഹായത്തിനായിട്ട് കിട്ടിയപ്പോ ആ വരട്ടെ ദുര്യോധനാദി കാട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു അഹങ്കാരം തുടങ്ങി. എന്നാൽ എന്താ ഈ വൃദ്ധന്മാര് സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ വലിയവരാണെങ്കിൽ വൃദ്ധന്മാരാ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിലും യോഗ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ജരാസന്ധ പ്രവൃത്തികളായിട്ട് ഭീഷ്മരെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാഗംഭീര കർമ്മന്മാരുണ്ട്. അവർക്ക് വാർദ്ധക്യം ബാധകല്ല. അങ്ങനെ വല്ലവരെയാണ് സഹായത്തിന് വെച്ചാൽ കൃഷ്ണ പിന്നെയും അതൊന്ന് സഹിക്കാം. ആരാ ഇവർക്ക് സഹായത്തിന്? ഏതാ ഈ വൃദ്ധന്മാര്? വിരാടദ്രുപദ കുനൃപതി വൃദ്ധ, വിരാടദ്രുപദ കുനൃപതികളായി ഇരിക്കുന്ന വൃദ്ധന്മാര്. വിരാട കുനൃപതി, ദ്രുപദ കുനൃപതി, കുനർപതി എന്നാ പറയണം. എന്താ ഈ കുനർപതി എന്ന് പറയാനുള്ള കാരണം? കൊള്ളരുതാത്ത കാര്യം, ഒന്നിനും കൊള്ളില്ല. വിരാട മഹാരാജാവ്, പാഞ്ചാല മഹാരാജാവ്, ഈ രണ്ടു പേരെ ഇപ്പൊ സഹായത്തിന് കിട്ടി. ഇവരുടെ സ്ഥിതി എന്താ? വൃദ്ധ, ഏകദേശം തരച്ചു കുറച്ച് സിദ്ധി കൂടാറായിരിക്കണു. എപ്പോഴാ മരിക്കുക നിശ്ചയില്ല, എപ്പോ വേണമെങ്കിലും ആവാം. അതെന്താ കാരണം വെച്ചാൽ, പലരുടെ അടുത്തും ശക്തന്മാരായിരിക്കുന്ന രാജാക്കന്മാർ പ്രബലന്മാരെയൊക്കെ ചെന്ന് അന്വേഷിച്ച് സഹായിക്കുമോ? ഇല്ല, ഒന്ന് സഹായിക്കോ? എന്ത് സഹായം? ആരെയാ സഹായിക്കേണ്ടത്? അല്ല, ഞങ്ങളെ ഒന്ന് യുദ്ധത്തിന് സഹായിച്ചാൽ കൊള്ളാം. യുദ്ധോ? ആരായിട്ടാ യുദ്ധം? അത് കൗരവന്മാരായിട്ട് ദുര്യോധന. അയ്യോ വയ്യ വയ്യ, ഞങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഭീഷ്മാദികളൊക്കെ അല്ലേ, ഞങ്ങളില്ല. ഇങ്ങനെ ചെല്ലുന്നവര് ചെല്ലുന്നവരൊക്ക ഞങ്ങളോട് യുദ്ധത്തിന് ഉറപ്പെടാന്ന് പറഞ്ഞാൽ സഹായിക്കാൻ സന്നദ്ധന്മാരല്ലാതെയുണ്ട്. അവരൊക്കെ നിഷേധിച്ചു. അവസാനം ആയി കഷ്ടേ, ഒരാളും സഹായത്തിനുണ്ടായില്ലോ, ഇനി എന്താ വേണ്ടത്? ആരെങ്കിലും രണ്ടാള് കിട്ടിയാ പിന്നെ ഇങ്ങനെ യുദ്ധം ചെയ്യാം. ആരെയാ കിട്ടുക? നോക്കിയപ്പോ ആരെയും കിട്ടാനില്ല. അവസാനം കിട്ടിയതാരാ? അവരവരുടെ ബന്ധുക്കളായിട്ടുള്ള രണ്ട് വിദ്വാന്മാര്. അവരോ വൃദ്ധൗ, വൃദ്ധന്മാര് മാത്രല്ല, കുതിർപതി, കുനൃപതിയാ, കുത്സിതന്മാരായിട്ടുള്ള രാജാക്കന്മാര്. ഒരു വസ്തുവിനെ കൊല്ലരാത്ത രണ്ട് പിടിയാതെ കഴിഞ്ഞിട്ടുള്ള ആളുകള് വാർദ്ധക്യമായി കൊല്ലാൻ വയ്യാൻ്റെ ഒന്നും വയ്യ. എന്നാൽ എന്താ കുനൃപതി എന്ന് പറയാനുള്ള കാരണം? അവർക്ക് ഒന്നിനും കഴിവില്ല. രാജധർമ്മങ്ങളൊന്നും പ്രവർത്തിക്കാൻ ശക്തിയില്ലാത്ത ആളുകള് കൊല്ലരാത്ത ആൾക്കാരെ മഹായേഭ്യന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞു മാത്രമേ ഉള്ളൂ. അതെന്താ പറ്റിയത്? രണ്ട് കുനൃപതികള്, വിരാട മഹാരാജാവ്. എന്താ അദ്ദേഹത്തിന്റെ കേമത്തം? അദ്ദേഹത്തിന്റെ ഭവനത്തിങ്കിൽ, രാജധാനിയെങ്കിൽ ഒരു കൊല്ലം അഞ്ചാളുകള് ഭാര്യയോട് കൂടിയിട്ട് താമസിച്ചു. ആരാ എന്താന്ന് മനസ്സിലായില്ല. അപ്പോ സ്വയം രാജാക്കന്മാര് എന്ന് പറഞ്ഞാൽ അവര് ചാരചക്ഷുസ്സുകളാണ്. ചാരന്മാര് മുഖാന്തരം സകല കാര്യവും മനസ്സിലാക്കണ്ട. ഇവിടെ അവനവന്റെ രാജധാനിയെങ്കിൽ ഒരു കൊല്ലം ഭാര്യയോട് കൂടിയിട്ട് അഞ്ചാള് താമസിച്ചിട്ട് അവര് ഏതാ എന്താന്നുള്ള പരമാർത്ഥം അറിയാൻ കഴിയാത്ത കഷ്ടം കഷ്ടം കഷ്ടം കൊള്ളരുതാത്ത കുതിർപതി, അതാണ് കൊള്ളാത്ത, തിരിച്ചറിയാൻ പറ്റില്ല. ഇവരാണോ സഹായത്തിനുള്ളത്? രാജനീതി അറിയില്ല, തത്വം അറിയില്ല, ഒന്നും അറിയില്ല. പിന്നൊരാള്, അത് അതിലേറെ കേമനാണ്, ആരാ? ദ്രുപദ കുതിർപതി, ദ്രുപദനാകുന്ന കുതിർപതി, പാഞ്ചാല മഹാരാജാവ്. കേമനാണ് വെപ്പ്, പക്ഷെ എന്താ കേമത്തം? ആകെ ആറ്റു നോറ്റ് തപസ്സും ഭജനും ഒക്കെ ആയിട്ട് ഒരു കന്യകയുണ്ടായി. സാമാന്യം പോലെ കണ്ടാലോ അതി സുന്ദരിയാണ്. അവളെ കേമായിട്ട് വിവാഹം ചെയ്തു കൊടുക്കുക, അങ്ങനെയാണല്ലോ രാജ്യധർമ്മം, ക്ഷത്രിയന്മാര് പ്രത്യേകമായിട്ട്. അപ്പോ വിവാഹത്തിന്റെ സമയം വന്നപ്പോഴോ ആ വിദ്വാൻ എന്താ ചെയ്തത്? അഞ്ച് പേർക്കുമായിട്ട് തന്റെ സാരാ

ഉണ്ടാക്കി ആയിട്ട് തോറ്റുണ്ടാക്കിയിട്ടുള്ള കക്കയ്ക്ക് ഡേ നിങ്ങൾ ഇവരെ അഞ്ചു പേരെ കൊണ്ടുപോക്കോ, ഇഷ്ടം പോലെ എന്തായാലും ജോസല്ല, എനിക്ക് പിന്നെ ഒന്ന് ഒഴിഞ്ഞു വിൽക്കാം. അഞ്ചു പേർക്ക് കൂടിയിട്ട് ഈ ക്ഷത്രിയന്മാരായി ഇരിക്കുന്ന രാജാക്കന്മാരെ പ്രമാണിയായിരിക്കുന്ന

0: റേഡിയോ ഹെൽത്ത്.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. പൊതു ആരോഗ്യ മേഖലയിലെ സൌകര്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതി 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗോത്സവം അരങ്ങേറി. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ജലക്ഷാമം 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്കഭീഷണി നേരിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നല്ലേപ്പള്ളി

0: മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. തേമ്പാറമട കുന്നംകാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
1: AICC ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അസൌകര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. യോഗം മാറ്റിവച്ചതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഗോവയിലെ പനാജിയിൽ ഇന്ന് നടക്കുന്ന പടിഞ്ഞാറൻ മേഖലാ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയോ അടക്കമുള്ള അംഗങ്ങൾ പങ്കെടുക്കും. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 75-ന്റെ നിറവ്. പുറമെ പരുക്കൻ ഭാവമാണെങ്കിലും പ്രകടനങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്ന് ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സഹപ്രവർത്തകനും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ MR ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം, പ്രകടനങ്ങളില്ലാത്തൊരു മനുഷ്യൻ, അതാണ് നല്ലത്. വളരെ പരുക്കനായിട്ട് തോന്നുമെങ്കിലും വളരെ ധനികമ്പയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് ആ വിജയന്റെ സമയത്ത് എനിക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വയറൊന്ന് കേടായി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചാൽ ഞാൻ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് നിങ്ങളോട് ഉള്ള സ്നേഹങ്ങളൊന്നുമല്ല, നിങ്ങളിവിടെ കിടന്ന ഞാനും കിടന്നു പോകും, എനിക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ അവരുടെ ജനിച്ചിരുന്നതാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്, എന്നാലും കുറെ കൂടി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു നടനായി മാറുമായിരുന്നു.
1: ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് കെട്ടിടം തകർന്ന സ്ഥലം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ 6 പേർ മരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിട ഉടമയുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്നും ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു. സമീപത്തുള്ള മറ്റ് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചുമാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഛായാഗ്രാഹകൻ TN കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70-ൽ പരം സിനിമകളുടെ ഛായാഗ്രാഹകനാണ്. 1960 ഉദയ നിർമ്മിച്ച കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. സംസ്കാരം ഉച്ചയ്ക്ക് ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഈസ്റ്റ് സോൺ 5 വിക്കറ്റിന് 491 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ഇഷാന്ത് കിഷൻ 171 റൺസുമായി ക്രീസിലുണ്ട്. കുമാർ കുഷാഗ്ര സെഞ്ചുറി നേടി പുറത്തായി. Under-20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടം നേടി ഇന്ത്യ. താഷ്കണ്ടിൽ ഇന്നലെ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം March 24 ചൈനയിലാണ് ടൂർണമെന്റ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2ാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായുള്ള ദ്വിദിന ദേശീയ സെമിനാർ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ആയി ഉയർന്നു. മാതൃകാ ഭിന്നശേഷി

0: ദേശീയ പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: കുഞ്ഞുങ്ങൾക്ക് പല്ല് വീഴുമ്പോൾ അത് ടൂത്ത് ഫെയറിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പല കഥകൾ പറയാറുണ്ട്. എന്നാൽ ഈ ചെറിയ പാൽപ്പല്ലുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ആരോഗ്യ സത്യമാണ്. ഇന്ന് ടൂത്ത് ഫെയറിയുടെ ഈ മധുരമായ കഥയോടൊപ്പം പാൽപ്പല്ലുകളുടെ പ്രാധാന്യവും അവയെ എങ്ങനെ സംരക്ഷിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? വളരെ പഴയ കാലത്ത് ഒരു മായാജാല ലോകത്ത് സ്നേഹമുള്ള ഒരു ചെറിയ ഫെയറി ജീവിച്ചിരുന്നു. ടൂത്ത് ഫെയറി മറ്റ് ഫെയറികളിൽ നിന്നും വ്യത്യസ്തമായി അവൾക്കൊരു പ്രത്യേക ദൌത്യമുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന് പല്ല് വീഴുമ്പോൾ അത് തലേനെ കിടയിൽ വെച്ചാൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ ശാന്തമായി വന്ന് ആ പല്ലെടുത്ത് പോകും. പകരമായി ഒരു ചെറിയ സമ്മാനം അവൾ വെച്ചിട്ട് പോകും. ഇത് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും ആവേശവും ഉണ്ടാകും. പല്ല് വീഴുന്നത് ഒരു പേടിയല്ല, ഒരു ആഘോഷമായി മാറും. ഈ മായജാല കഥയ്ക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു. പാൽപ്പല്ലുകളുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? പലരും കരുതുന്ന പോലെ പാൽപ്പല്ലുകൾക്ക് അത്ര പ്രാധാന്യമില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. പാൽപ്പല്ലുകൾ കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ശരിയായി ചവയ്ക്കാൻ സഹായിക്കുന്നു, ശരിയായി സംസാരശേഷി വികസിക്കാൻ സഹായിക്കുന്നു, സ്ഥിരപ്പല്ലുകൾക്ക് വേണ്ട സ്ഥലമൊരുക്കുന്നു. അതുകൊണ്ട് പാൽപ്പല്ലുകൾ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിലാണ് പാൽപ്പല്ലുകൾ വീഴുന്നത്. അവയുടെ സ്ഥാനത്ത് പുതിയ സ്ഥിരപ്പല്ലുകൾ വരുന്നു. ഇതൊരു രോഗമല്ല, സ്വാഭാവികമായ ഒരു വളർച്ചയാണ്. കുട്ടികളുടെ പല്ലുകൾ എങ്ങനെ സംരക്ഷിക്കാം? ദിവസം 2 വട്ടം ബ്രഷ് ചെയ്യുക, ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, പതിവായി 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. പല്ല് വീഴുമ്പോൾ ഭയപ്പെടുത്തേണ്ടതില്ല. കുട്ടിയെ ആശ്വസിപ്പിക്കുക, ശുചിത്വം പാലിക്കുക, പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ സഹായം തേടുക. കുഞ്ഞുങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലതവണ പാൽ കുടിക്കുന്നതും ശേഷം വാ വൃത്തിയാക്കാത്തതും കാരണമാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് ഉണ്ടാകുന്നത്. ഇത് ഫോർമുല മിൽക്ക് കൊണ്ട് മാത്രമല്ല, അമ്മയുടെ പാല് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ആദ്യം പല്ലിൽ വെളുത്ത പാടുകളായി തുടങ്ങുന്നു, പിന്നീട് കറുപ്പായി മാറുന്നു. കുഞ്ഞ് പാൽ കുടിച്ചുറങ്ങുന്ന ശീലം ഒഴിവാക്കുക. ഫീഡിംഗ് കഴിഞ്ഞാൽ വാ വൃത്തിയാക്കുക. ആദ്യ പല്ല് വന്നാൽ ബ്രഷിംഗ് ശീലം തുടങ്ങുക. ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായി തടയാൻ കഴിയും. ശരിയായ ബ്രഷിംഗ് രീതി വളരെ പ്രധാനമാണ്. പക്ഷെ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നത് പല മാതാപിതാക്കൾക്കും വ്യക്തമല്ല. ആദ്യ പല്ല് വരുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങളുടെ മോണ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ഒരു സോഫ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഗോസ് ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യ പല്ല് വന്നാൽ ഒരു ടൂത്ത് ബ്രഷ് അഥവാ ഒരു ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന ശീലം തുടങ്ങുക. ഏത് ടെക്നിക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ലളിതവും എഫക്റ്റീവുമായ രീതി ഫോൺസ് ടെക്നിക് എന്ന് പറയുന്ന രീതിയാണ്. പല്ലുകൾ കൂട്ടിപ്പിടിച്ച് ബ്രഷ് സർക്കിൾ മോഷനിൽ ചലിപ്പിക്കുക. സിമ്പിളായി പറഞ്ഞാൽ വട്ടം വരയ്ക്കുന്നത് പോലെ ബ്രഷ് ചെയ്യുക. ദിവസം 2 പ്രാവശ്യം 2 മിനിറ്റ് എങ്കിലും ചെയ്യുക. 6 തൊട്ട് 7 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ വേണം ബ്രഷ് ചെയ്യേണ്ടത്. കുറച്ച് വലുതായ കുട്ടികൾക്ക് അനുയോജ്യമായ ടെക്നിക് സ്ക്രബ് ടെക്നിക്കാണ്, മുന്നോട്ടും പിന്നോട്ടും ചെയ്യുന്നത്. ഈ ടെക്നിക്കിന്റെ പോരായ്മ എന്നത് മോണയ്ക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പാൽപ്പല്ലുകൾ സ്ഥിരപ്പല്ലുകളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ വരുന്നതാണ് മുഖത്തിന്റെ വളർച്ചയ്ക്കും പല്ലുകളുടെ ശരിയായ നിരക്കും വളരെ പ്രധാനം. ചില കുട്ടികൾ പല്ലുകൾ

തിരിഞ്ഞോ കൂടിച്ചേർന്നോ അല്ലെങ്കിൽ തെറ്റായ സ്ഥാനത്തോ വരാം. ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതാണ് വളരെ പ്രധാനം. 7 വയസ്സിന് ശേഷം ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെയോ ഓർത്തഡോണ്ടിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ട നല്ലതാണ്. ചില കുട്ടികളിൽ പല്ലുകളുടെ പ്രശ്നം മാത്രമല്ല, താടിയുടെ വളർച്ചയിലും വ്യത്യാസങ്ങൾ കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് മയോ ഫംഗ്ഷണൽ അപ്ലയൻസ് തെറപ്പി. കുട്ടികളുടെ വായിൽ ധരിക്കാവുന്ന ഈ അപ്ലയൻസ് എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. ഇത് പല്ലുകളെ മാത്രം ശരിയാക്കുന്നതല്ല, താടിയുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മുകളിലത്തെ താടി മുന്നോട്ട് വരുന്നതിനും താഴത്തെ താടി പിന്നിലായി നിൽക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികളിൽ വായിൽ വിരൽ ഇടുന്ന തംസക്കിംഗ് പോലുള്ള ശീലങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഈ അപ്ലയൻസ് സഹായിക്കുന്നു. പ്രധാനമായും കുട്ടികൾ വളരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും ഫലപ്രദം. അതുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ശസ്ത്രക്രിയയോ വലിയ ചികിത്സയോ വേണ്ടാതെ തന്നെ ഇത് ഉപയോഗിച്ച് നല്ല ഫലം നേടാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ നേരത്തെ തന്നെ പോകുമ്പോൾ അത് പ്രശ്നമില്ല, പിന്നെ സ്ഥിരപ്പല്ലു വരും എന്ന്

0: ആണ് സ്പേസ് മെയിൻറ്റൈനർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പേസ് മെയിൻറ്റൈനറിന്റെ ആവശ്യം? പാൽ പല്ലുകൾക്ക് ഗൈഡ് പോലെ പ്രവർത്തിക്കുന്നു. അവയാണ് പെർമനന്റ് ടീത്തിന് ശരിയായ സ്ഥാനം കാണിക്കുന്നത്. പാൽപ്പല്ല് നേരത്തെ പോയാൽ നിറ തെറ്റാൻ കാരണമാകുന്നു. സ്പേസ് മെയിൻറ്റൈനേഴ്സ് രണ്ടു തരം, സ്ഥിരമായി വെക്കുന്നതും ഊരി മാറ്റി വെക്കുന്നതുമായി സ്പേസ് മെയിൻറ്റൈനേഴ്സ് ഉണ്ട്. എപ്പോഴാണ് സ്പേസ് മെയിൻറ്റൈൻ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നത്? പാൽപ്പല്ല് സമയത്തിന് മുൻപ് പോകുമ്പോൾ, പ്രത്യേകിച്ച് പിന്നിലെ കുഞ്ഞുങ്ങളുടെ അണപ്പല്ലുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഓർക്കുക, പാൽപ്പല്ലുകൾ ചെറുതാണെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അവ നഷ്ടപ്പെട്ടാൽ ശരിയായ സമയത്ത് സ്പേസ് മെയിൻറ്റൈനർ ഉപയോഗിക്കുന്നത് ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. അതിനാൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ അവഗണിക്കരുത്. ചെറിയ പ്രശ്നങ്ങൾ തന്നെ സമയത്ത് പരിഹരിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ചെറിയ സ്ഥലം നാളെയുടെ മനോഹരമായ പുഞ്ചിരിക്ക് വഴികാട്ടുന്നു. സ്വയം ശരിയാകുന്ന പല്ലിന്റെ ക്രമക്കേടിനെ കുറിച്ച് സംസാരിക്കാം. കുട്ടികളുടെ പല്ലുകൾ ക്രമത്തിൽ അല്ലാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാ മാലക്ലൂഷനും ട്രീറ്റ്മെന്റ് ആവശ്യമാണോ? ഇല്ല, ചിലത് സ്വാഭാവികമായി തന്നെ ശരിയാകുന്നവയാണ്. അതിനെയാണ് സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സെൽഫ് കറക്റ്റിംഗ് മാലക്ലൂഷൻ? കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായി ചെറിയ ക്രമക്കേടുകൾ സമയം കഴിഞ്ഞ് സ്വയം ശരിയാകുന്ന അവസ്ഥയാണ് ഇത്. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 മുതൽ 10 വയസ്സ് വരെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജ് ആണ്. മുൻ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് കാണും, പിന്നീട് കോമ്പല് വരുമ്പോൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് പാൽ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ്, ഇത് നോർമലാണ്. പെർമനന്റ് ടീത്ത് വരുമ്പോൾ ഈ സ്പേസ് അടയുന്നതാണ്. പിന്നെയുള്ളത് ഡീപ്പ് ബൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ക്രൌഡിംഗ്, അത് ജോ അല്ലെങ്കിൽ താടിയല്ല് വളരുന്നതനുസരിച്ച് കറക്റ്റ് ആവുന്നതാണ്. എല്ലാ മാലോക്ലൂഷനും സ്വയം ശരിയാവില്ല, അതിന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത്? വായിലൂടെ ശ്വാസം എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ, പല്ലുകൾ വൈകി വരുന്നത്, വിരൽ വായിൽ വെക്കുന്ന ശീലം എന്നിവയാണ്. ടൂത്ത് ഫെയറി അവൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് പ്രധാനമല്ല, പക്ഷേ അവൾ കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു മനോഹരമായ ആശയമാണ്. ഒരു ചെറിയ പല്ല് വീഴുമ്പോൾ ഒരു കുഞ്ഞിന്റെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, അതാണ് യഥാർത്ഥ മായാജാലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ വളർച്ചയുടെ നിമിഷങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നു. അവരെ നല്ല ദന്താരോഗ്യ ശീലങ്ങളിലേക്ക് നയിക്കാം.
1: പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ്.
2: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ

0: സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, AI और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗണവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംപൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും

0: ഇല്ലിലും ലഭ്യമാണ്.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്.
2: സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യ സംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. ആദ്യഗാനം രാജമല്ലി എന്ന ചിത്രത്തിൽ AM രാജ പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ഇണം പകർന്നത് BA ചിദംബരനാഥ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം മോഹിനിയാട്ടം.

0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഗാന സന്ദേശം
3: ഞായർ ഒഴികെ ഇന്നും രാവിലെ 7:35.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ചിത്രം കുപ്പിവള. രചന പി ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്. ആലാപനം MS ബാബുരാജ്.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
3: ശകുന്തള എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും ആലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: പി മാധുരിയും സംഘവും കടൽപാലം എന്ന ചിത്രത്തിൽ പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഇണം പകർന്നത് ജി ദേവരാജൻ.

അച്ചാണി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ പാടിയത്. പി ഭാസ്കരന്റെ വരികൾ ഈണം പകർന്നത് ജി ദേവരാജൻ.

ചിത്രം കളിയോടം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ. ഗായകർ യേശുദാസ്, എസ് ജാനകി, പി ലീല എന്നിവർ.

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ പാടിയത്. ചിത്രം അങ്കത്തട്ട്.

0: സ്മൃതിലഹരി സമാപിച്ചു. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ചെയർസ് 28th മീറ്റിംഗ് ഓഫ് വെസ്റ്റേൺ സോണൽ കൌൺസിൽ ഇൻ ഗോവ. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കർ ഹോൾഡ്സ് ബയലാറ്ററൽ മീറ്റിംഗ് വിത്ത് ലക്സംബർഗ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സാവിയെ ബെറ്റൽ. Says in an era where whole world is worried about uncertainty, India and Luxembourg have a trusted relationship. Death toll in Delhi's building collapse rises to 7. MCD South Zone Deputy Commissioner for Engineers suspended. Enforcement Directorate conducts searches at 7 premises linked to TMC MP Nadeemul Haq's Urdu Daily over money laundering. IMD forecasts heavy rainfall over Bihar, Madhya Pradesh, Eastern Uttar Pradesh, Uttarakhand, West Bengal and parts of Northeast till tomorrow. And in tennis, defending champions Aryna Sabalenka and Carlos Alcaraz storm into quarterfinals of US Open. Union Home Minister Amit Shah is chairing the 28th meeting of the Western Zonal Council.

0: മുത്തശ്ശ.
1: മോളിപ്പോ ഒന്നും മിണ്ടണ്ട, കണ്ണടച്ച് കിടന്നോളൂ. നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് സംസാരിക്കാം. എന്റെ കുട്ടി ഉറങ്ങുന്നത് വരെ മുത്തശ്ശൻ ഇവിടെ ഇരിക്കാം.
0: എന്തിനാ മുത്തശ്ശ സ്വാമിജി എന്നെ?
1: ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ, ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിക്കണ്ട.

0: ദർശൻ നിന്റെ തലയിൽ ഇങ്ങനെ തഴുകിത്തരാം. നിനക്ക് ഒത്തിരി ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യുന്നത്? എന്റെ മുത്ത് കണ്ണും പൂട്ടി ചാച്ചുറങ്ങിക്കും.
1: ഉറക്കം വരില്ല മുത്തശ്ശ, കണ്ണടയ്ക്കുമ്പോഴൊക്കെ സ്വാമിജി എന്നെ.
0: ഉറക്കം വരും മോളെ, ഗുളിയൊക്കെ കഴിച്ചതല്ലേ. ശരിക്കൊന്നുറങ്ങി പിന്നെ എണീറ്റ് കുളിച്ച് മിടുക്കിയായി.
1: എനിക്ക് പേടിയാകുന്നു മുത്തശ്ശ, ഉറങ്ങാൻ എനിക്കിപ്പോ പേടിയാ.
2: ഉറങ്ങാൻ പ്രകാശനം കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിലെ ഭയമേറി വരികയായിരുന്നു. ഒരു പെരുമ്പാമ്പ് കണക്കെ ഹൃദയത്തെ ചുറ്റി വരിഞ്ഞ് ഞെരിക്കുകയാണ് ഈ വ്യഥ. ശ്വാസം മുട്ടുന്നത് പോലെ തളർന്നു പോകുന്നു ഈ മനസ്സും ശരീരവും. എല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, പക്ഷെ അതോടെ ഇല്ല, അതിന് കഴിയില്ല. അപ്പൊ പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ ഈ ഭാരം തനിയെ എങ്ങനെ ചുമക്കുകയേ നിവൃത്തിയുള്ളൂ. പക്ഷെ ഏതുവരെ, എത്ര നാൾ? ഈശ്വര, ഭയമാകുന്നു, ശക്തി തരണേ.

0: ഇച്ചായ ഡിവൈഎസ്പി സാറാണ് ഫോണിൽ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കുറെ നേരമായി ശ്രമിക്കുന്നു. സാറിന്റെ ലൈൻ ബിസിയായിരുന്നു.
2: എസ് പി അദ്ദേഹമായിരുന്നു ലൈനിൽ. ഞാനിപ്പോൾ കൃഷ്ണകര സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ജോയിക്ക് സുഖമില്ലാതെ വീട്ടിലാണ് അല്ലേ? തന്റെ എസ് ഐ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്താ അസുഖം?
1: അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സാർ. ഞാൻ ആക്ച്വലി കൃഷ്ണകരയിലേക്ക് തിരിക്കാൻ തയ്യാറാകുകയാണ് സാർ.
2: ജയരാജ് എന്ത് പറഞ്ഞു? എന്താണ് അയാളുടെ ഫൈൻഡിങ്സ്?
1: പ്രഥമ ദൃഷ്ടിയാ ഇതൊരു ആത്മഹത്യയാണ് സാർ.
2: ഓ ഓക്കെ. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വിശദമായി ഒന്ന് പറയൂ.
1: സാർ, ഇന്നലെ കൃഷ്ണകര അമ്പലത്തിൽ ഉത്സവമായിരുന്നു. പരിപാടികൾ തീർന്നപ്പോൾ രാത്രി 12:30
2: ഓ.
1: മരിച്ച വ്യക്തി ആ അമ്പലത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തിയിരുന്ന സംസ്കൃത ക്ലാസ്സിലെ അധ്യാപകനാണ്. താമസം അമ്പലപ്പറമ്പിലെ ഒരു മുറിയിലായിരുന്നു. ആ നാട്ടുകാരനല്ലായിരുന്നു അയാൾ. കണ്ടാൽ ഒരു സന്യാസിയുടെ ഭാവവും രൂപവും ഉണ്ടായിരുന്നതുകൊണ്ട് സ്വാമിജി എന്നാണ് അത്രേ എല്ലാവരും വിളിച്ചിരുന്നത്. ഏകദേശം 1 മാസം മുൻപാണ് അയാൾ കൃഷ്ണകരയിലെത്തിയത്. അമ്പലക്കമ്മറ്റി ഒരു സംസ്കൃത അധ്യാപകന് വേണ്ടി പത്രത്തിൽ കൊടുത്തിരുന്ന പരസ്യം കണ്ട്. നാട്ടിലധികം ആരോടും അടുത്തിട്ടില്ലായിരുന്നു അയാൾ. അയാൾ ആരായിരുന്നു? ശരിക്കുള്ള പേരെന്തായിരുന്നു? എവിടെ നിന്ന് വന്നു? അയാൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സാർ.
2: ഫുൾ ദുരൂഹതയാണല്ലോ.
1: അതെ സാർ, ഇന്നലെ രാത്രി 10:30 അടുപ്പിച്ച് അയാൾ തന്റെ മുറിയിലിരിക്കുന്നത് 1-2 പേർ കണ്ടിരുന്നു. ഉത്സവ പരിപാടികൾ കാണാൻ അയാൾ ചെന്നില്ലായിരുന്നു അത്രേ. ഇന്ന് രാവിലെ അമ്പലത്തിലെ പൂജാരിയാണ് ശവശരീരം കണ്ടത്. ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാകാത്ത വിധം അത് കത്തിപ്പോയിരുന്നു.
3: ഓഹോ.
1: ജയരാജെത്തി കുറച്ച് ബുദ്ധിമുട്ടിയാണ് സാർ ആളെ തിരിച്ചറിഞ്ഞത്. പിന്നെ അയാളുടെ ആകെ മുതലായിരുന്ന ഒരു സൂട്ട് കേസ് ഏതാണ്ട് പൂർണ്ണമായി കത്തിയ നിലയിൽ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അയാൾ താമസിച്ചിരുന്ന മുറി ഒഴിഞ്ഞുകിടക്കുകയാണ് സാർ. തുണികളോ മറ്റ് സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പെട്ടിയിലാക്കി എടുത്തിരുന്നു എന്ന് തോന്നുന്നു. സ്ഥലം വിടാനുള്ള ഒരുക്കം പോലെ. സംഭവസ്ഥലത്ത് നിന്നും ഒരു ടിന്നും കിട്ടി. അതിനുള്ളിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു സാർ.
2: ഇൻട്രസ്റ്റിംഗ്. ആ എന്നിട്ട്
1: സാർ, മണ്ണെണ്ണ പുറത്തുവച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഉത്സവ പരിപാടികളിലെ അവസാന ഐറ്റം വെടുക്കെട്ടായിരുന്നു. ഇത് ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ സമയത്താവണം സംഭവം നടന്നത് എന്നാണ് എസ് ഐ ജയരാജിന്റെ അനുമാനം. 10:30 വരെ സ്വാമി ജീവനോടെ ഉണ്ടായിരുന്നു. ഇതിന് ദൃക്സാക്ഷികളുണ്ട് സാർ. വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപോ അതിനുശേഷമോ ആയിരുന്നു ആത്മഹത്യയെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചേനി. വെടിമരുന്നിന്റെ ഗന്ധത്തിനൊപ്പം ശരീരം കത്തുന്നതിന്റെ ഗന്ധം കലർന്നിരിക്കാം. വേദന കൊണ്ട് അയാൾ നിലവിളിച്ചാലും ആ ശബ്ദത്തിനിടയിൽ ആരും കേൾക്കാൻ സാധ്യതയില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ കഴിയൂ സാർ.
2: ഓക്കെ.

0: അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും കാരണമുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ?
1: ഇല്ല സർ, ആരോടും ഇടപഴകാതെ കഴിഞ്ഞതുകൊണ്ട് ആർക്കും അയാളെക്കുറിച്ചൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു കാരണം സജസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല സർ. പിന്നെ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടയാൾ എന്തിനെല്ലാം പെട്ടിയിലെടുത്ത് വെച്ച് കൂടെ കൊണ്ടുപോകണം എന്ന സംശയവും അവശേഷിക്കും സർ. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് സർ. എന്തെങ്കിലും സൂചനകൾ ഉടനെ കിട്ടിയേക്കും.
0: ശരി ജോയ്, താനിനി സംഭവസ്ഥലത്തേക്ക് പോവുകയല്ലേ? കീപ് മീ ഇൻഫോംഡ്. എനിക്ക് SPയെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്.
1: തീർച്ചയായും സർ.

മുത്തശ്ശ, എന്തിനാ മനുഷ്യൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കത്തിച്ചു കൊല്ലാനും മാത്രം എന്ത് തെറ്റാ ഞാൻ അയാളോട് ചെയ്തത്? ഇന്നലെ വരെ എന്ത് ഇഷ്ടം കാണിച്ചത് എന്നോട്? എന്നിട്ടും

തലേന്ന് രാത്രി തനിക്ക് ബോധം നഷ്ടപ്പെട്ടതുവരെയുള്ള കാര്യങ്ങൾ മുത്തശ്ശനോട് വിവരിക്കുമ്പോഴും അവൾ കരയുകയായിരുന്നു. കഴിഞ്ഞ രാത്രി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അവളുടെ മനസ്സിനിയും മോചിതമായിരുന്നില്ല. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുക, അതും നിഷ്കരണമായി. അതും താൻ ഇത്രയും ബഹുമാനിച്ചിരുന്ന, തന്നോട് ഇത്രയും ഇഷ്ടം കാണിച്ചിരുന്ന ഒരാൾ. ഒക്കെ ഒരു പേടിസ്വപ്നം പോലെ. പക്ഷെ ബോധം തെളിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഉളവാക്കിയ ഭീതി, എത്ര കുളിച്ചിട്ടും പോകാതെ ഇപ്പോഴും വീർപ്പുമുട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം, ഇതൊന്നും ഒരു ദുസ്വപ്നത്തിന്റെ അല്ല, മറിച്ച് ഭയാനകമായ യാഥാർത്ഥ്യത്തിന്റെ ശേഷിപ്പുകളാണ്. തന്നെ അയാൾ എന്തിനു കൊല്ലാൻ ശ്രമിച്ചു? ഒരു മാസത്തോളം മാത്രം പരിചയമുള്ള തന്നോട് എന്തു വിരോധമായിരുന്നു ആ മനുഷ്യന്? എന്റെ കണ്ണിൽ നീ ഇപ്പോൾ കാണുന്ന അഗ്നിദേവനാണ് നിന്റെ സത്യം എന്നൊക്കെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാകുന്നു. എല്ലാം അയാൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നിട്ട് എന്തിനീ സ്നേഹമൊക്കെ കാട്ടി?

0: എന്തിനയാൾ അത് ചെയ്തു എന്ന് നമുക്കറിയില്ല മോളെ, ഇനി ഒട്ടറിയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പ്രധാനം നീയാണ് മോളെ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. കഴിഞ്ഞതൊക്കെ ഒരു ചീത്ത സ്വപ്നമായി വിചാരിക്കെ. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ പേടിയൊക്കെ ഒഴിയുന്നവരെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാം.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 11 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, DYSP ദാസ്, സജി വെങ്ങാനൂർ, ശോഭ, ഡോക്ടർ പ്രിയ, പൂജ, മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം: VN ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 12 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
2: ആകാശവാണി.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. ആദ്യം ശ്രീ ഗണനാഥം, ഈശാമനോഹരി രാഗത്തിലുള്ള കൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു. സ്വരസാഗരം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: അറിവിന്റെ അക്ഷയ ഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
6: വിദ്യാഭ്യാസ രംഗം.
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50.

ഇന്ന് രാത്രി 8 മണിക്ക് ഹെലോ ഡോക്ടർ, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്. ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ ഇടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു, ബിജിബാൽ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് ബിജിബാൽ.

ചിത്രം ഡാർവിൻ്റെ പരിണാമം. രചന പി എസ് റഫീഖ്. സംഗീതം ശങ്കർ ശർമ്മ. ആലാപനം വിജയ് യേശുദാസ്.

വിജയ് യേശുദാസും ദിവ്യ എസ് മേനോനും സംഘവും ആലപിച്ച ഗാനം ചിത്രം ഷാജഹാനും പരീക്കുട്ടിയും. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ആനന്ദ് മധുസൂദനൻ ഈണം പകർന്ന് നിതിൻ, മിനിമോൾ ജോയ് എന്നിവർ പാടിയത് ചിത്രം പാവ.

ചിത്രം തോപ്പിൽ ജോപ്പൻ. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം വിദ്യാസാഗർ. മധു ബാലകൃഷ്ണൻ, ശ്വേതാമോഹൻ എന്നിവർ ആലപിച്ചത്.

ചിത്രം ഹണി ബി ടു. രചന സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേവ്, അഫ്സൽ, അൻവർ സാദത്ത്, റിമി ടോമി എന്നിവർ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ തേരി, ഇരുമുഖൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

போச்சு.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കോക്ടെയിൽ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ എഴുതി, രതീഷ് വേഗ ഈണം നൽകി, വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയതാണ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അടുത്തതായി തരംഗം എന്ന ചിത്രത്തിൽ നേഹ എസ് നായർ പാടിയത്. വരികൾ മനു മഞ്ജിത്, സംഗീതം അശ്വിൻ രഞ്ജു.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി പട്ടം പോലെ എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഹരിചരണും മൃദുല വാര്യരും ആലപിച്ചത്.

0: ആകാശവാണി, സമയം 5 മണി.
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് കൈരളി ശ്ലോകരംഗം, പാല. പങ്കെടുക്കുന്നവർ ആര്യാംബിക, അഞ്ജന ജെ, ലക്ഷ്മി രാധാകൃഷ്ണൻ, ദീപേഷ് കെ ആർ.

0: സുകൃതനിധി യശോദാകരം കൈതൊഴുന്നേൻ.
1: ഒറ്റ കയ്യാലുപായത്തൊടു പശു ശിശുവെത്തെല്ലകറ്റി ക്രമത്താൽ മറ്റേ കയ്യാലമന്തേതരമകിടു ചൊറിഞ്ഞാസ്യമമ്പോടുയർത്തി തെറ്റെന്നാ മുട്ടുകുത്തി പശുമുലകൾ കുടിച്ചിട്ടുകാൽ കൂട്ടിൽ വാഴും കറ്റക്കാർ വർണ്ണനെന്നെ കനിവു കരളിലു

0: ചേണിൽ കാർ മിന്നലഞ്ചും ചിരിയൊടും അമരത്താളിതാർ കാളിതാനോ
1: മച്ചിത്ത പ്രോല്ല സത്പൊന്നിറ

0: ഉദ്യമിപ്പൂ.
1: ഗാനം നീയാലപിക്കും കിസലയ സുമസന്തോഹമാടി.

ബതചതുർവേദങ്ങളാൽ മൃഗ്യനായി ലോകാനുഗ്രഹശീലനായി വിലസിടും മൽപ്രാ

0: അതിളം കാറ്റേ മറന്നോ ഭവാൻ.
1: നന്നേ നന്നു പഴുത്തതാമിലനിലം പൊത്തും വിധൗ സ്വസ്ഥമായി നിന്നേ പച്ചയിലൗ.

0: വാർദ്ധകമൊടുള്ളാദ്യസ്മിതം യൗവനം.
1: ഈ രാജ്യം ചിരധന്യസിന്ധുയമുനാ ഗംഗാദ്യ സംഖ്യാപഗാധാരാ തുംഗതരംഗ സംഗ വിപുലശ്രീപൂർണപർണാശ്രമം. തീരാസ്പർദ്ധയിലിട്ടരിച്ചു ചുടലക്കാടാക്കി മാറ്റാൻ അഹങ്കാരാവേശവശാൽ ചതച്ചു കളയാൻ നാമാരുനാഗധ്വജ.
2: തേടിത്തേടി നടന്നു കാലടി കഴക്കട്ടെ ഭവൽകീർത്തി

നടത്തു അർച്ചന തളർത്തിയിടട്ടെ കൈ രണ്ടും, ഇക്കൂടാത്മാവു വെടിഞ്ഞിടും വരഹരേ, നിന്നെ സ്മരിച്ചാവു ഞാൻ.

0: വിളക്ക് നിന്റെ ചിരിമോഷ്ടിപ്പൂ ചിലമ്പൊച്ചകൾ.
1: ആ അച്ചിമാർ മനയിൽ മച്ചകത്തുറിയിൽ വച്ചിരുന്ന തൈർ വെണ്ണ പാൽ കാച്ചിൽ.

0: ജ്ഞാനമയമാണതു പഠിക്കു തന്നെ വിഷമം സഖേ.
1: ലോകഭീകര സമൂഹ സന്തതികളാകമാനമൊരുമിച്ചു നിർഭീകരായി.

പാടിയിൽ പശുപസമ്പാലനാർദ്ധമരിവമ്പാകെ മാറ്റിയ ഹരേ അമ്പോടു ദൈത്യകുലമമ്പെത്തകർത്തധനിലിംബാദികൾക്കു തുണയായി അമ്പാർന്നുവാണ കഥയെമ്പാടുമെന്നെ ഭവകമ്പാധി നീക്കി നിയതം സമ്പൂതമാ

ഒരു ദിവസഹംസം പ്രിയ സഖേ, വരും ഞാനും കൂടെ തപിതഹൃദയം ശാന്തിയമൃതാൽ വിരുന്നൂട്ടും നിൻ മാനസവര സരസ്തി.

അതും തൊട്ട കഴലിന പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പല കുറി തൊടുന്നേനടിയ നിന്ന് അലം കാരുണ്യാബ്ധേ കളകമമ വിഘ്നം ഗണപതേ.

ഹരൻ തൻ കാളിടും തീക്കനൽ കൺകാലുഷ്യമിയന്നു യജ്ഞഹതി തൻ പങ്കാളിയായി ജാതയായി വങ്കാരുണ്യമിണങ്ങീങ്ങു ജനതാതങ്കാപഹാരത്തിനാത്തൻ കാലൂഴിയിൽ ഊന്നി നിന്ന ഭവതിക്ക് എൻ കാളി കൂപ്പുന്നു ഞാൻ.

വഞ്ചിപ്പാട്ടുളവാക്കി ഉൽക്കട സുഖം നെഞ്ചിൽ ജനിപ്പിക്കുവാൻ സഞ്ചിന്തിച്ച കവീന്ദ്രനാം ഗുരുവിനെ കിഞ്ചിൽ സ്മരിക്കാത്തതാർ. വഞ്ചിപ്പാ

0: ൊന്നു കനിഞ്ഞു ചിന്മയമണിപ്പൊന്മേടതന്മോളിൽ ഞാൻ സമ്മേളിച്ചിടുവാൻ തുണയ്ക്കുക സദാ സന്മേഘരമ്യാകൃതേ.
1: ഏതോ പല്ലവിയായി തളിർത്തുക.

ഹതമോഹത്തിൻ്റെ പൈക്കുട്ടികൾ ജീവത്തന്ത്രി തകർന്ന തമ്പുരുവിതോ ജന്മം സുധാവർഷിണീരാഗത്തിൻ പൊരുളേ കനത്ത

പെൺമണി പൊൻപിടിക്കുട പിടിച്ചിടുന്നു കൂടും മുതാ ഭൂതിക്കാരണി വേണി കൽപ്പന.

സാധകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നദാശുഭാശുനാശകം നമാമി തം വിനായകം അരിക്യക

0: പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിടുന്നിതാ.
1: പഠിപ്പിലൊട്ടു മത്സരിച്ചുമൊത്തു ചേർന്നു കേളികൾ നടത്തിയും ഗുരുക്കളെ പരം കൃതാർത്ഥരാക്കിയും ഉടപ്പിറന്നവർക്കു തുല്യമെത്രയും പ്രിയത്തിലും നടന്നൊരൻ സതീർഥ്യരെ പിരിഞ്ഞിടുന്നു ഞാനിതാ.
2: ഉദിച്ചുയർന്ന സൂര്യനും പതിച്ചു പശ്ചിമാബ്ധിയിൽ മതിച്ചടുത്ത കൂരിരുട്ടുകൊണ്ടു മൂടി ഭൂതലം.

അക്ഷര ശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് കൈരളി ശ്ലോകരംഗം, പാല. പങ്കെടുത്തവർ ആര്യാംബിക, അഞ്ജന ജെ, ലക്ഷ്മി രാധാകൃഷ്ണൻ, ദീപേഷ് കെ ആർ.

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 26:54.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂരുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. യോഗ്യത എൻഡോസ്കോപ്പി ടെക്നോളജിയിൽ ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ. പ്രായപരിധി 18-നും 41-നും മധ്യേ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം നാളെ രാവിലെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ദിവസവേതനം 750 രൂപ. ബംഗളൂരു ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BEML ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ ട്രേഡുകളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിലായി 1346 ഒഴിവുണ്ട്. ഇതിൽ 111 ഒഴിവ് പാലക്കാട് കോംപ്ലക്സിലാണ്. ബംഗളൂരു കോംപ്ലക്സ് 400 ഒഴിവ്, മൈസൂരു കോംപ്ലക്സ് 227 ഒഴിവ്, KGF കോംപ്ലക്സ് 608 ഒഴിവ് എന്നിങ്ങനെയാണ്. ഒരു വർഷമാണ് പരിശീലനം. യോഗ്യത 4 വർഷത്തെ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ BSc, BCom, BCA, BBA, BBA HR അല്ലെങ്കിൽ ത്രിവത്സര ഫുൾ ടൈം ഡിപ്ലോമ അല്ലെങ്കിൽ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ഫുൾ ടൈം ITI. ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് അപേക്ഷ അയക്കാനാവൂ. ഒരാൾ ഒരു അപേക്ഷ മാത്രമേ അയക്കാവൂ. അപേക്ഷകൾ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വിശദവിവരങ്ങൾ അപേക്ഷിക്കുന്നതിന് recruitment.bemlindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി നാളെയാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ഗവൺമെന്റ് ITIകളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസ് പഠിപ്പിക്കുന്നതിന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. MBA, BBA ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും DGT ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള എംപ്ലോയബിലിറ്റി സ്കിൽസ് ഹ്രസ്വകാല TOT കോഴ്സുമാണ് യോഗ്യത. കൂടാതെ +2 അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിലോ അതിനു മുകളിലോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അടിസ്ഥാന കമ്പ്യൂട്ടർ പഠനവും പൂർത്തിയായിരിക്കണം. മണിക്കൂറിന് 240 രൂപ നിരക്കിലാണ് പ്രതിഫലം ലഭിക്കുക. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 9-ന് രാവിലെ 10:30 കോഴിക്കോട് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള എലത്തൂർ ഗവൺമെന്റ് ITIയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 0495-2461898 മറ്റൊരു നമ്പർ 0495-2371451. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0495-2461898 മറ്റൊരു നമ്പർ 0495-2371451. കേരള സംസ്ഥാന വനിതാ വികസന

0: കോർപ്പറേഷന്റെ എറണാകുളം മേഖലാ ഓഫീസിൽ പ്രൊജക്ട് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന ഒഴിവിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ ഈ മാസം 15 നടത്തും. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റെഗുലർ സ്ട്രീമിൽ MBA, MSW അല്ലെങ്കിൽ LLB ഫസ്റ്റ് ക്ലാസോടെ പാസായ 25 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ, പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 15 രാവിലെ 10:30 കടവന്ത്ര ഗാന്ധിനഗറിലെ മാവേലി റോഡിലുള്ള എറണാകുളം മേഖലാ ഓഫീസിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9496015008. ഒരു നമ്പർ കൂടി, 9496015011. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. റീസ്ട്രക്ചേർഡ് അംബ്രല ICDS. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഗണപതി സ്തുതികൾ, പാടിയത് KS ചിത്ര. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്ന ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, തിരഞ്ഞെടുത്ത കോഴ്സിൽ പഠനം പൂർത്തിയാക്കേണ്ടതും അഭിരുചിയില്ലെങ്കിൽ പോലും അതിനാവശ്യമായ താൽപര്യം വളർത്തിയെടുക്കാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനസന്ദേശം. 7:40 കഥകളതി സാധനം. P പത്മരാജന്റെ രാത്രി ചിത്രം എന്ന കഥ അവസാന ഭാഗം. അവതരണം മെജോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ലോക ഫിസിയോതെറാപ്പി ദിനചിന്തകൾ. ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ രശ്മി പ്രഭാകരൻ സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 OK സുബ്രഹ്മണ്യത്തിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, PV നാരായണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കണ്ണേർ കളിപ്പാട്ട്, പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 12-ാം ഭാഗം. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലൈവ് വിന്യാസം. R രാജ്നാരായണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ

0: വാർത്തകൾ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 കിസാൻ വാണി സ്പോൺസേഡ് പരിപാടി, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം, 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം, 8:00 സാഹിത്യരംഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളം, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, ഭാരതീയ ഗണിതശാസ്ത്ര പാരമ്പര്യവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും, പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ അധ്യാപികയായ രേഖശ്രീ എം ആർ. 9:30 കഥാപ്രസംഗം, 10:00 കഥകളി പദങ്ങൾ, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:10 കാലാവസ്ഥ, FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 4:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. അകത്തളങ്ങൾ കഴകുകൂട്ടുന്ന അലങ്കാര സസ്യം വളർത്തലും പുഷ്പകൃഷിയുമൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി തിരഞ്ഞെടുത്ത് വിജയം കൈവരിച്ച ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഉണങ്ങിയ പൂക്കളിൽ നിന്ന് എങ്ങനെ വരുമാനമാർഗം കണ്ടെത്താം എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.
4: കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവിന് വളരെയധികം പ്രാധാന്യം ഇന്നുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും പൂക്കളുടെ മൂല്യവർദ്ധന മികച്ച വരുമാനം തരുന്ന മേഖലയാണ്. ഇപ്രകാരം പൂക്കളുടെ മൂല്യവർദ്ധന നടത്തുന്ന ഒരു മുഖ്യ രീതിയാണ് പൂക്കൾ ഉണക്കി പലവിധ പുനരുപയോഗത്തിന് തയ്യാറാക്കുക എന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പുഷ്പാധിഷ്ഠിത കയറ്റുമതി വിപണിയുടെ 70% ഉണക്കിയ പൂക്കളുടെ സംഭാവനയാണ്. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായ 25 രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉണക്കിയ പുഷ്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പൂക്കൾ എന്നതിലുപരി തണ്ടുകൾ, വേരുകൾ, മൊട്ടുകൾ, ഫലങ്ങൾ, വിത്തുകൾ, ഇലകൾ തുടങ്ങി അലങ്കാരമൂല്യമുള്ള ഏതു സസ്യഭാഗവും ഉണക്കിയ പുഷ്പാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയൊരു മേഖലയാണ് ഉണക്കിയ പുഷ്പങ്ങളുടെ ഉപയോഗം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുഷ്പാലങ്കാരങ്ങളായ ബൊക്കെ, ആശംസാ കാർഡുകൾ, ചുമരലങ്കാരങ്ങൾ, ഫോട്ടോ ഫ്രെയിമുകൾ, റീസൈക്കിൾ ചെയ്ത പേപ്പറുകൾ, മെഴുകുതിരികൾ, അതുപോലെ റെസിൻ കൊണ്ടുള്ള കീ ചെയിനുകൾ, പലവിധ ആഭരണങ്ങൾ, പോട്ട്പുരി എന്നിവ നിർമ്മിക്കാം. ഇന്ത്യയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പോട്ട്പുരി. മുറികൾ സുഗന്ധപൂരിതമാക്കാനും അലമാരകൾക്കുള്ളിൽ സുഗന്ധം പരത്താനും തികച്ചും പ്രകൃതിജന്യമായ ഒരു ഉൽപ്പന്നമാണ് ഈ പോട്ട്പുരി. ഉണക്കിയ പുഷ്പങ്ങൾ, സുഗന്ധമുള്ള സസ്യഭാഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ എന്നിവ കൊണ്ടാണ് പോട്ട്പുരി നിർമ്മിക്കുന്നത്. ഇവയുടെ

കയറ്റുമതിയിലൂടെ മാത്രം ഏതാണ്ട് 50 കോടി രൂപയോളം വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നുണ്ട്. ഈ പൂക്കളും ചെടികളുടെ മറ്റു ഭാഗങ്ങളും ഉണക്കാൻ എടുക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.

അലങ്കാര പുല്ലുകൾ ഇലകൾ പച്ച നിറമായിരിക്കുമ്പോഴും അതുപോലെ പൂങ്കുലകൾ കൊഴിയും മുമ്പേയും പറിച്ചെടുക്കാം. പൂക്കൾ പകുതി വിരിഞ്ഞ നിലയിൽ പറിക്കുന്നതാണ് അലങ്കാരങ്ങൾക്ക് ഉത്തമം. എന്നാൽ ആമ്പൽ, ഡാലിയ, സീനിയ, ഓർക്കിഡുകൾ മുതലായവ പൂർണ്ണമായും വിരിഞ്ഞ ശേഷമാണ് പറിച്ചുണക്കാൻ ഉത്തമം. ഇനി നമുക്ക് പൂക്കൾ ഉണക്കുന്ന രീതി എന്തൊക്കെയാന്ന് നോക്കാം. പൂക്കളിലെ ജലാംശം, ഇനം, നിർമ്മിക്കുന്ന ഉൽപ്പന്നം എന്നിവ അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാം. വെയിലത്തുണക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിലും പൂക്കളുടെ നിറം മങ്ങാം. വുഡ് റോസ്, പുല്ലുകളുടെ പൂങ്കുലകൾ, പനയോലകൾ, കാറ്റാടിക്കായകൾ എന്നിവ വെയിലത്ത് ഉണക്കിയെടുക്കാം. വായുസഞ്ചാരവും ഈർപ്പരഹിതവുമായ മുറികളിൽ പൂക്കൾ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. റോസ്, കോഴിപ്പൂവ്, ചെണ്ടുമല്ലി, എവർലാസ്റ്റിംഗ് ഫ്ലവർ അഥവാ ഊട്ടിപ്പൂക്കൾ, ബേബീസ് ബ്രത്ത്, വാടാമല്ലി, അക്കേഷ്യ, പൂമരുത്, വാഗ, ബോട്ടിൽ ബ്രഷ്, ബൊഗെയിൻവില്ല മുതലായവ ഇപ്രകാരം മുറിക്കുള്ളിൽ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. ഹൈഡ്രാഞ്ചിയ പോലുള്ള പൂങ്കുലകൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തണ്ട് മുക്കിവെച്ച് പതിയെ സ്വാഭാവികമായി ഉണക്കിയെടുക്കാം. പൂക്കളിലെ ജലാംശം വലിച്ചെടുത്ത് നിറത്തിനും ആകൃതിക്കും കേടുവരാതെ ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന് ചില ഡെസിക്കൻസ് ഉപയോഗിക്കുന്നു. മണൽ, ബൊറാക്സ്, സിലിക്ക ജെൽ മുതലായവയാണ് പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡെസിക്കൻസ്. ഈ രീതിക്ക് എംബഡഡ് മെത്തേഡ് എന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണ ദിവസങ്ങളിലെ ബൊക്കെ സിലിക്ക ജെല്ലിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതി പ്രചാരത്തിലുണ്ട്. ഒരു പരന്ന വിസ്താരമുള്ള പാത്രത്തിൽ ഈ ഡെസിക്കൻറ്റുകൾ 1 ഇഞ്ച് കനത്തിൽ വിരിക്കുന്നു. തണ്ടിന്റെ നീളം കുറച്ച് പൂക്കൾ അതിൽ കുത്തിവെച്ച് ഡെസിക്കൻസ് പൂക്കൾ മൂടുന്ന രീതിയിൽ പതുക്കെ ഇടുന്നു. ഇപ്രകാരം ഇവ 1 ആഴ്ച മുറിക്കുള്ളിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചോ ഉണക്കിയെടുത്ത് പൂക്കളിലെ ജലാംശം കളയാം. സിലിക്ക ജെൽ വില കൂടുതലാണെങ്കിലും പൂക്കളിൽ ക്ഷതം സംഭവിക്കാതെയും നിറം മങ്ങാതെയും ജലാംശം കളയാൻ സഹായിക്കും. ഒപ്പം വലിച്ചെടുക്കുന്ന ജലാംശം നീക്കി വീണ്ടും ഉപയോഗിക്കാൻ അനുയോജ്യവുമാണ്. ഈ ഡെസിക്കൻറ്റുകളാൽ മൂടപ്പെട്ട പൂക്കൾ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത സമയം കൊണ്ട് ഉണക്കിയെടുക്കാം. 1 to 2 ദിവസം വരെ പുഷ്പങ്ങളുടെ ഇനമനുസരിച്ച് ഇവ ഉണക്കിയെടുക്കാം. അതുപോലെ വേറൊരു രീതിയാണ് മൈക്രോവേവ് ഓവനിൽ വെച്ച് ഉണക്കി എടുക്കുന്നത്. ഈ രീതിക്ക് വളരെ കുറച്ച് സമയം മതി. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 2 മിനിറ്റ്, ഡാലിയ പൂക്കൾക്ക് 6 മിനിറ്റ്, സൂര്യകാന്തി പൂക്കൾക്ക് 5 മിനിറ്റ്, അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് 4 മിനിറ്റ്. ഇത്രയും സമയം മതിയാവും. മൈക്രോവേവ് ഓവനിൽ ഉണക്കിയ പൂക്കൾ പുറത്തെടുത്ത ശേഷം അല്പസമയം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഇതിന് സെറ്റിംഗ് ടൈം എന്ന് പറയും. പൂക്കളുടെ ഇനമനുസരിച്ച് സെറ്റിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 15 മിനിറ്റ്, ഡാലിയ, ഡെൻഡ്രോബിയം ഓർക്കിഡ്, സൂര്യകാന്തി പൂക്കൾ എന്നിവയ്ക്ക് 30 മിനിറ്റ് മതിയാകും. ഈ സമയം കൊണ്ട് കോശങ്ങളിൽ നിന്നും പുറത്തു വന്ന ജലാംശം പൂർണ്ണമായും ഡെസിക്കൻറ്റുകൾ വലിച്ചെടുക്കും. ഇനി വേറൊരു രീതിയുണ്ട്. പൂക്കളും ഇലകളും ജലാംശം വലിച്ചെടുക്കുന്ന പേപ്പറിന് മുകളിൽ നിരത്തി അമർത്തി ഉണക്കിയെടുക്കുന്ന രീതിയാണ് പ്രസ് ഡ്രൈയിങ്. ഗ്രീറ്റിംഗ് കാർഡുകൾ, പരന്ന പ്രതലങ്ങൾ എന്നിവ അലങ്കരിക്കുവാൻ ഇപ്രകാരം ഉണക്കിയ പൂക്കളും ഇലകളും ഉപയോഗിക്കാം. ഡെയ്സി, ഹൈഡ്രാഞ്ചിയ, ഗ്ലോറിയോസ, പാൻസി, ആകാശമുല്ല, ലെൻഡാന, ലേഡീസ് ലേസ്, വെർബീന മുതലായ പൂക്കൾ ഈ രീതിയിൽ ഉണക്കാം. ഫ്രീസ് ഡ്രൈയിങ് എന്നൊരു രീതിയും പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഫ്രീസ് ഡ്രയർ എന്നൊരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പൂക്കൾ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. പുതുതായി മുളച്ച ഇലകളും ആന്തൂറിയം പോലുള്ള പുഷ്പങ്ങളും ഗ്ലിസറിൻ ലായനി ഉപയോഗിച്ച് ഉണക്കുന്നൊരു രീതിയുണ്ട്. 30 to 50% ഗ്ലിസറിൻ ലായനി പൂക്കളുടെയും ഇലകളുടെയും കനം അനുസരിച്ച് ഉപയോഗിക്കാം. ക്രോട്ടൺ, ഡ്രസീന, ജൂണിപ്പർ, സിൽവർ ഓക്ക് എന്നിവയുടെ ഇലകൾ ഇപ്രകാരം ഗ്ലിസറിൻ ലായനിൽ ഉണക്കി എടുക്കാം. ഇലകൾ ഉണക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് സ്കെൽറ്റണൈസിങ്. മൂപ്പത്തിയ ഇലകൾ 40% സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ 2 ദിവസം ഇട്ടുവച്ച് അവയുടെ ഹരിതഭാഗങ്ങൾ വളരെ സൂക്ഷിച്ച് നേരിയ ബ്രഷ് കൊണ്ട് മാറ്റുന്നു. ഈ ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ വച്ച് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. പെയിന്റിങ്ങുകൾ, പോസ്റ്റ് കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കാം.
അരയാലിന്റെ ഇലകൾ ഇത്തരത്തിൽ

0: സ്കെൽട്ടണൈസ് ചെയ്യാൻ അനുയോജ്യമാണ്. പൂക്കൾക്ക് കൃത്രിമമായി നിറം നൽകി മൂല്യവർദ്ധന നടത്താം. പൂക്കളുടെ സ്വാഭാവിക നിറം ബ്ലീച്ചുകൾ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം അവയ്ക്ക് ആകർഷകമായ നിറങ്ങൾ നൽകാം. വെളുത്ത നിറമുള്ള പൂക്കളായ ട്യൂബ് റോസ് അഥവാ രജനീഗന്ധി, വെള്ള ഗ്ലാഡിയോളസ്, റോസ്, ഓർക്കിഡ് എന്നിവയ്ക്ക് കൃത്രിമ ചായങ്ങൾ നൽകാം. കൃത്രിമ നിറങ്ങളോ ഭക്ഷ്യയോഗ്യമായ നിറങ്ങളോ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൂക്കൾ തണ്ടോടുകൂടി ചായങ്ങളിൽ ഒരു 2 to 3 മണിക്കൂർ വരെ മുക്കി വയ്ക്കുന്നു. ഇതിനെ നമ്മൾ ടിൻറ്റിങ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ വഴി കൃത്രിമ നിറങ്ങൾ പൂക്കൾക്ക് കൊടുക്കാം. ഇവയ്ക്ക് സാധാരണ പൂക്കളേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടും. ഇനി ഉണക്കിയ പൂക്കളും ഇലകളും എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. കാർഡ്ബോർഡ് പെട്ടികൾ, ടെർമോകോൾ പെട്ടികൾ, വാക്സ് പേപ്പർ ലൈനിംഗ് ഉള്ള പെട്ടികൾ എന്നിവയിൽ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക്കിൽ പൊതിയുന്നത് നല്ലതല്ല. ചില്ലുപാത്രങ്ങളിൽ ഇത്തരം ഉണക്കിയ പൂക്കൾ ആകർഷകമായി അടുക്കി വയ്ക്കാം. സിലിക്ക ജെല്ലിന്റെ ചെറു പൊതികൾ സൂക്ഷിക്കുന്ന പെട്ടികളിൽ ഇടുന്നത് ഈർപ്പം വലിച്ചെടുക്കാനും ഇവ ഒരുപാട് നാള് നിലനിർത്താനും സഹായിക്കും. അതോടൊപ്പം പാറ്റ ഗുളികൾ ഇടുന്നത് ചെറിയ പ്രാണികളെ അകറ്റും. പുഷ്പാലങ്കാരങ്ങളിൽ ഹെയർ ഡ്രയർ മിതമായി ഉപയോഗിക്കുന്നത് നനവുണ്ടാകുന്നതും പൊടി പിടിക്കുന്നതും തടയും. അതുപോലെ തന്നെ ഗ്ലിസറിനിൽ ഉണക്കിയ ഇലകൾ മൃദുവായ തുണി കൊണ്ട് തുടച്ച് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള ധാരാളം പൂക്കളും ചെടികളുടെ ഭാഗങ്ങളും, ഉദാഹരണങ്ങളായി പഴങ്ങളുടെ കായ്കള്, പലതരത്തിൽപ്പെട്ട പുല്ലുകള്, അക്കേഷ്യ, മഹാഗണി, രാജമല്ലി, ആവണക്ക് എന്നിവയുടെ കായ്കള്, നിറമുള്ള വിത്തുകള്, മഞ്ചാടിക്കുരു, കുഞ്ഞിക്കുരു, പഴങ്ങളുടെ പുറന്തോടുകള്, ഉദാഹരണം വുഡ് ആപ്പിൾ പോലുള്ള പഴങ്ങള്, പഴങ്ങളുടെ വിത്തുകൾ, വെണ്ണപ്പഴം, ആപ്രിക്കോട്ട്, മുളയുടെ പോളകള്, അതുപോലെ തെങ്ങിന്റെ കൊതുമ്പ്, പലതരം കൂണുകള്, ഡ്രിഫ്റ്റ് വുഡ്, അതുപോലുള്ള തടിക്കഷ്ണങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ ഭാഗമാക്കാം. വളരെ സുലഭമായി ലഭിക്കുന്ന, പാഴാക്കി കളയുന്ന പല പ്രകൃതിജന്യമുള്ള വസ്തുക്കളും ഇത്തരത്തിൽ നമുക്ക് മികച്ച വരുമാന മാർഗമാക്കാം.
1: ഉണങ്ങിയ പൂക്കൾ കൊണ്ട് ഒരു വരുമാന മാർഗം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല്ല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു.

0: and Dharapuram seats in Tamil Nadu, Rajinagar and Nandigram seats in West Bengal, and Thattanachavadi assembly seat in Puducherry will go to polls. Notification for the Lok Sabha and assembly by-poll will be issued on Wednesday. External Affairs Minister Dr. S. Jaishankar has said that in an era where the world is worried about uncertainty, India and Luxembourg have a trusted relationship. Dr. Jaishankar said this while meeting Deputy Prime Minister, Minister of Foreign Affairs and Foreign Trade of Luxembourg, Xavier Bettel, in New Delhi this afternoon. Prime Minister Narendra Modi will visit Gujarat and Maharashtra tomorrow. In Vadodara, the Prime Minister will lay the foundation stones, inaugurate and dedicate to the nation various development projects worth more than 35,000 crore rupees. And reigning world champion Sheetal Devi has confirmed a medal for India by storming into the women's compound individual final on the third day of the Stage 3 of World Archery Para Series in Ahmedabad today. And that's the end of this news bulletin.
1: സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതി ധനസഹായ വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കളക്ടറേറ്റ് ഗവി കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വെള്ളം കയറിയ കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതമാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാലവർഷക്കെടുതി നേരിടാൻ സ്ഥിരം സംവിധാനം ജില്ലയിൽ ഒരുക്കും. സാങ്കേതിക വശങ്ങൾ പഠിച്ച് മഴക്കെടുതിയുടെ ആഘാതം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് 100,000-ത്തിലധികം പരാതികളാണ് ഉണ്ടായിരുന്നതെന്നും കുറഞ്ഞ കാലയളവിൽ തന്നെ പകുതിയോളം പരാതികൾ പരിഹരിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബാക്കി പരാതികൾ കാലതാമസമില്ലാതെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റിൽ നവീകരിച്ച ഫ്രണ്ട് ഓഫീസും പൊതുജന പരാതി പരിഹാര സെല്ലിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ദുരന്ത നിവാരണ നിധി വിനിയോഗിച്ച് പുനരുദ്ധരിക്കുന്ന പ്രവർത്തികളുടെ തത്സമയ നിരീക്ഷണത്തിന് നിർമ്മിച്ച റീട്രാക്ക് വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയും അഷ്ടമിരോഹിണി സമൂഹ സദ്യയും ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു. ഉത്രട്ടാതി ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും അഷ്ടമിരോഹിണി സമൂഹ സദ്യയുടെ ഉദ്ഘാടനം യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാടും നിർവഹിച്ചു. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ മേലുകരയും കോറ്റാത്തൂർ കൈതക്കോടിയും ജലരാജാക്കന്മാരായി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും എ ബാച്ച് ഫൈനലിൽ മേലുകര പള്ളിയോടവും ഒന്നാം സ്ഥാനം നേടി മന്നം ട്രോഫി സ്വന്തമാക്കി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ 2, 3, 4 സ്ഥാനങ്ങൾ യഥാക്രമം കോയിപ്രം, ഇടശ്ശേരിമല കിഴക്ക്, മല്ലപ്പുഴശ്ശേരി എന്നീ പള്ളിയോടങ്ങളും ബി ബാച്ചിൽ യഥാക്രമം വന്മഴി, തോട്ടപ്പുഴശ്ശേരി, മംഗലം എന്നീ പള്ളിയോടങ്ങളും സ്വന്തമാക്കി. ഏറ്റവും നന്നായി പാടിത്തുഴഞ്ഞ ബി ബാച്ചിലെ പള്ളിയോടങ്ങൾക്ക് ലഭിക്കുന്ന ആർ ശങ്കർ സുവർണ ട്രോഫി ചെന്നിത്തല പള്ളിയോടം കരസ്ഥമാക്കി. 52 പള്ളിയോടക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 500,000 പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിലും പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ 4 വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ജില്ലയിലെ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2 വള്ളോക്കുന്ന്, കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 8 ഓതറ, റാന്നി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 ബ്ലോക്കുപടി, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6 കല്ലേലി എന്നിവിടങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഈ മാസം 28-ന് നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 10 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 14-ആണ്. വോട്ടെണ്ണൽ ഈ മാസം 29-ന് രാവിലെ നടക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചായത്തുകളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിലുണ്ട്. ഏഴു പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി പന്തളം തോന്നല്ലൂർ കുളത്തിനാൽ ഗംഗാധരപിള്ള അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം.

0: സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കേരള നിയമസഭയുടെ പരിസ്ഥിതി സംബന്ധിച്ച സമിതി നാളെ രാവിലെ 10 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലയിലെ കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, പരിസ്ഥിതി പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും തെളിവെടുപ്പ് നടത്തും. രാവിലെ 10 മുതൽ 11 വരെ പൊതുജനങ്ങൾക്ക് സമിതി മുൻപാകെ പരാതി നേരിട്ട് ബോധിപ്പിക്കാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് വ്യക്തികൾ, സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നും നിവേദനങ്ങൾ സ്വീകരിക്കും. തുടർന്ന് ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. സമിതിക്ക് സമർപ്പിക്കുന്ന നിവേദനങ്ങളിൽ വ്യക്തമായ മേൽവിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ രേഖപ്പെടുത്തണം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രപതിയുടെ സുവർണ മെഡലിന് അർഹമായ ആദ്യ മലയാള സിനിമ ഏതാണ്? ഉത്തരം ചെമ്മീൻ. 1965 തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിനെ അടിസ്ഥാനമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ഇത്. ഇതിന് ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ലഭിച്ചു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: രാഷ്ട്രപതിയുടെ സുവർണ മെഡലിന് അർഹമായ ആദ്യ മലയാള സിനിമ ഏതാണ്? ഉത്തരം ചെമ്മീൻ. 1965 തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിനെ അടിസ്ഥാനമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ഇത്. ഇതിന് ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ലഭിച്ചു. ഇനി ചിന്താവിഷയം ശ്രദ്ധിക്കാം. ആരാണ് എന്റെ മുത്തശ്ശൻ എന്നതിലല്ല കാര്യം, മറിച്ച് അദ്ദേഹത്തിന്റെ പൌത്രൻ എന്താകണം എന്നതാണ് എന്റെ ചിന്ത. എബ്രഹാം ലിങ്കൺ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ആരാണ് എന്റെ മുത്തച്ഛൻ എന്നതിലല്ല കാര്യം, മറിച്ച് അദ്ദേഹത്തിന്റെ പൌത്രൻ എന്താകണം എന്നതാണ് എന്റെ ചിന്ത. എബ്രഹാം ലിങ്കൺ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു. തയ്യാറാക്കിയത് ഡോ കെ ജയകൃഷ്ണൻ.

ഇന്ന് 6:50 വയലും വീടും. ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം കേൾക്കാം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് 8 മണിക്ക് ഹെലോ ഡോക്ടർ, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. ഇന്ന് 8 മണിക്ക് ഹെലോ ഡോക്ടർ.

9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പുഷ്പരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി. കേൾക്കാം ഇന്ന് രാത്രി 9:30 പുഷ്പരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ.

0: കാലിക്കറ്റ് ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 6806331.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: താങ്കളുടെ ചായ
2: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
1: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
2: എങ്ങനെ?
1: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
2: ഇത്ര എളുപ്പമോ?
1: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
2: എന്റെ പൊന്നോ വേണ്ട.
1: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി.കെ. ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര

0: ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് 2 മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300-ൽ പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസ്സായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
0: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14th മുതൽ 28th വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471 2321378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും

0: ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏതു വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തരയോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ആകാശവാണി വാർത്താ വീക്ഷണം. സ്വച്ഛവും ഹരിതാഭവുമായ ഭാരതം നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട്. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കാർത്തിക വിശംഭരൻ. നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുന്ന വിദ്യാലയങ്ങൾ കേവലം അറിവ് പകരുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഉത്തമ ശീലങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി ബോധവും വളർത്തുന്ന കളരികൾ കൂടിയാണ്. രാജ്യത്തെ സ്കൂളുകളിൽ സർവതോന്മുഖമായ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സുപ്രധാന ദേശീയ സംരംഭമാണ് സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. വ്യക്തിശുചിത്വം പോലെ തന്നെ പരിസര സംരക്ഷണവും ഒരു ജീവിത സംസ്കാരമാണ്. ശുചിത്വത്തിന്റെ ബാലപാഠം വീട്ടിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് പഠനാന്തരീക്ഷത്തോടൊപ്പം തന്നെ സ്കൂളുകളിലെ ശുചിത്വവും ഏറെ പ്രധാനമാണ്. വൃത്തിയുള്ള ഒരു വിദ്യാലയം രോഗപകർച്ച തടയുമെന്നതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉറപ്പാക്കുന്നു. ക്ലാസ് മുറികൾ, ശുചിമുറികൾ, കളിക്കളങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത് സുരക്ഷിതവും ഡിജിറ്റൽ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതുമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ്. ഇതിൽ സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2024-25 യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് ഈ രംഗത്തെ പുരോഗതി വ്യക്തമാക്കുന്നു. രാജ്യത്താകമാനം സ്കൂളുകളിൽ കുടിവെള്ള ലഭ്യത 99% പ്രവർത്തനക്ഷമമായ ശുചിമുറികളുടെ ലഭ്യത 97% അധികമാണ്. അതേസമയം ദേശീയ തലത്തിൽ വലിയ പുരോഗതിയുണ്ടെങ്കിലും പ്രാദേശികമായ അസമത്വങ്ങൾ പരിഹരിക്കാൻ ഇനിയും പ്രത്യേക ഇടപെടലുകൾ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൊണ്ടുവന്ന സ്വച്ഛ് വിദ്യാലയ പുരസ്കാര സ്കീമിന്റെ കൂടുതൽ സവിശേഷതകളോടെ പരിഷ്കരിച്ച പുതിയ രൂപമാണ് സ്വച്ഛ് ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. ശുചിത്വ പരിപാലനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ കണ്ടെത്തി ആദരിക്കുക എന്നതാണ് മുഖ്യമായും പരിഗണിക്കുന്നത്. സ്കൂളുകളിലെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് പുറമെ വൃത്തിയും പച്ചപ്പും കാലാവസ്ഥാബോധവുമുള്ള പഠനാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുറപ്പാക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൽ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2014 സെപ്റ്റംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ യജ്ഞമാണ് സ്വച്ഛ് ഭാരത് സ്വച്ഛ് വിദ്യാലയ, ക്ലീൻ ഇന്ത്യ ക്ലീൻ സ്കൂൾ എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കുട്ടികളിൽ മികച്ച ശുചിത്വ ശീലങ്ങളും സുരക്ഷിതമായ ശുചിത്വ രീതികളും വളർത്തിയെടുക്കുക എന്നതിലായിരുന്നു ഈ സംരംഭം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടർന്ന് ശുചിത്വ പരിപാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2016 സ്വച്ഛ് വിദ്യാലയ പുരസ്കാർ ഏർപ്പെടുത്തി. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും ഭാഗമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പങ്കെടുത്ത സ്കൂളുകളുടെ എണ്ണം 8.23 ലക്ഷത്തിൽ നിന്ന് 10.47 ലക്ഷത്തിലധികമായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചു. പദ്ധതിക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിപുലമായ സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗായി പരിഷ്കരിച്ചത്. രാജ്യത്തെ നഗര ഗ്രാമ ഭേദമന്യേ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്വകാര്യ വിദ്യാലയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SHVR അഥവാ സ്വച്ഛ് ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗ് നടപ്പാക്കുന്നത്. പരിസര ശുചിത്വം ഒരു ഔദ്യോഗിക പരിപാടിയായി കാണാതെ അതൊരു ദിനചര്യയും ശീലവുമാക്കുമെന്ന് ഓരോ പൌരനും പ്രതിജ്ഞ എടുക്കണമെന്ന് പദ്ധതിയുടെ വിശദാംശങ്ങൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി

നരേന്ദ്രമോദി കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. സ്കൂളുകളുടെ ശുചിത്വവും പരിസ്ഥിതി സൌഹൃദ അന്തരീക്ഷവും അളക്കുന്നതിനായി പ്രധാനമായും 6 കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. സുരക്ഷിതമായ കുടിവെള്ള ലഭ്യത, ടോയ്ലറ്റ് സൌകര്യങ്ങൾ, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ, സ്കൂളിലെ പരിപാലന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളിലെ സ്വഭാവ മാറ്റങ്ങളും പരിശീലനങ്ങളും, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി എന്നിവയാണ് ഈ 6 മേഖലകൾ. ആകെ പരമാവധി സ്കോർ 125 ആണ്. NCERT, NIC, യുനിസെഫ് എന്നിവയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ലളിതമായ ചോദ്യാവലികളും ഉപയോഗിച്ചാണ് SSVR പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങൾക്ക് എളുപ്പത്തിൽ സ്വയം വിലയിരുത്താൻ കഴിയുന്ന രീതിയിലാണ് ചോദ്യാവലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പുതുക്കിയ നിയമപ്രകാരം ഓരോ സ്കൂളിനും പ്രത്യേക സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരിക്കും. സ്കൂളുകൾ നേടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് ആണ് നൽകുന്നത്. 90% മുകളിൽ സ്കോർ നേടുന്ന വിദ്യാലയങ്ങൾക്ക് 5 സ്റ്റാറും 35% താഴെ മാത്രം ലഭിക്കുന്നവയ്ക്ക് 1 സ്റ്റാറുമാണ് ലഭിക്കുക. 75% മുതൽ 89 വരെ 4 സ്റ്റാറും 60 മുതൽ 74 വരെ 3 സ്റ്റാർ, 35 മുതൽ 59% വരെ 2 സ്റ്റാർ റേറ്റിംഗിലും ഉൾപ്പെടുന്നു. വിദ്യാലയങ്ങൾ ആദ്യം സ്വയം വിലയിരുത്തൽ നടത്തുന്നു. തുടർന്ന് ജില്ലാ, സംസ്ഥാന, കേന്ദ്രഭരണ പ്രദേശ, ദേശീയ തലങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചാണ് മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയങ്ങൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയും അതുവഴി സ്കൂളുകളിൽ ശുചിത്വവും പരിസ്ഥിതി സൌഹൃദപരവുമായ വിദ്യാലയ സംസ്കാരവും വളർത്തിയെടുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് എന്ന സംസ്ഥാനതല പുരസ്കാരത്തിനായി ഒരു ജില്ലയിൽ നിന്ന് 4 വിഭാഗങ്ങളിലായി ആകെ 8 സ്കൂളുകളെ നാമനിർദ്ദേശം ചെയ്യും. സംസ്ഥാനതലത്തിൽ നേടുന്ന ആകെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച സ്കൂളുകൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. തുടർന്ന് ദേശീയതല പുരസ്കാരത്തിനായി ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും യോഗ്യത നേടുന്ന പരമാവധി 20 5-സ്റ്റാർ സ്കൂളുകളെ തിരഞ്ഞെടുക്കും. ദേശീയതലത്തിൽ മികവ് പുലർത്തുന്ന 200 സ്കൂളുകൾക്കാണ് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് നൽകി ആദരിക്കുന്നത്. ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ സ്കൂളുകൾക്കായി പ്രത്യേക വിഭാഗങ്ങൾ തിരിച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും പൌരത്വ മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതിൽ സ്വച്ഛ് ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ് നിർണായക പങ്കുവഹിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമഗ്രമായ അഭ്യുന്നതിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ദിവസേനയുള്ള വൃത്തിയാക്കലും കൃത്യമായ മാലിന്യ സംസ്കരണവും വഴി സ്കൂളുകളിൽ മികച്ച ശുചിത്വം ഉറപ്പാക്കാം. കൈകഴുകൽ, ദന്തശുചീകരണം, പരിസര ശുചിത്വം എന്നിവയിലൂടെ വ്യക്തി ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കാം. മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം, ഹരിത ഇടങ്ങൾ എന്നിവയിലൂടെ മികച്ചൊരു നാളെ പടുത്തുയർത്താം. ശുചിത്വ പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണങ്ങളുടെയും സുസ്ഥിരമായ ഫലം ഉറപ്പാക്കുന്നതിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രാദേശിക സമൂഹം എന്നിവരുടെ പൂർണ്ണ പങ്കാളിത്തവും സഹകരണവും ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂളുകളിലെ ശുചിത്വ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും വേണം. 2026-27 അക്കാദമിക് വർഷത്തെ സ്കൂൾ റേറ്റിംഗ് പ്രക്രിയ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് UDISE+ കോഡ് ഉപയോഗിച്ച് SSVR മൊബൈൽ ആപ്പിലൂടെയോ SSVR.education.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സെപ്റ്റംബർ 30 രജിസ്ട്രേഷനും സെൽഫ് അസസ്മെന്റ് വിവരങ്ങൾ സമർപ്പിക്കലും പൂർത്തിയാക്കേണ്ടതാണ്. മൊബൈൽ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിദ്യാലയങ്ങൾക്ക് റേറ്റിംഗ് നൽകുന്നത്. സ്കൂളുകളുടെ പ്രവർത്തനം വിവിധ മേഖലകളിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിലയിരുത്തുകയും അതിനനുസരിച്ച് അവയ്ക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുകയും ചെയ്യും. അതത് ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും റേറ്റിംഗ് പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനും ഏകോപനത്തിനുമായി ജില്ലാതലത്തിലും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ തലത്തിലും നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം കുട്ടികളുടെ സമഗ്ര വികസനത്തിന്, ശുചിത്വ പരിപാലനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രാഥമിക ഘട്ടം മുതൽ തന്നെ കുട്ടികളിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എല്ലാ സ്കൂളുകളിലും സുരക്ഷിതമായ കുടിവെള്ളം, വൃത്തിയുള്ള ശുചിമുറികൾ, ഹാൻഡ് വാഷിംഗ് സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ മുൻഗണന ലഭിക്കും. പരിസ്ഥിതി പഠനവും സുസ്ഥിര വികസന സങ്കല്പങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമാകുകയാണ്. സ്കൂളുകളിലെ എക്കോ ക്ലബ്ബുകൾ, മരം നടീൽ, മാലിന്യ സംസ്കരണം, മിഷൻ ലൈഫ് തുടങ്ങിയ പദ്ധതികൾ കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തും. പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള അവബോധമാണ് അതുവഴി ലഭിക്കുന്നത്.
നാളത്തെ പൌരന്മാരെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ശുചിത്വത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും

പാഠങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഈ സംരംഭം നമ്മുടെ രാജ്യത്തെ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതുകയാണ്. ഒരു വിദ്യാലയം വൃത്തിയാക്കപ്പെടുന്നത് വെറുമൊരു ക്യാമ്പസ് ശുചീകരണമല്ല, മറിച്ച് ഒരു തലമുറയുടെ ചിന്താഗതിയിലാണ് അത് മാറ്റം കുറിക്കുന്നത്. വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടി സ്വന്തമാക്കുന്ന ശുചിത്വ ബോധവും

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു മരത്തെ പോലെയാണ് പക്വത. ഓരോ വർഷവും അത് കൂടുതൽ ആഴത്തിൽ വേരൂന്നുന്നു, കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുന്നു, കൂടുതൽ തണൽ നൽകുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നമ്മെ തളർത്താനല്ല, ശക്തിപ്പെടുത്താനാണ്. ഓരോ വീഴ്ചയും ഓരോ പാഠമാണ്. ഓരോ തിരിച്ചടിയും പുതിയൊരു തുടക്കത്തിനുള്ള അവസരമാണ്. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ മനോഹരവും അർത്ഥവത്തുമായി മാറും. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക. ജീവിതത്തെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുക. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ചെറുനാരക കൃഷിയിലൂടെ ജീവിത വിജയം കരസ്ഥമാക്കിയ ഒരു കർഷകനെയാണ് ഇന്ന് വയലും വീടും പരിചയപ്പെടുത്തുന്നത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണെന്നറിയണ്ടേ? പച്ചക്കറികളിൽ കുമിഴ് മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിഴ് ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. നമുക്കിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പരിചയപ്പെട്ടാലോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ. കേൾക്കുന്ന മാത്രയിൽ ഈ ചൊല്ലൊരു തമാശയായി തോന്നിയേക്കാം. എന്നാൽ അല്പം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കൃഷിയിൽ ഏറെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരടിസ്ഥാന പ്രശ്നത്തിന്റെ സൂചനയാണ് ഇതെന്ന് മനസ്സിലാകും. കൃഷിക്കായി വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴും വിത്ത് കൈകാര്യം ചെയ്യുമ്പോഴും മറ്റും സൂക്ഷ്മമായി ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശത്തിന്റെ ധ്വനിയാണ് ഈ ചൊല്ലിലുള്ളത്. മത്തന്റെ വിത്ത് കൃഷി ചെയ്താൽ മത്തങ്ങ തന്നെയാണ് ഉണ്ടാവേണ്ടത് അല്ലേ? എല്ലാ കാർഷിക വിളകളുടെ കാര്യത്തിലും ഈ ചൊല്ലിന് പ്രസക്തി ഏറെയുണ്ട്. മത്തനാണെന്ന് കരുതി തടമൊരുക്കി വിത്തിടുകയും മുളച്ചു പൊന്തി വളർന്നു വരുമ്പോൾ കുമ്പളമാവുകയും ചെയ്യുന്നത് നിശ്ചയമായും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. വിത്തുകളും നടീൽ വസ്തുക്കളും തെരഞ്ഞെടുക്കുകയും സൂക്ഷിക്കുകയും മറ്റും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയും പാടില്ല. നമുക്കാവശ്യമായ വിത്തുകൾ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സാധിക്കാത്ത പക്ഷം ഏറ്റവും വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ മാത്രമേ വിത്തുകൾ അഥവാ നടീൽ വസ്തുക്കൾ വാങ്ങാവൂ. ദീർഘകാല വിളകളായ തെങ്ങ്, കമുക്, മാവ്, പ്ലാവ് തുടങ്ങിയവ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനേയും ഏതിനേയും കച്ചവടക്കണ്ണോടെ മാത്രം നോക്കിക്കാണുന്ന ഇക്കാലത്ത് വഴിയോരത്തും വീടുകളിലും കൊണ്ടുവന്ന് മുന്തിയ ഇനങ്ങളാണെന്ന് പറഞ്ഞ് പലരും നടീൽ വസ്തുക്കൾ വിൽപ്പന നടത്താറുണ്ട്. വലിയ വില കൊടുത്തു വാങ്ങുന്ന ഇത്തരം നടീൽ വസ്തുക്കൾ നട്ടുവളർത്തുമ്പോൾ ഇനത്തിലും ഗുണത്തിലും തൃപ്തികരമല്ല എങ്കിൽ നിരാശയാകും ഫലം. ഒപ്പം കൃഷിയോട് തന്നെ വിരക്തി തോന്നുന്നതും സ്വാഭാവികം. അതുകൊണ്ട് വിത്ത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. അതാണ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് വയലും വീടും ചെറുനാരങ്ങ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുകയാണ്. കൊല്ലം പുനലൂരുള്ള ശ്രീ രാജൻ മാത്യു ചെറുനാരകം കൃഷിയിലൂടെ വിജയം വരിച്ച കർഷകനാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ ശ്രദ്ധിക്കാം. ഷിബു ജോർജാണ് ശ്രീ രാജൻ മാത്യുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്.
1: രാജൻജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: താങ്കൾ നാരക കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ.

0: നമ്മുടെ ഈ ഭാഗത്തേക്ക് അധികം കർഷകർ കേട്ടിട്ടില്ല. പക്ഷെ താങ്കൾ എങ്ങനെ ഈ കൃഷിയിലോട്ട് വന്ന്, ഈ ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്?
1: ഞാൻ ചെയ്യുന്നത് ചെറുനാരകമാണ്. നമ്മുടെയൊക്കെ പണ്ട് എല്ലാ വീടുമുറ്റത്തും മിക്കവാറും ഉള്ള ആൾക്കാർ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉന്മൂലനം പോയി. ഏതൊരു നല്ല കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ് നാരങ്ങ. അന്നേരം നമ്മളിതിനെപ്പറ്റി ചിന്തിച്ച് കോവിഡ് സമയത്ത് എനിക്ക് അത്യാവശ്യം രണ്ട് കൊച്ചുങ്ങളുണ്ട്. അന്നൊരു ചൊല്ലുണ്ടായിരുന്നു, ഈ കോവിഡിന് നാരങ്ങയും ഇഞ്ചിയും മഞ്ഞളും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കോവിഡ് മാറുമെന്ന്. ഞാൻ നാട്ടിലായിരുന്നു. പൈതങ്ങൾക്ക് അന്നേരം ഇതിൻ്റെ നാരങ്ങയ്ക്ക് വേണ്ടി ആവശ്യാനുസരണം നമ്മൾ പുനലൂർ പോകുന്നു. പുനലൂർ പോയി തമിഴ് സഹോദരിമാരുടെ നമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്, അവിടെ തമിഴരാണ് കൂടുതലായിട്ടുള്ളത്. 275 രൂപ ചോദിക്കുന്നു. നമ്മളന്നേരം 250 കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ തരില്ല. ലാസ്റ്റ് 275 വാങ്ങുന്നു. അതിലൊരു രണ്ടു മൂന്നെണ്ണം കംപ്ലയിൻറ്റ് വന്നതുണ്ട്, നീറിയതുണ്ട് സൈഡ്. അവർ കറക്റ്റായിട്ട് അത് തിരിച്ചു വെച്ചിരുന്നതാണ്. അത് ഞാൻ മാറ്റിത്തരാൻ പറഞ്ഞിട്ട് ഒരു മാറ്റിത്തരുന്നില്ല. അന്നേരം നമ്മൾ ആ ഒരു മാനസികമായ ഒരു വിഷമം, എന്നിട്ട് നാരങ്ങ മേടിക്കാൻ ഇനി നിങ്ങളെ നാരങ്ങ മേടിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചും പോന്നു. പോന്നിട്ട് അന്നേരം നമ്മൾ സാധാരണ ഈ ഞാൻ ഏതാണ്ട് ഒമാനിൽ 26 വർഷത്തോളം ഒമാനിലുണ്ടായിരുന്നു.
0: പ്രവാസ
1: ജീവിതമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലമാണ് ഈ ഒമാൻ. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് എല്ലാ കൃഷിയും ഉണ്ട്. ഞാൻ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ചെന്നതിന് ശേഷം ഉണ്ടായി പിള്ളേർ കുഞ്ഞുങ്ങളെ ഉണ്ട്, അവരെന്നെ വിളിക്കും തോട്ടത്തിലൊക്കെ. അവർക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ രാവിലെ ഒന്നൊന്ന് അതിലേതിലെ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം.
0: അവിടെയാണോ കൃഷിയിലോട്ട് അടുക്കാൻ തുടങ്ങിയത്?
1: അല്ല, കാണാൻ പോവും, കാണാൻ പോവും. അതിനു മുമ്പേ നമുക്ക് കുടുംബപരമായിട്ട് കൃഷിയൊക്കെ ഉണ്ട്, വയലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന എല്ലാ തോട്ടത്തിലും ഏത് തോട്ടത്തിൽ കയറിയാലും ഉള്ള ഒരു സാധനമാണ് ചെറുനാരകം. പക്ഷെ അവിടുത്തെ മണ്ണ് നമുക്കറിയാം, ഉപ്പും ഓയിലും മണ്ണും ചേരുന്നതാണ് അവിടുത്തെ മണ്ണ്. അന്നേരം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് പിടിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത വന്ന്. പിന്നെ വെയിൽ, സൂര്യപ്രകാശം കൂടുതൽ വേണമെന്നുള്ളൊരു ചിന്ത, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കളുണ്ട് പലരോടും. അന്ന് വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ നോക്കുന്നില്ല.
0: കോവിഡ് സമയത്ത്
1: എല്ലാ വണ്ടികളും വിടുന്നില്ല. ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ ഒരു തമിഴ് സഹോദരനെ ഒന്ന് സഹായിച്ചതിന് വരെ ഒരു ലോഹ്യം വെച്ച് അയാൾ കുറച്ച് നാര തൈ കൊണ്ട് തന്ന്.
0: അപ്പോൾ ആ സമയത്ത് ഈ ഒരു നാരങ്ങ മേടിച്ചപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്കൊരു നാരങ്ങ കൃഷി തുടങ്ങണോ ചെയ്യണോന്ന്
1: ഒരു കുറച്ച് ഒരു 10 മൂടെങ്കിലും വെക്കണമെന്ന് തോന്നി. അങ്ങനെ തൃശ്ശൂർ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ഗൾഫിലുള്ള ഒരു സുഹൃത്താണ്, പുള്ളിക്കാരൻ ടൊയോട്ട കമ്പനിയിലെ വർക്കറാണ്, ഷൺമുഖേട്ടൻ എന്ന് പറയും. പുള്ളിക്കാരനുമായിട്ടും ബന്ധപ്പെട്ടും പറഞ്ഞ് ഞാൻ സംഘടിപ്പിച്ച് തരാം, ഇവിടെ ഭയങ്കര പ്രശ്നമാകും, പോലീസുകാർ വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, എങ്കിലും നമ്മുടെ വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെച്ചു 30, 35, 40 മേടിച്ചു വെച്ചു. ഇവരുടെ രണ്ടിന്റെയും കൂടെ, തമിഴിന്റെയും ഇവരുടെയും കൂടെ കൊണ്ടൊന്ന് മിക്സ് ചെയ്താണ് നമ്മുടെ വീട്ടിൽ വെക്കുന്നത്. നമുക്ക് വണ്ടി ഓടാൻ വളരെ റെസ്ട്രിക്ഷൻ ഉള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോലീസായിരുന്നു ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരെയാണ് നട്ടത്. അവിടെ റബ്ബറായിരുന്നു, റബ്ബർ വെട്ടിയിട്ട് വാഴ വെച്ചു. ഇതൊന്നും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വാഴ അന്ന് കൊലയൊന്നും ആർക്കും വേണ്ടല്ലോ കോവിഡ് സമയത്ത്. പിന്നെ നാരകം നട്ട് ഏതായാലും
0: ഒരു നാരകത്തിൽ
1: തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയാലും ഈ നാരകം കളക്ട് ചെയ്യുന്ന ഒരു ഹോബിയായിട്ട് അങ്ങ് മാറി. എന്റെ അയ്യത്ത് കൊണ്ട് വയ്ക്കും. അങ്ങനെ ഇത് 100 മൂടോളമായി. അങ്ങനെ 2-3 വെറൈറ്റി ഉണ്ട്. കമ്പിന്റെ താഴെ പിടിക്കുന്നത്, മേളിൽ പിടിക്കുന്നത്, കമ്പിന്റെ അറ്റത്ത് പിടിക്കുന്നത്. ഇങ്ങനെ ഒരു
0: നട്ടപ്പോ നല്ലപോലെ ചെടി നല്ലപോലെ
1: ഒരു 6 മാസം
0: അല്ല,
1: ഞാൻ നമുക്ക് ലെയറിങ് ചെയ്ത് എന്തോ അന്ന് ബഡ് ചെയ്ത് എന്തോ ഒന്നും ഒരു പിടുത്തമില്ല. നാരകത്തെ പറ്റി ഒരു പിടുത്തവും ഇല്ല. നാരങ്ങ പിടിക്കുന്ന മരം നാരകം, ഇത് രണ്ടേ നമുക്ക് പോളിസി അറിയാവൂ. പിന്നീട് മനസ്സിലായി ഇത് നല്ലത് ഉണ്ട്. ഇപ്പോഴും കായ്ക്കാതെ ഇരിക്കുന്ന ഒരു 2-3 സൈസ് ഉണ്ട്. എങ്കിലും നമ്മൾ 5 മാസം 6 മാസം ആയപ്പോൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ തോട്ടത്തിൽ പോയപ്പം 1.5 വർഷത്തോളം ഞാൻ ഇവിടെ നിന്ന്, ഏതാ കോവിഡ് സമയത്ത്, ഒരുമാതിരി വെളുത്തില്ല, മുല്ലപ്പൂ നിൽക്കുന്നു ദൂരെ നിന്ന്. ഞാൻ വിചാരിച്ച ചെടി ഉണങ്ങിയതാണ്, ആ ഒരു മൂട് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നത്. ചെന്ന് നോക്കി, ഓ ഇതിപ്പോ ഇത് പോയതാന്ന് പറഞ്ഞ് ഓടി ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാം പൂ വന്ന് നിൽക്കുക. അപ്പോഴേ ഉള്ള സന്തോഷം നമുക്ക് ആശിയത് പറഞ്ഞ കിട്ടത്തില്ല. അതുപോലെ ഒരു സന്തോഷമാണ്. ഒരു 6 മാസം ആയില്ല, നല്ല അല്പം ഒരു 3 അടിപ്പൊക്കെ ഉള്ള ലെയർ ചെയ്ത തയ്യായിരിക്കണം തന്നതെന്ന് തോന്നുന്നു. ഏതായാലും അതിൽ തുടങ്ങിയ സന്തോഷം ഇപ്പോഴും അതിഭയങ്കര സന്തോഷത്തിലാണ്.
0: അപ്പൊ ഈ ഒരു 30 മൂട് നമുക്ക് അറിയാവുന്നത് കിട്ടിയതൊക്കെ അങ്ങ് നട്ട്
1: നട്ട്.
0: അത് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞില്ല ഒരു 100 മൂടുണ്ട് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല ഇനമൊക്കെ നോക്കിയാണോ?
1: അന്നും കളക്ട് ചെയ്യുന്ന ഇതേ സ്റ്റൈലാണ്. അന്നും നമ്മുടെ വണ്ടി ഓടുന്നില്ല, പോലീസ് പേപ്പർ കൊണ്ട്. ഞാൻ അതുപോലെ ഒരു ദിവസം വന്നപ്പം തന്നെ നമ്മുടെ അടൂരിനപ്പുറം വണ്ടി തടഞ്ഞു പോലീസ്. ഞാൻ പറഞ്ഞത് സാറേ എന്നതുപോലെ നാരകത്തെയാണ്, ഇതുപോലെ ഇരുന്ന വാടിപ്പോവും. അന്ന് 10 മണി വരെ വണ്ടി ഓടാൻ നോക്കും. പിന്നെ അവര് നമുക്കൊരു ദയവ് തന്ന് പുനലൂർ വരെ ഓടിയപ്പോലെ എന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് വണ്ടി ഓടി നാരകത്തെ വീട്ടിലെത്തിക്കുന്നതും നടുന്നതും.
0: അപ്പൊ ഇത് നടുമ്പം താങ്കൾക്കൊരു പരിശീലനമൊന്നും ഇല്ലായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു എത്ര ദൂരത്ത് നടണം അതൊക്കെ അങ്ങ് സ്വന്തം തീരുമാനിച്ച് അങ്ങ് ചെയ്തതാണോ?
1: അതിലൊരു അബദ്ധം പറ്റി. ഞങ്ങളുടെയൊക്കെ അവിടെ കൂടുതലായിട്ട് റബ്ബറാണുള്ളത്. നമ്മളിലെ ഒമാനില് കണ്ടേക്കുന്ന തൈ എന്ന് പറഞ്ഞാൽ ഒരു മൂട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈത്തപ്പനൊക്കെ ഇടയ്ക്ക് ഇച്ചിരി ദൂരെയായിരിക്കും അടുത്ത മൂട് നിൽക്കുന്നത്. പക്ഷേ അതെല്ലാം അധികം വളർച്ചയില്ലാത്ത സൈസാണ്. ഇത് അതേ ഒരു റബ്ബറിൻ്റെ സ്റ്റൈലിൽ നമ്മളൊരു 8 അടി 7 അടി ദൂരത്തിലൊക്കെ വെച്ചു. അത് പിന്നെ അബദ്ധമായിട്ട് തോന്നി. അബദ്ധമായിട്ട് തോന്നി ഇതൊരു 12 അടി പുറത്ത് വേണം. ഇത് പടന്നു വരുന്ന സാധനമാണ്. ചിലത് നേരെ മേപ്പൊട്ട് പോകുന്നതുകൊണ്ട് ഇത് പടന്നു വരുന്നതായതുകൊണ്ട് നമുക്ക്

0: ഒരു 12 അടി അകലത്തിൽ ഇത് എന്ന് പറഞ്ഞാൽ നല്ല നാരങ്ങ, വലിയ നാരങ്ങയാണ്. ചെറുനാരങ്ങ ഇപ്പം നമ്മൾ കടകളിൽ ചെന്നാൽ 3 സ്റ്റൈലിലാണ് അവർ തരുന്നത്. ഏറ്റവും വലിയപ്പോൾ ഉള്ള ചെറുനാരങ്ങ തെങ്ങയ്ക്ക് ഞാൻ ഒരു വില ഇപ്പം പറയുകയാണ്, 100 രൂപയാണെങ്കിൽ അതിൻ്റെ മീഡിയം 80 രൂപ, അതിൻ്റെ താഴെ 60 രൂപ കിട്ടും. അത് ഈ അളിഞ്ഞതും ഏറ്റവും കരടായിട്ടുള്ളതും. പക്ഷേ ഈ തമിഴരിൽ കൊണ്ടുവരുന്നത് സാധാരണ കാർബൈഡ് വെച്ച് പഴിപ്പിക്കും, പച്ച പറിച്ചിട്ട് കാർബൈഡ് വെച്ച് പഴിപ്പിക്കും. അത് നമുക്ക് ഹാനികരമാണെന്നുള്ളതും പക്കയാണ്, നമ്മൾ പോലും കാണത്തില്ല.
1: അപ്പൊ ഈ ഒരു 100 മൂടി ഇപ്പം നട്ടത് എല്ലാം ഫലം വരുന്നുണ്ടോ, കായ്ക്കുന്നുണ്ടോ?
0: 100ൽ 95% കായ്ച്ചു തുടങ്ങി.
1: അപ്പൊ ഒരു പ്രാവശ്യം ഇതെല്ലാം നല്ലപോലെ വളർന്ന് കായ്ക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നല്ല ഫലം വേണമെങ്കിൽ, അല്ലെങ്കിൽ വിളവ് നല്ല വേണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വളമൊക്കെ കൊടുക്കണം, അതിന്റെ പരിപാലനമൊക്കെ ചെയ്യണ്ടേ?
0: ഞാനിപ്പം വളം ചെയ്യുന്ന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാരകമായോണ്ട് രാസവളങ്ങൾ പ്രയോഗിക്കാറേയില്ല. ആ പുരയിടത്തിൽ കയറ്റത്തില്ല. തെങ്ങിന് പോലും ഇടുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് ഇടുന്ന ചാണപ്പൊടി, എല്ലുപൊടി, പിന്നെ പച്ചില വളങ്ങൾ, ഇതാണ് ഉപയോഗിക്കുന്നത്. NBOP സർട്ടിഫിക്കറ്റും എനിക്കിപ്പം കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടുണ്ട്. അവർ മണ്ണ് ഒന്ന് പരിശോധിച്ച് എല്ലാം നോക്കിയതിന് ശേഷമാണ് NBOP സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. രാസവളം ഇടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഈ കുഞ്ഞു തൈ വെച്ചിട്ട് തന്നെ 2019 തൊട്ട് 2024 വരെ നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ഒന്നും നടത്തില്ല. അത് കഴിഞ്ഞപ്പം ഈ കൃഷിഭവൻകാർ ദിവസവും വരും, അവർക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വരുന്നതിനും അവർക്ക് നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ വിളക്കുടി
1: അവരിത്
0: അറിയുന്നില്ല, യഥാർത്ഥത്തിൽ ഇത് അറിയുന്നില്ല. അവരറിയുന്നത് നട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിത് രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ്. ഒരു യൂട്യൂബുകാരൻ വന്ന് പുള്ളിക്കാരൻ ഇത് യൂട്യൂബിലിടുന്നു,
1: അങ്ങനെ ഒരു പ്രചരണം കിട്ടി,
0: നല്ലൊരു മീഡിയ കിട്ടി, മാതൃഭൂമി മനോരമ എല്ലാം വന്നു. അങ്ങനെ കിട്ടിയതിന്റെ പേരിൽ അന്നേരം ഇത് കണ്ടിട്ട് നമ്മുടെ കൃഷിഭവൻകാർ വരികയും ഇതിനെ പറ്റി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്നുള്ളൊരു സപ്പോർട്ട്. നമ്മളൊരു ഒരു മഞ്ഞ അടിച്ചാൽ തന്നെ അവർ പറയും രാസവളം ഇടുന്നില്ലല്ലോ. ഇല്ല, അന്ന് നമുക്ക് അല്പം കുമ്മായത്തിന് പകരമുള്ള
1: ഡോളോമൈറ്റ്
0: ഇട്ടാൽ മതി എന്ന് പറയും. 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു. രാസവളം ഇട്ടായിരുന്നു ഇത് ഉണങ്ങിപ്പോയനെ. നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇത് നട്ടേക്കുന്നത്.
1: ടോട്ടൽ ജൈവവളമാണ്
0: ചാണകം. ചാണകം പിന്നെ കോഴിവളം നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം, കക്കയൊക്കെ ഇട്ട് തണുപ്പിച്ചതിന് ശേഷം അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിന്റെ കീഴിലൊന്നും നമുക്ക് കിളയ്ക്കാനോ വെട്ടാനോ പൊക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ മഴ പെയ്യുമ്പം ചെടികളെ മുകളിലേക്ക് ഇത് വാരി ഇട്ടു കൊടുക്കത്തേ ഉള്ളൂ.
1: അന്നേരം
0: അലിഞ്ഞ് മഴവെള്ളത്തോടുകൂടി അലിഞ്ഞ് താഴെ വീഴും. അവിടെ എവിടെ വീഴുന്നു അവിടെ വരെ ഇതിന്റെ പേര് കാണും. ഇതിന് പേര് താപ്പോട്ട് അധികമായിട്ട് പോകുന്നില്ല, പക്കിനാണ് കണ്ടിടത്തോളം നമ്മളിതിനെ പഠിച്ചിടത്തോളം കാണുന്നത്. ഇപ്പൊ നല്ല കാവലം, 365 ദിവസവും നമുക്ക് നാരങ്ങ കിട്ടുന്നുണ്ട്.
1: ഇപ്പൊ ഒരു 100 മൂടിന് നമുക്ക് എത്ര നാരങ്ങ ഒരു ശരാശരി കിട്ടുമായിരിക്കും?
0: ശരാശരി എനിക്ക് തോന്നുന്നു 50 കിലോ വെച്ച് കണക്ക് കൂട്ടാം.
1: 50 കിലോ വെച്ച്
0: ഒരു വർഷം? 50 കിലോ അല്ല, എന്റെ കൂടെ ഉള്ളവരെല്ലാം സർക്കാർ ജോലിക്കാരൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട്. അവരൊക്കെ വന്നാൽ അവർ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നാരങ്ങയുണ്ട്, ആവശ്യത്തിനുള്ള കാന്താരി പച്ചവളം ഉണ്ട്, പിന്നെ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ പറിച്ചുകൊണ്ട് പോകും. അതൊന്നും നമ്മൾ കണക്കിപ്പെടുത്താപ്പെടാതെ തന്നെ ഏതാണ്ട് ഏകദേശം ഒരു 50 കിലോ.
1: അപ്പൊ ഇത് നിങ്ങൾ ഇത് ചെയ്തത് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഇത് തുടങ്ങി. ഇതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു എക്കണോമിക് നമുക്കൊരു ലാഭം കിട്ടണം, അങ്ങനെ ഒരു ഇതിനെ മാറ്റാനുള്ള ഒരു പ്ലാൻ ഇല്ലേ?
0: ഉണ്ട് സാറേ. ഇതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ ഇറക്കണമെന്നുള്ളൊരു വാല്യുബിൾ പ്രൊഡക്റ്റ് ഇറക്കണമെന്നുള്ളൊരു നല്ലൊരു മനസ്സിൽ ഒരു അടിസ്ഥാനമുണ്ട്.
1: അതിനെപ്പറ്റി
0: നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇപ്പം നമുക്ക് 50-100 തൈയിൽ നിന്ന് 5 വർഷമായപ്പോൾ അതിന്റെ വളർച്ചയായിട്ടുള്ളൂ. അതിനൊക്കെയുള്ള വരുമാനം ആയിട്ടില്ല എങ്കിലും ശരാശരി ആര 50 കിലോ. 1 കിലോ എന്ന് പറഞ്ഞാൽ 16 നാരങ്ങ ഞാൻ എണ്ണി കാണിക്കാം, 16 അല്ലെങ്കിൽ 15, അതാകുമ്പോൾ 1 കിലോ ആയി. സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചെറിയ നാരങ്ങയാണെങ്കിൽ 28 എണ്ണം ഇത് അത് തൈലാണ്. മാംസമുള്ള നാരങ്ങയാണ്. പിന്നെ ലെമൺ ജ്യൂസ് ഒക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്, നല്ല മണവും രുചിയാണെന്ന് കൊണ്ടുപോകുന്നവരെല്ലാം പറയുന്നുണ്ട്.
1: അപ്പൊ ഇത് പറയുന്ന നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് നട്ടിരിക്കുന്നത്.
0: അതെ.
1: ഇപ്പൊ നമ്മുടെ ചൂടുള്ള സമയത്ത് ജലസേചനത്തിനൊക്കെ വല്ലതും?
0: കൃഷിഭവനിലെ നമ്മുടെ അഡ്വൈസ് പ്രകാരം കഴിഞ്ഞ വർഷം 2024 ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ചൂട് സമയത്ത് വെള്ളമടിക്കുന്ന നല്ലൊരു കിണറൊക്കെ കുത്തി ട്രിപ്പ് ഇറിഗേഷൻ, അതിന് സബ്സിഡിയൊക്കെ കിട്ടി. പക്ഷെ ട്രിപ്പ് ഇറിഗേഷൻ ഇല്ലാതെ ഒരു 5 വർഷം നിന്ന്, 4-5 വർഷത്തോളം നിന്ന് ഒരു കുഴപ്പം പറ്റില്ല. 100 മൂട് വെച്ചതിൽ 100 മൂടും നല്ല ക്ലിയർ ആയിട്ട് നിന്ന്. എന്നാൽ ചൂട് സമയത്ത് ഈ നാരകം ഉണങ്ങത്തില്ല എന്നുള്ളതായി നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി.
1: പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ജലസേചനമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വളർച്ച ഇച്ചിരി കൂടെ നല്ലതായിട്ട്
0: കൂടും,
1: വിളവ് നല്ലതായിട്ട്
0: ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പം ഇപ്പം കിട്ടുന്നതിനേക്കാളും ഒരു 30% വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വന്ന് കാണുന്നവർക്ക് ഞാൻ ഇതിന്റെ തൈ വേണമെന്ന് പറഞ്ഞാൽ പലരും നമ്മളേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ
1: ഇതിന്റെ തൈ തയ്യാറാക്കുന്നുണ്ടോ?
0: തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ലെയറിംഗ് മൂലം നമ്മൾ എല്ലാത്തിന്റെയും തൈ കൊടുത്തു. ഇതിന്റെ
1: ലെയറിംഗ് ഒക്കെ സ്വന്തമാണോ ചെയ്യുന്നത്?
0: സ്വന്തമായിട്ട് അറിയാം, ഞാനും കൂടും. പക്ഷേ KVK അവര്, ഞാൻ ഇവിടുത്തെ നമ്മുടെ കൃഷിഭവന്റെ വിളക്കുടി കൃഷിഭവൻകാര് നമ്മളെ മിക്കവാറുള്ള എല്ലാ കോഴ്സുകൾക്കും വിടും.
1: ഞാൻ സ്വന്തം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്
0: സ്വന്തമായിട്ട് ചെയ്യും, തന്നെ ചെയ്യും, സമയമുള്ളപ്പോൾ ചെയ്യും. പിന്നെ 2-3 KVK അവര് വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലൊക്കെ. പിന്നെ കൃഷിഭവനിലെ അവര് എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അവർക്ക് ചോദിച്ചു അവരന്നേരം നമുക്ക് വേണ്ടുന്ന അഡ്വൈസ് തരും.
1: ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ നല്ലതാണ് പറഞ്ഞത്, ഈ പരിശീലനം ഏത്

0: ട്രെയിനിങ് ഉണ്ടെങ്കിലും താങ്കൾ പോകുമെന്ന് പറഞ്ഞു. അപ്പം മിക്ക ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമാണ് പറയും, നമ്മുടെ ഒരു ദിവസം വേസ്റ്റായി പോകുന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ട്. ഇങ്ങനത്തെ പരിശീലനമൊക്കെ കൃഷി വകുപ്പുണ്ട്, കെ വി കെസ് ഉണ്ട്, മറ്റ് കാർഷിക സർവകലാശാലയുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനിങ്സ് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ആൾക്കാർ ചിലപ്പം കുറച്ച് പുറമോട്ട് പോകും ഇതിൽ. പക്ഷെ ഇങ്ങനത്തെ ട്രെയിനിങ്സിൽ പോകുന്ന എന്തായാലും എപ്പോഴും നല്ലത് തന്നെ.
1: വളരെ വളരെ വളരെ നല്ല കാര്യമാണ് പോവാത്തവർക്ക്. ഇത് ആൾക്കാർക്ക് ഈ കൃഷിഭവൻ എന്ന് പറയുമ്പോൾ ഒരു വേറെ തെറ്റിദ്ധാരണയാണ്, ഒന്നുമില്ല അതാ ഇതാണ്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാൻ വെള്ളയാണി കാർഷിക കോളേജ് പോയിട്ടുണ്ട്, അവിടുത്തെ ഒരു മാഡം ഉണ്ട്, എന്തോ ബിന്ദു മാഡം, പുള്ളിക്കാരി നമുക്കിതിന്റെ പിക്കിൾസ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഫുൾ അഡ്വൈസ് ചെയ്യുന്നത്, ഏത് സമയം വിളിച്ചോളാൻ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ
0: മിത്രനികേതൻ
1: അവിടെ പോയിട്ടുണ്ട്. പിന്നെ പെരിങ്ങോട്ടുമല രണ്ട് ഫാം പോയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഈ ലെയറിങ്ങും പിന്നെ ബഡിങ്ങും മറ്റങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത്. അതെല്ലാം കൃഷിഭവൻ മൂലമാണ് ഞാൻ പോയേക്കുന്നത്. അല്ലാതെ പിന്നെ ജൈവവളത്തിന്റെ എന്ത് പാക്കേജ് വന്നാലും പഠിപ്പിക്കുന്നത് പറഞ്ഞാലും ഞാൻ പോയിട്ടുണ്ട്. മിക്കവാറോളം എല്ലാം അറിയാം,
0: ചെയ്യുന്നുണ്ട്.
1: ഞാൻ അതേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് വെറുതെ പൈസ കൊടുത്ത് കളയേണ്ട കാര്യമില്ലല്ലോ. ഒരു ചാക്ക് രാസവളത്തിന് ഏതാണ്ട് കോംപ്ലക്സ് ഒക്കെ ആണെങ്കിൽ 1300 പുറത്തു പോകും. നമുക്ക് വെറും ഒരു രണ്ട് ചാക്ക് കോഴിവളം ഉണ്ടെങ്കിൽ അതിനേക്കായും ആദായം തരുന്ന രീതിയിൽ നമുക്കത് റീപ്രൊഡക്ട് ചെയ്ത് സുഖമായിട്ട്
0: സമ്പുഷ്ടീകരിച്ച്
1: ചെടികളുടെ മൂട്ടിലിടാം. അല്ലെങ്കിൽ ഇതല്ലേ ലാഭം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാന്താരിയും ഈ ഗോമൂത്രവും പിന്നെ അല്പം ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത്
0: വെള്ളത്തിൽ
1: പുളിപ്പിച്ചെടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടവും വരത്തില്ല.
0: ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുമായിരുന്നു, ഈ നരകത്തിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടോ, പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ?
1: പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചാഴിയുടെ ശല്യം. അതിന് നമ്മൾ ഇത് മാത്രം അതിന്റെ നരകത്തിന്റെ ഇലയുടെ മണം ഒന്ന് മാറ്റാൻ എന്തെങ്കിലും തേച്ചാൽ മതി. പെരുവണവും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടെ ഒരു കിലോ എടുത്ത് തിളപ്പിച്ച് 2 ലിറ്ററിൽ നിന്ന് 1 ലിറ്ററോളം ആക്കിയിട്ട് അന്നേരേ നമുക്ക് ചെയ്യാം. അത് പിന്നെയും യൂസ് ചെയ്താലും പിന്നെ ഇതിന്റെ ഒരു ശല്യമില്ല. പിന്നെ എനിക്ക് 100 തൈകളോളം ഉണ്ടായതുകൊണ്ട് ഇതിന്റെ യാതൊരു കീടബാധയും ഏൽക്കുന്നില്ല.
0: അങ്ങനത്തെ
1: പ്രശ്നമൊന്നും
0: പ്രതിസന്ധിയായിട്ട് വന്നിട്ടില്ല. രോഗങ്ങളും അങ്ങനെ ഒന്നും
1: കണ്ടിട്ടില്ല. പിന്നെ പറയുന്ന പന്നികളുടെ ശല്യം ഇതിന്റെ അരിക്ക് വരുന്നില്ല. മലയെണ്ണം വരത്തില്ല, പന്നി വരത്തില്ല, കുരങ്ങിനെ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ ഈ മുള്ളുകൊണ്ട് ഈ നാരകത്തിന്റെ സ്മെല്ല് ഇതിനൊന്നും പിടിക്കുന്നില്ല. താഴെ ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ നമുക്ക് ദിവസം പറക്കാം. ചിലപ്പോൾ ദിവസം രാവിലെയും വൈകിട്ടും ഞങ്ങൾ പറക്കാൻ പോകും, ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം രാവിലെ പോയാലും എലി കടിക്കത്തുമില്ല. നാരകത്തെ നാരങ്ങയിൽ അങ്ങനെ ഒരു ശല്യങ്ങൾ നമുക്കുണ്ടാവത്തില്ല.
0: അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതിലില്ല.
1: ഇല്ല, രാസവളവും പിന്നെ മറ്റൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് തറയെ കിടന്നാലും അഴുകി പോകത്തുമില്ല.
0: ഇതിന്റെ ഷെൽഫ് ലൈഫ്
1: ഉണ്ട്,
0: നല്ല ഷെൽഫ് ലൈഫാണ് അല്ലേ. അപ്പൊ ഇതെങ്ങനെയാണ് ഹാർവെസ്റ്റിംഗ്? താങ്കൾ പറയുന്ന മാതിരി താഴെ വീഴുന്ന പറക്കെ എടുക്കുവാണോ, അതോ നമ്മൾ നല്ല മെച്യൂർ ആവുമ്പോൾ അത് പറിച്ചെടുക്കുവാണോ, എങ്ങനെ ചെയ്യുന്നത്?
1: അത് നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു കല്യാണത്തിനൊരു ഓർഡർ വന്ന് 800 നാരങ്ങ വേണം അല്ലെങ്കിൽ 1200 നാരങ്ങ വേണം, അന്നേരം നമ്മൾ താഴെ വീഴുന്ന 2 ദിവസം കൊണ്ടുള്ള കളക്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം വിളഞ്ഞത് പറിക്കുകയും ചെയ്യും. വിളഞ്ഞത് പറിച്ച് നമ്മൾക്ക് ഒരു കറക്റ്റ് ഒരു 6 അല്ലെങ്കിൽ 7 ദിവസം നമ്മൾ ഇത് വെച്ചാൽ നല്ല മഞ്ഞ കളർ വരും.
0: നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും അതിന്റെ അകത്ത് ചെയ്യുന്നില്ല.
1: കറക്റ്റ് 7 ദിവസം 6 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ വരും.
0: അപ്പൊ ഇതിന്റെ വിപണി എങ്ങനെയാണ്? ഇങ്ങനെ ഓർഡേഴ്സ് ഒക്കെ വരും, അങ്ങനെയാണോ നമ്മളത് വിൽക്കുന്നത്?
1: നമ്മൾക്ക് ഇപ്പം കൊടുക്കാൻ എനിക്ക് സാധനം തികയുന്നില്ല. അതിനോട് ഇപ്പൊ പിക്കിൾസ് കൂടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലത്ത് നിൽക്കാൻ നോക്കൂല. ആ രീതിയിലുള്ള കല്യാണത്തിന് നല്ല ഓർഡർ ഉണ്ട്, വലിയ നാരങ്ങയുണ്ട്, കല്യാണത്തിന് നല്ല ഓർഡർ ഉണ്ട്. പിന്നെ ഈ മറ്റേ കാറ്ററിംഗ്കാര് ചോദിക്കും. ഞങ്ങളിപ്പോൾ മറ്റായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഏതാ ലേബലില്ലാതെ അവർക്ക് അവർ പറഞ്ഞ അതേ ട്രഡീഷണൽ
0: ബൾക്ക് ഓർഡർ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ
1: ഉണ്ടാക്കി 3 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക്. അങ്ങനെല്ലാം പോകുന്നുണ്ട്. നമുക്ക് ഇത് തികയാത്ത ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എൻ്റെ തൈ കൊടുത്തിട്ടുണ്ട്. ആ കൊണ്ടുവച്ചവർ ഈ സീസണിൽ വെച്ചവർ തന്നെ പറഞ്ഞ് പൂത്ത് കായ്ച്ചു. ഞാൻ പറഞ്ഞ സന്തോഷം എല്ലാവർക്കും സന്തോഷമായിട്ടാണ് പറയുന്നത്, കേട്ടവരെല്ലാം പറയുന്നത്.
0: ഇനി പറഞ്ഞ മാതിരി നിങ്ങളിത് ജൈവ രീതിയിലാണ് ചെയ്യുന്നത്, ഒരു കാര്യവും വേണ്ടാത്തൊന്നും അതിൻ്റെ അകത്ത് ഇടുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിക്കിളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഡിമാൻഡും കാണും.
1: കാണും, തീർച്ചയായിട്ടും ഉണ്ട്.
0: അപ്പൊ അതിന്റെ ഒരു പദ്ധതിയിലാണ് ഇപ്പം ബ്രാൻഡ് നെയിം ഒക്കെ ചെയ്തിട്ട് ചെയ്യണമെന്ന്
1: ഇറക്കണം.
0: ഇപ്പൊ ഒരു 100 മൂട് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഇനി ഇച്ചിരിയും കൂടെ കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ?
1: വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
0: നാരകം തന്നെ,
1: നാരകം തന്നെ. ഞാൻ ഇപ്പം ഒരു വയല് ഏതാണ്ട് 1 ഏക്കറോളം വയല് അല്ലാതെ ജൈവ കൃഷി കൂടെ വാഴയും മറ്റൊക്കെ നട്ടിട്ടുണ്ട്.
0: ഈ നാരക കൃഷി ആ സൈഡിൽ വേറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്?
1: ഇവിടെ ആരുമില്ലല്ലോ.
0: ആരുമില്ല
1: തമിഴ്നാടിന്. ഇപ്പോഴും നമുക്ക് ഒരു കല്യാണത്തിന് ഒരു ദക്ഷിണ കൊടുക്കണമെങ്കിൽ തന്നെ ആ നാരങ്ങ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അതിനൊരു മാറ്റം വരുത്തുക. അതിനാണ് നമ്മളിപ്പം എല്ലാവർക്കും തൈ കൊടുത്ത് എല്ലാവരും നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്.
0: നല്ലപോലെ ചെയ്ത് നല്ലപോലെ വരുന്നുണ്ടല്ലോ.
1: ചിലർ പറഞ്ഞ് ഇതിന്റെ ആദായം എടുക്കാൻ നീ കാണത്തില്ല എന്നൊക്കെ നമ്മളെ ഏതാ പിന്തിരിപ്പിച്ചൊരു അവരിപ്പോ സന്തോഷത്തോടെ പറയുന്നത്, എടരാജു നീ ചെയ്ത് നന്നായി എന്നാണ് പറയുന്നുള്ളൂ.
0: കൃഷി കൃഷി തന്നെ,
1: കൃഷി കൃഷി തന്നെ അല്ലേ. അതാ ഐശ്വര്യത്തിന്റെ ഒരു ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ നാരങ്ങ. അത് നമ്മുടെ നാട്ടിലില്ല. തമിഴ്നാട്ടിൽ എല്ലാവരും മിക്കവാറും ഉള്ള തോട്ടങ്ങളുണ്ട്. അങ്ങനൊരു ലെമൺ സിറ്റി വരെ ഉണ്ട്. മനുഷ്യരുണ്ടല്ലോ,
0: അവർക്ക് പ്രശ്നമൊന്നും,
1: അവർക്ക് പ്രശ്നമില്ല, അവരെല്ലാം ജീവനോടുണ്ടല്ലോ. പിന്നെന്ത് നമ്മുടെ നാട്ടില് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകുന്നു.
0: ഇനി രാജൻജി, താങ്കൾ ഈ നാരക കൃഷി ഒരു 100 മൂടുണ്ട്, ഒരു മാതൃകമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, ജൈവകൃഷിയാണ് ചെയ്യുന്നത്.
1: അത് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം വരും. അവർക്ക് നമ്മൾ ഇത് പറക്കാനും പറിക്കാനും എല്ലാ സൗകര്യവും ഉണ്ടാക്കും. അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പറയുന്ന 2 മൂടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് നടും. അത് വാഴക്കൊല

0: വെട്ടിക്കാനായാലും അവർക്ക് ഈ നല്ലൊരു മാതൃക, അവർക്ക് ഒരു ആവേശം ഉണ്ടാക്കിയാണ് നമ്മുടെ തോട്ടം കണ്ടിട്ട് പലരും പോകുന്നത്.
1: താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സർ.
2: ചെറുനാരകം കൃഷി, ഒരു വിജയഗാഥ. കൊല്ലം പുനലൂരുള്ള ശ്രീ രാജൻ മാത്യുവുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി നമുക്ക് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം, ട്രൈക്കോഡെർമ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളായ ചക്ക, മാങ്ങ, പേര, സപ്പോട്ട എന്നിവയും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487296147 അല്ലെങ്കിൽ 8281651457 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487296147, മറ്റൊരു നമ്പർ 8281651457. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻതൈ ഒന്നിന് ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടർ കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻതൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടറിൽ പുതുകൃഷിക്ക് 56,000 രൂപ വരെ സഹായധനം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമുകളും നാളികേര വികസന ബോർഡിന്റെ കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484237766 അല്ലെങ്കിൽ 0484237767 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0484237766. ഒരു നമ്പർ കൂടി: 0484237767. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447237868 അല്ലെങ്കിൽ 9605860005 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9447237868. ഒരു നമ്പർ കൂടി: 9605860005. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൌലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ:
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കീസ്റ്റാൻ തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
6: പ്രായോജകർ: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹത്തി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൂല്യം റാങ്കിംഗിൽ മാത്രമല്ലെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അതിന്റെ ശേഷിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ ചേർന്നു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
1: गोवा पुलिस की सेवा राष्ट्रपति जी के दिए हुए निशान के साथ देश भर की पुलिस की कतार में खड़ी है. ये गौरव जिन जिन राज्यों की पुलिस को मिला वो पुलिस के गौरवशाली इतिहास, साहस, अनुशासन और समर्पण के कारण ही प्रेसिडेंट कलर से सम्मानित करने का काम किया है.
0: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6 വോട്ടെണ്ണൽ 9 നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോകപ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരുൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം ും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
0: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിംഗ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന 1 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1355 ആയി. ചിത്വാൻ, നവാൽ പരസി, റാസുവ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. ഫോർട്ടെകോസി, തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026ലെ ഡുറൻ കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറൻ ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ എൻ.എസ്. രാജ സുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേനാ മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാരമന്ത്രിയുമായ സേവിയർ ബെറ്റലുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റും നിഫ്റ്റി 119 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ 1,13,040 രൂപയും ഗ്രാമിന് 14,130 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4th UN കാലാവസ്ഥാ വാരാചരണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28th സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന്

0: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ എം. രാജീവ് കുമാർ.
4: മനുഷ്യന്റെ വിധിയും ചരിത്രവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നോവൽ. അതൊരു കലാസൃഷ്ടിയായി പരിണമിക്കുന്നത് കാണാൻ വായിക്കുക ഇ.ഒ. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം.
5: 1961 നൊബേൽ സമ്മാനം നേടിയതോടെയാണ് ഈ കൃതി ലോകശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരു യൂഗോസ്ലാവിൻ നോവൽ, അതും സെർബിയയിൽ എഴുതിയ കൃതി. ലോകസാഹിത്യത്തിന്റെ നെറുകയിൽ തിലകുക്കുറിയായത് 6 പതിറ്റാണ്ടിനു മുൻപാണ്.
4: അതൊരു നോവലായിരുന്നു, ചരിത്രം കൊണ്ട് തുന്നിച്ചേർത്ത ബൃഹത്തായ നോവൽ, ദ ബ്രിഡ്ജ് ഓൺ ദ ഡ്രീന.
5: അതുവരെ ഉണ്ടായിരുന്ന നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് വംശഗാഥയുടെ ചരിത്രം എഴുതിയ കൃതി. സുഘടിതമായ കഥാഘടനയിൽ വാർത്തെടുത്ത കൃതിയായിരുന്നില്ല അത്.
4: നൈരന്തര്യ പ്രവാഹമുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും കൊണ്ട് തീർത്തതായിരുന്നില്ല നോവൽ. മനുഷ്യപ്രയത്നത്തിന്റെയും യാതനയുടെയും സങ്കീർണ യാഥാർത്ഥ്യത്തിലൂടെയാണ് നോവൽ നീങ്ങുന്നത്.
5: പ്രസിദ്ധ സാഹിത്യ വിമർശകൻ പ്രൊഫസർ എം. കൃഷ്ണൻനായരുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവലായിരുന്നു ഡ്രീന നദിയിലെ പാലം. ലോകത്തിലെ മികച്ച 10 നോവലുകളിലൊന്ന്. പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ സാഹിത്യവാരഫലത്തിൽ ഈ കൃതിയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് കാണാം.
4: അങ്ങനെ മലയാള വായനക്കാരിലേക്ക് 70-കളുടെ ആദ്യം മുതൽ ഡ്രീന നദിയിലെ പാലം കടന്നുവരികയുണ്ടായി. ഈ സെർബിയൻ നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ 1960 പുറത്തുവരുന്നത്.
5: സെബോ ക്രൊയേഷ്യൻ ഭാഷ അറിയാവുന്ന ഇഗോ ഫോസ്റ്റോവിസ്കിയും സ്റ്റോയൽ ക്രിസ്റ്റോവും ചേർന്നാണ് ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്.
4: മലയാളത്തിൽ ഈ നോവൽ 2004 പരിഭാഷപ്പെടുത്തുന്നത്, രഘുനാഥൻ പറളിയും രാജേഷ് കെ. പിയും ചേർന്ന്.
5: ഡ്രീന നദിയിലെ പാലം ഡി സി ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വില 125 രൂപ. കെ. പി. അപ്പൻ എഴുതി.
6: യുദ്ധവും സമാധാനവും എന്ന നോവലിനേക്കാൾ എന്നെ കീഴടക്കിയത് ഡ്രീന നദിയിലെ പാലമാണ്. ഇക്കാര്യം വളരെ മുൻപ് തന്നെ ഈ നോവലിന്റെ അനുഭവത്തെപ്പറ്റി എഴുതിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കണമെന്നില്ല. ടോൾസ്റ്റോയുടെ ആ മഹത്തായ കലാസൃഷ്ടിയോട് ആദരവ് പുലർത്തിക്കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഈ യുഗോസ്ലോവിയൻ നോവൽ വായിക്കാം. വായന ആരംഭിക്കുമ്പോൾ തന്നെ ഉജ്ജ്വലമായൊരു നോവലുമായി നിങ്ങളുടെ മനസ്സ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുന്നു.
5: തുർക്കിയുടെയും ഓസ്ട്രിയയുടെയും സെർബിയയുടെയും ബോസ്നിയയുടെയും ഹെർസിഗോവിനയുടെയും ഭാഗങ്ങൾ ചേർന്നതാണ് പണ്ടത്തെ യൂഗോസ്ലാവിയ. അതിലെ ഒരു ഘടക റിപ്പബ്ലിക്കായ സെർബിയയിൽ നിന്നാണ് ഈ നോവൽ പിറവിയെടുത്തിരിക്കുന്നത്.
4: ബോസ്നിയയിലെ സർജേവോ പട്ടണത്തോട് ചേർന്നുള്ള ഡ്രീന നദിയിലെ പാലമാണ് നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പാലത്തിന്റെ ആരംഭം മുതൽ ചരിത്രവും മനുഷ്യനും കൈകോർക്കുന്നത് കാണാം. നോവൽ ആരംഭിക്കുകയാണ്.
7: ഡ്രീന നദിയുടെ പ്രവാഹം ഏറെയും ചെങ്കുത്തായ മലകൾക്കിടയിലെ തീരെ ഇടുങ്ങിയ തുറസുകളിലൂടെയോ ആഴത്തിൽ പിളർക്കുന്ന മലകളുടെ കിഴുക്കാന്തൂക്കായ തിട്ടകളിലൂടെയോ ആണ്. ചുരുക്കമിടങ്ങളിൽ മാത്രമാണ് നദീതടം വിസ്തൃതമായി താഴ്വാരങ്ങളോ ഫലഭൂയിഷ്ഠമായ നിലങ്ങളോ വാസയോഗ്യമായ കരകളോ ആയി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്.
4: നദിയുടെ വർണ്ണനയോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. പെട്ടെന്ന് രൂപപ്പെടുന്ന വളവിൽ

0: കുതിച്ചൊഴുകുന്ന ഡ്രീന നദി. പൌരാണികമായ ചരിത്രത്തിൽ നിന്ന് നഗരജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് വരെ നീളുന്ന നോവൽ ഗാത്രമാണിതിനുള്ളത്.
1: ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ, രാഷ്ട്രീയ ചരിത്രം, അധികാര കൈമാറ്റങ്ങൾ, കച്ചവടത്തിന്റെ ഏറ്റുമുട്ടലുകൾ, നഗരത്തെ തകർക്കുന്ന ജലപ്രളയം, മനുഷ്യനെ കൊന്നൊടുക്കുന്ന കോളറ, ഇങ്ങനെ അസംഖ്യം ജീവിതം അഭിമുഖീകരിക്കുന്ന ഘടകങ്ങളിലൂടെയാണ് നോവൽ കടന്നുപോകുന്നത്. അതിനുമീതെ പാലം കെട്ടുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ചരിത്രത്തിലേക്കാണ് നോവൽ കടക്കുന്നത്. അത്യധ്വാനത്തിന്റെ ചിത്രമാണത്.
0: മുഹമ്മദ് പാഷ എന്ന വസീറാണ് ഈ പാലം നിർമ്മിച്ചത്. 15-ാം നൂറ്റാണ്ടിലെ കാര്യമാണിത്. കേട്ടുകേൾവിയുടെ ചരിത്രത്തിലെ അലിയിപ്പിക്കുന്നൊരു കൽപ്പന ഇപ്രകാരമാണ്.
2: കുഞ്ഞുങ്ങളോട് അലിവ് തോന്നിയിരുന്ന പാലത്തിന്റെ ശില്പി അസന്തുഷ്ടയായ മാതാവിന് തന്റെ ബലികഴിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പാകത്തിൽ പാലത്തിന്റെ തൂണുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതാണ് കൊത്തുപണികളോടുകൂടിയ ആ നേർത്ത ജാലകമറകൾ. ഇപ്പോഴത് കാട്ടുപ്രാവുകളുടെ സങ്കേതമാണ്. ആ ഓർമ്മയിൽ നൂറ്റാണ്ടുകളായി ആ ഭിത്തികളിൽ നിന്നും അമ്മയുടെ പാൽ ചുരത്തുന്നുണ്ടത്രേ. ചില സമയങ്ങളിൽ ഈ മികച്ച ശില്പത്തിൽ നിന്നും ഒരു വെളുത്ത നേർത്ത ധാര ഒഴുകുന്നതും ഭിത്തിയിൽ മായാത്ത അടയാളമുണ്ടാക്കുന്നതും അങ്ങനെയത്രേ.
0: 24 അധ്യായങ്ങളിലൂടെ ഡ്രീന നദിയിലെ പാലം അലിവിന്റെയും മനുഷ്യസ്പർശത്തിന്റെയും അടയാളങ്ങൾ വീഴ്ത്തി മുന്നോട്ടു പോകുന്നു.
1: ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പാലം പോയിട്ട് പാലത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തിലേക്കാണ് 2-ാം അധ്യായം.
0: 1516 ഒരു പ്രഭാതത്തിലാണ് സോക്കോളുവിച്ചി ഗ്രാമത്തിനടുത്തുള്ള ഒരു 10-വയസ്സുകാരനായ ബാലന്റെ ഭാവനയിൽ ഈ പാലത്തെക്കുറിച്ചുള്ള ആശയമുദിച്ചത്.
1: പ്രാവർത്തികമാകാൻ അധികാരികൾ സാധാരണ മനുഷ്യരെക്കൊണ്ട് അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. അമർത്തിവച്ച വേദനകൾക്കിടയിലൂടെ കഥ വികസിക്കുകയായിരുന്നു.
0: പാലം പണി അടിമത്തത്തിന്റേതായിരുന്നു. മനുഷ്യാധ്വാനത്തെ രാപ്പകലില്ലാതെ നിർബന്ധിച്ച് ചൂഷണം ചെയ്തുകൊണ്ട് ഒത്തൊരുമയിൽ പാലം കെട്ടിപ്പടുക്കുകയായിരുന്നു.
2: കഠിനമായ ജോലിക്ക് വിധേയരായ എണ്ണമറ്റ പണിക്കാരിൽ റാഡിസാവ് എന്നൊരാളുണ്ടായിരുന്നു. നന്നെ ചെറിയ മനുഷ്യനാണ്. ഇരുണ്ട മുഖവും അക്ഷമയുള്ള കണ്ണുകളും മാത്രമല്ല, ചെറിയൊരു കൂനും റാഡിസാവിനുണ്ടായിരുന്നു. വേഗത്തിലുള്ള റാഡിസാവിന്റെ നടത്തം, കാലുകൾ പരത്തിക്കൊണ്ടും ഗോതമ്പ് വിതയ്ക്കുന്നതുപോലെ തല ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചുകൊണ്ടുമായിരുന്നു. ഭൂസ്വത്തുണ്ടായിരുന്ന ആളാണ്. ആ കുടുംബത്തിൽ ആണുങ്ങളാണ് അധികവും. ആ ഗ്രാമം മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനാൽ ആ കുടുംബം തികച്ചും ഒറ്റപ്പെട്ടിരുന്നു.
0: അയാൾ ഒരു വിപ്ലവകാരിയായിരുന്നു. നിർബന്ധിച്ചു പണിയെടുപ്പിക്കുന്നതിനെതിരെ അയാൾ കലാപസ്വരമുയർത്തിക്കൊണ്ടിരുന്നു.
2: സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു. നമുക്കിനി എതിർത്തേ പറ്റൂ. ഈ പാലം പണി നമ്മുടെ എല്ലാവരുടെയും മരണത്തിലേ കൊണ്ടെത്തിക്കൂ. നമുക്കിടയിൽ ആരെങ്കിലും സ്ഥലം വിട്ടാൽ നമ്മുടെ കുട്ടികൾ പോലും ഈ നിർബന്ധ ജോലി ചെയ്യേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പാലം പണി സമൂലമായ നാശമാണ്. പാവപ്പെട്ടവർക്കല്ല, തുർക്കികൾക്കാണ് ഈ പാലം കൊണ്ടുള്ള ഉപകാരം. നമുക്ക് സൈന്യമോ വ്യാപാരമോ ഇല്ല. നമുക്ക് ഈ കടവ് തന്നെ ധാരാളമാണ്. അതിനാൽ നമ്മളിൽ പലരും സമ്മതിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയാകുമ്പോൾ പണി കഴിച്ചതെല്ലാം തകർത്ത് തരിപ്പണമാക്കണം.
0: റാഡിസാവ് എന്ന കുറിയ മനുഷ്യൻ കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് പണിക്കാരിൽ വിപ്ലവത്തിന്റെ വിത്ത് പാകുകയായിരുന്നു. അതിന്റെ ഫലമോ ദാരുണമായിരുന്നു. സെർബിയയ്ക്ക് വലിയൊരു സാഹിത്യ പാരമ്പര്യമൊന്നുമില്ല. നെമൻ ജാസ്റ്റെഫാൻ, സെയിന്റ് സേവ്, തിയോഡോസിജി, ക്യാം ബ്ലാക്ക് എന്നിവരെല്ലാം ആദ്യകാല എഴുത്തുകാരാണ്. പക്ഷേ അവർ എഴുതിയതെല്ലാം ജീവചരിത്രങ്ങളാണ്.
1: പിൽക്കാലത്ത് നോവൽ എഴുതാൻ ശ്രമിച്ച ഇഗൻ ജാഡോവിക്ക് നഗരജീവിതത്തിന്റെ കഥയാണ് പറഞ്ഞത്. എന്നാൽ അവ ബെൽസാക്കിന്റെ

0: അനുകരണങ്ങളായിരുന്നു.
1: പിന്നീട് വന്ന സ്റ്റെവാൻ ശ്രീമാക് അതേ പാത തുടർന്ന് നഗരജീവിതം പകർത്തി. ദസ്തോവിസ്കിയുടെ പ്രേരണകൾ സ്വീകരിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം അനുഭാവപൂർവം വിശകലനം ചെയ്തൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു റാൻകോവിക്. പിന്നെ വായനക്കാരിലേക്ക് കടന്നു ചെന്ന നോവലിസ്റ്റാണ് സ്കർലക്.
0: വരണ്ട സെർബിയൻ നോവൽ സാഹിത്യ ശാഖയിലേക്ക് വസന്തം വിരിയിച്ചുകൊണ്ടുവന്ന കൃതിയാണ് ഡ്രീന നദിയിലെ പാലം, ഈവോ ആൻഡ്രിച്ചിന്റെ മികച്ച കൃതി. 1961 നൊബേൽ സമ്മാനം ഈ എഴുത്തുകാരനാണ് ലഭിച്ചത്.
1: അബിഡാഗ എന്ന അധികാരി കലി തുള്ളുകയായിരുന്നു. തന്റെ അഭിമാനത്തിനും കാർക്കശ്യത്തിനുമെതിരെ ശബ്ദമുയർത്താൻ ആരാണ് ധൈര്യപ്പെടുന്നത്? റാഡിസാവിനുള്ള ശിക്ഷ കഠിനമായിരുന്നു.
2: ഭടന്മാർ അയാളുടെ ചങ്ങലകൾ അഴിച്ചുമാറ്റുകയും അയാളുടെ രോമക്കുപ്പായം ഊരുകയും ചെയ്തു. ചങ്ങലകൾ തീയിലിട്ട് അവർ കാത്തിരുന്നു. ചങ്ങലകൾ ഏതാണ്ട് ചുവന്നപ്പോൾ മെറിഡിയാൻ എന്ന ജിപ്സി അവിടേക്ക് കടന്നുവന്ന് ഒരു കൊടിലുപയോഗിച്ച് ഒരറ്റം പിടിക്കുകയും മറ്റേ അറ്റം ഭടന്മാരിൽ ഒരുവൻ പിടിക്കുകയും ചെയ്തു. രണ്ടാളും ചേർന്ന് ചങ്ങല അയാളുടെ വിരിഞ്ഞ രോമാവൃതമായ നെഞ്ചിൽ ചുറ്റി. പുകഞ്ഞ രോമങ്ങൾ ശബ്ദിച്ചു. റാഡിയാസിന്റെ മുഖം വക്രിക്കുകയും കഴുത്തിലെ ഞരമ്പുകൾ ത്രസിക്കുകയും പുറത്തേക്ക് തള്ളിയ മട്ടിൽ വാരിയല്ലുകൾ പൊന്തുകയും ഛർദിൽ ബാധിച്ച ഒരുവന്റെ മട്ടിൽ വയറിലെ പേശികൾ ഉയർന്നു താഴുകയും ചെയ്തു.
1: പിന്നെയും ഭീകരമായ പീഡനങ്ങളാണ്. കൊല്ലാക്കൊല ചെയ്യുന്ന ശിക്ഷാരീതി, കൊടിലുകൾ കൊണ്ട് കാലുകളിലെ നഖങ്ങൾ പിഴുതെടുക്കുക.
0: ഉച്ചയ്ക്ക് 1 മുമ്പായി പണിക്കാരെല്ലാം കാണത്തക്ക വിധത്തിൽ കൊലമരത്തിൽ കയറ്റി കൊല്ലാതെ പകുതി കൊല്ലുക, എന്നിട്ട് അർദ്ധപ്രാണനെ നായ്ക്കൂട്ടങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുക.
1: അധികാരത്തിനെതിരെ ശബ്ദിക്കുന്നവർക്കുള്ള താക്കീതായി കൊടിയ പീഡനങ്ങളുടെ കഥ പറയുന്ന അധ്യായങ്ങളാണ് ആരംഭത്തിൽ. 1892 ജനിച്ച് 1975 മരിച്ച ഈവോ ആൻഡ്രിച്ച് യുഗോസ്ലാവിയയിലെ ഡോലക്കിലാണ് ജനിച്ചത്. സഗ്രേബ്, വിയന്ന, ഗ്രേസ് സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കി. 1923 യുഗോസ്ലാവിയൻ നയതന്ത്ര കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥനായി.
0: ഈയോ ആൻഡ്രിച്ച് കുറേക്കാലം യുഗോസ്ലാവിയയിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ഒരു കവിയായി സാഹിത്യത്തിൽ പ്രവേശിച്ച് കഥകളും നോവലുകളും എഴുതി.
1: ആങ്സൈറ്റീസ്, ദ വുമൺ ഫ്രം സരയേവോ, ഡെവിൽസ് യാർഡ്, ഫേസസ് എന്നിവയാണ് പ്രധാന കൃതികൾ. പാലം പണിക്കിടയിലുണ്ടാകുന്ന സംഭവങ്ങളുടെ സൂക്ഷ്മാംശങ്ങളെല്ലാം കഥയായും കാര്യങ്ങളായും നോവലിസ്റ്റ് വിശദമാക്കുന്നുണ്ട്. ഇതിനിടയിൽ അസംഖ്യം കഥാപാത്രങ്ങൾ വന്നുപോകുന്നുമുണ്ട്. അതിനിടയിൽ രാഷ്ട്രീയവും.
2: കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ തന്നെ സെർബിയ കലാപം ഉയർത്തിയിരുന്നു. ബോസ്നിയയുടെയും സെർബിയയുടെയും അതിരായി കിടക്കുന്ന പട്ടണം സെർബിയയിൽ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളിലും വിരലും നഖവും എന്ന പോലെ ബന്ധപ്പെട്ടിരുന്നു.
0: നൂറ്റാണ്ടുകളിലൂടെ സെർബിയയിലുണ്ടായ രാഷ്ട്രീയ സമരങ്ങളും ഗതിവിഗതികളും നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ കോണിലൂടെ സമാന്തര ചരിത്രം രചിക്കുന്ന കൃതിയാണിത്.
1: കമ്മ്യൂണിസത്തോട് അനുഭാവമുള്ള എഴുത്തുകാരനായിരുന്നു നോവലിസ്റ്റ്. എന്നാൽ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യങ്ങളൊന്നും കാണിക്കാത്ത കൃതിയാണ് ഡ്രീന നദിയിലെ പാലം.
0: ചരിത്രം വായനക്കാരുടെ മുന്നിൽ തുറന്നിടുന്ന രചനാരീതിയാണ് നോവലിസ്റ്റ് അവലംബിച്ചിട്ടുള്ളത്.
2: സ്വത്തിനും അധികാരത്തിനും തങ്ങളുടെ തന്നെ ജീവിതത്തിനു വേണ്ടി ബോസ്നിയയിൽ രണ്ട് വിഭാഗം വിശ്വാസികൾ തമ്മിൽ വലുതും അപൂർവവുമായ പോരാട്ടങ്ങളാണ് നടന്നത്. അതിന്റെ തിരിച്ചടിക്ക് അവരുടെ സ്ത്രീകളെയും കുതിരകളെയും സ്വത്തുക്കളെയും മാത്രമല്ല പാട്ടുകളെയും കവർന്നെടുക്കുകയായിരുന്നു. ആലിബെഗ് ഒരു യുവാവായിരുന്നപ്പോൾ അവന്റെ അന്തസ്സുകാത്തൊരു കന്യക എന്നത് കാരാ ജോർജ് ഒരു യുവാവായിരുന്നപ്പോൾ അവന്റെ അന്തസ്സ് കവർന്നതൊരു കന്യക എന്നായി മാറി.
1: 20 കടക്കുമ്പോൾ നോവൽ രാഷ്ട്രീയ വ്യാഖ്യാനമായി മാറുന്നു. പാശ്ചാത്യ സംസ്കാരം നഗരത്തിലേക്ക് വന്നു തുടങ്ങുന്നു.

0: തെരുവുവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങുന്നു.
1: തീവണ്ടികൾ ഓടിത്തുടങ്ങുന്നു. ഹോട്ടലുകൾ പെരുകുന്നു. ചെറുപ്പക്കാർ യൂറോപ്യൻ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ പോകുന്നു. സോഷ്യലിസത്തിന്റെ തീപിടിച്ച ആശയങ്ങളുമായി

0: നൂറുകണക്കിന് കഥാപാത്രങ്ങൾ കയറിയിറങ്ങുന്ന നോവലാണിത്. പക്ഷേ കഥാപാത്രങ്ങളെ വളർത്താൻ നോവലിസ്റ്റ് ശ്രദ്ധിക്കുന്നില്ല. പകരം ചരിത്രം നിലനിർത്തിക്കൊണ്ട് നോവലാകെ അതിൽ മുക്കിയെടുക്കുന്നു.
1: പരമ്പരാഗതമായ നോവൽ വായനയുടെ ശൈലിയെ ഈ കൃതി നിരാകരിക്കുന്നു. ചരിത്രത്തിന്റെ വളവിനെയും തിരിവിനെയും വൈകാരികമായി ആഖ്യാനം ചെയ്യുകയാണ് ഒരു പാലത്തിന്റെ മറവിൽ നോവലിസ്റ്റ്.
2: യുദ്ധങ്ങളും സാംക്രമിക രോഗങ്ങളും കാലാകാലങ്ങളിലുള്ള കുടിയേറ്റങ്ങളും മാത്രമല്ല സ്വൈരജീവിതത്തെ തടസ്സപ്പെടുത്തിയത്. ഡ്രീനയിലെ പാലവും പട്ടണവും നിലനിൽക്കുന്ന കാലത്തോളം സംഭവിക്കാനിടയില്ലാത്ത എന്നും ഓർമ്മിക്കത്തക്ക ഒരസാധാരണ കാര്യം ആയിടെ അവിടെ അരങ്ങേറി. അത് പട്ടണവാസികളെ ഉലയ്ക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്തു.
0: ഇത്തരത്തിൽ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തുന്ന ആഖ്യാനം വായനക്കാരെ ജിജ്ഞാസുക്കളാക്കുന്നു. തുടർന്ന് ചരിത്രത്തിലേക്കാണ് നോവലിസ്റ്റ് പോകുന്നത്.
1: കഥയും ഉപകഥയുമായി അനുഭവങ്ങളുടെ ധാരാളിത്തം നോവലിൽ ഉടനീളമുണ്ട്. കാരാ ജോർജിയൻ കലാപത്തിന് ശേഷം ഏതാണ്ട് 70 വർഷങ്ങൾക്ക് ശേഷമുള്ള കലാപത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങളും നോവലിലുണ്ട്.
0: ഡ്രീന നദിയിലെ പാലം ഒരു ബിംബമായി വളരുകയാണ്. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള പാലം, മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, നഗരത്തിനും ഗ്രാമത്തിനും തമ്മിൽ കയറിയിറങ്ങാനുള്ള പാലം. പാലം ബന്ധിപ്പിക്കുന്നതൊക്കെയും മനുഷ്യ മനസ്സിനെയാണ്.
1: പക്ഷേ യാതനയുടെയും സംഘർഷങ്ങളുടെയും ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ നോവൽ കടന്നുപോകുന്നു. ആൻഡ്രിച്ചിന്റെ കലയുടെ ശ്രേഷ്ഠമായ ആദർശം ചരിത്രമാണ്.
0: ചരിത്രത്തെ മുൻവിധിയില്ലാതെ നിരീക്ഷിക്കുന്നത് ചരിത്രകാരനല്ല, എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. ജീവിതം കൊണ്ടൊരു ചരിത്രം എഴുതി വിട്ടുപോയ കണ്ണികൾ നോവലിസ്റ്റ് പൂരിപ്പിക്കുന്നു. ആൻഡ്രിച്ചിന്റെ ഡ്രീന നദിയിലെ പാലം ചൂണ്ടിക്കാട്ടുന്നത് സമാന്തര ചരിത്രമാണ്.
1: ചരിത്രത്തിനൊടുവിൽ വംശീയ കലാപങ്ങളുടെ രേഖീയ ചിത്രമുണ്ട്. ഹോജ എന്ന കഥാപാത്രത്തെ നോക്കാം. വംശീയ വേട്ടയാടലിൽ ഇരയാകുന്ന ഹോജയാണ് നോവലിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നിറയുന്നത്.
2: ആയുധധാരികൾ കടന്നുപോയി. അത് മറ്റവരാണ്. അവരെ നോക്കിക്കൊണ്ട് ഹോജ പറഞ്ഞു, പട്ടണത്തിൽ വന്നയുടൻ അവർക്കെന്നെ പിടിക്കേണ്ട കാര്യമെന്താണ്? ഒരുപക്ഷേ പട്ടണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അതാദ്യം എന്റെ തലയിൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഭാരം പൂണ്ട തലയും തകർന്ന ശരീരവുമായി തന്റെ പൊളിഞ്ഞ കടയുടെ മുന്നിൽ അയാൾ വായും പൊളിച്ചു നിന്നു. അയാളുടെ മുന്നിൽ പകലിന്റെ സൂര്യവെളിച്ചത്തിൽ കവലയ്ക്ക് യുദ്ധക്കളത്തിന്റെ പ്രതീതിയായിരുന്നു. അയാളുടെ നോട്ടം പാലത്തിലേക്ക് തിരിഞ്ഞു. അവിടെ 7-ാമത്തെ തൂണുണ്ടായിരുന്നില്ല, 6-നും 8-നുമിടയിൽ ഒരു പിളർപ്പ്. അതിലൂടെ പച്ചപ്പോടെ നദി ഒഴുകുന്നത് അയാൾ കണ്ടു. 8-ാമത്തെ തൂണു മുതൽ പാലം മറുകരയിലേക്ക് ഒന്നുകൂടി നീണ്ടുപോയിരിക്കുന്നു.
0: മാനുഷികമായ ഒറ്റപ്പെടൽ ചരിത്രത്തിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഈ നോവലിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രസിദ്ധ നിരൂപകൻ KP അപ്പൻ പറയുന്നത് ഇപ്രകാരമാണ്.
3: രണ്ടു തരം ഭീതിയെക്കുറിച്ച് ആൻഡ്രിച്ച് പറഞ്ഞിരുന്നു. ഒന്ന്, മനുഷ്യനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ബാഹ്യമായ ഭീതിയാണ്, അത് ചരിത്രത്തിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തേത് മനുഷ്യന്റെ എക്കാലത്തെയും അരക്ഷിതാവസ്ഥയെപ്പറ്റിയുള്ള ഉൾഭീതിയാണ്. മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന സന്തുഷ്ടിക്കുമിടയ്ക്ക് ഒരു പാലം ഇല്ലാതെ പോകുന്നു. വ്യക്തിക്കും ചരിത്രത്തിനുമിടയ്ക്കുള്ള പാലം നിരന്തരം തകർക്കപ്പെടുന്നു. ഇതിനെതിരെ മനുഷ്യന് ചെയ്യാവുന്നത് എക്കാലവും നിലനിൽക്കുന്ന സൗന്ദര്യമുള്ള കലാസൃഷ്ടികൾ നിർമ്മിക്കുക എന്നതാണ്. വ്യക്തിയെ ഭാവി ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇതാണ് ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ.
0: കലങ്ങിമറിഞ്ഞ പുഴ ഒടുവിൽ തെറിപ്പിച്ചിട്ട ഒരു കഥാപാത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആലി ഹോജയുടെ അന്ത്യത്തിലേക്കാണ് നോവൽ നീങ്ങുന്നത്. നോവൽ അവസാനിക്കുകയാണ്.
2: ഇപ്പോഴവർ അങ്ങാടിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായി കേൾക്കാം. ഹോജയ്ക്ക് കൂടുതൽ ശ്വസിക്കാനായെങ്കിൽ ആ കയറ്റം കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മെത്തയിൽ കിടന്ന് വേണ്ടപ്പെട്ടവരോട്

0: അയാളോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ അയാൾക്കതിനൊന്നും കഴിഞ്ഞില്ല. ശ്വാസം ഞെരിഞ്ഞമർന്നു. അയാൾ മുഖം വല്ലാതെ തുറന്നു പിടിച്ചു. കണ്ണുകൾ തുറിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അതുവരെ കുത്തനെയെന്ന് തോന്നിച്ച ചെരിവ് ഇപ്പോൾ അയാളുടെ മുഖത്തിന് തൊട്ടടുത്താണ്. വരണ്ട് പരുപരത്ത് ആ പാത അയാളുടെ ദൃശ്യമണ്ഡലമാകെ നിറയുകയും കൂടുതൽ ഇരുട്ടോടുകൂടി അയാളെ വിഴുങ്ങുകയും ചെയ്തു. ഒടുവിൽ ആ ചരിവിൽ കിടന്ന് ആലിഹോജ ചെറിയ ശ്വാസങ്ങളിൽ തന്റെ ജീവൻ പുറത്തേക്ക് വലിച്ചുവിട്ടു.
1: നോവൽ അവസാനിക്കുമ്പോൾ ഏകാന്ത വിഷാദം വന്ന് മൂടുകയാണ്. പണിതുയർത്തിയ ഒരു പാലത്തിൽ നിന്ന് കഥ ഒരു പാവം മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്.
2: മനുഷ്യസ്പർശം ചരിത്രത്തിനിടയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രചനാശൈലിയാണ് ഇയ്യു ആൻഡ്രിച്ചിന്റേത്. ഏതു ഭൂഖണ്ഡത്തിലെ മനുഷ്യനും ശ്വസിക്കുന്ന വായു ഒന്നായതുകൊണ്ട് മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാം.
1: മഹാകാല സങ്കല്പത്തിന്റെ ആഖ്യാന മികവിൽ കിളർന്നു നിൽക്കുന്ന നോവലാണ് ഡ്രീന നദിയിലെ പാലം. മനുഷ്യരാശിയുടെ സന്ദേഹങ്ങളിൽ നിലാവു പരത്തി കലയുടെ ഉത്തുംഗ ഗോപുരമൊരുക്കി അനശ്വരമാക്കുകയാണ് നോവലിസ്റ്റ്. അതുകൊണ്ടുതന്നെയാണ് വിശ്വസാഹിത്യത്തിൽ ഈ നോവൽ നക്ഷത്രമായി തിളങ്ങുന്നതും.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ഇ.ഒ. ആൻഡ്രിച്ചിന്റെ നോവൽ ഡ്രീന നദിയിലെ പാലം. രചന ഡോക്ടർ എം. രാജീവ് കുമാർ. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ. ജെ. ജോഷിലാൽ. ശബ്ദസാന്നിധ്യം ചന്ദ്രസേനൻ എ.ആർ. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം സുമാകുമാരി എ.ഒ.

നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി. 6:00 ഉഷമലരി. 6:15 പ്രഭാതവന്ദനം. ഗണപതി സ്തുതികൾ പാടിയത് കെ. എസ്. ചിത്ര.

നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. തിരഞ്ഞെടുത്ത കോഴ്സിൽ പഠനം പൂർത്തിയാക്കാനും അഭിരുചി ഇല്ലെങ്കിൽ പോലും അതിനാവശ്യമായ താൽപര്യം വളർത്തിയെടുക്കാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. കേൾക്കാം നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. നാളെ രാവിലെ 7:40 കഥകൾ അതിസാദരം. പി പത്മരാജന്റെ രാത്രി ചിത്രം എന്ന കഥ അവസാന ഭാഗം അവതരണം മെജോ.

0: ഹലോ ഡോക്ടർ. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും വിശപ്പടക്കാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നിശ്ചയിക്കുന്ന ഊർജവും കൂടിയാണ്. ഈ മാസം പോഷകാഹാര മാസമാണ്. മുൻപ് നമ്മൾ പോഷകാഹാര വാരം ആഘോഷിച്ചിരുന്നു സെപ്റ്റംബർ 1 മുതൽ 7 വരെ. ഇപ്പോൾ ഇതിൻ 9-ാമത് പോഷകാഹാര മാസമാണ്. ഈ വയറു നിറയെ കഴിക്കുക എന്നതിനപ്പുറം ശരിയായ പോഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. നമ്മുടെ തിരക്കുള്ള ജീവിതശൈലിയിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു സമയത്ത് ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഡയറ്റീഷ്യനായിട്ടുള്ള ശ്രീമതി ഉമാ കല്യാണി സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
2: നമസ്കാരം.
1: തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വയറ് നിറയുന്നതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിൽ ഈ പോഷക മൂല്യങ്ങളുണ്ട് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും?
2: തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വയറ് നിറയ്ക്കാൻ ആണ്. അത് മാത്രമല്ല, ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതും കൂടെ ആകണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കൂടുതൽ രുചിയുള്ളത് എവിടെയാണ്, ഈ ഹോട്ടലിലുള്ള ഭക്ഷണം കൂടുതൽ ടേസ്റ്റിയാണ്, അങ്ങനെ പറഞ്ഞ് കൂടുതലും എല്ലാവരും എന്താണ് ടേസ്റ്റിന്റെ പുറകെ, രുചിയുടെ പുറകെ പോകുന്ന ഒരു കാലമാണല്ലോ. അപ്പം എടുത്ത് നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും വിശപ്പടക്കാനും അതിനോടൊപ്പം തന്നെ പോഷക സമൃദ്ധമാവണം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കാക്കാനും നമുക്ക് രോഗപ്രതിരോധ ശക്തി വരാനും പിന്നെ ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്താനുമുള്ള ഉതകുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം.
1: ഈ പൊതുവെ കേരളീയ ഭക്ഷണ രീതി വളരെ ആരോഗ്യകരമാണ്, പോഷക സമൃദ്ധമാണ് എന്നൊരു വിചാരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വിചാരം ഉണ്ടല്ലോ, അത് വിചാരം ശരിയാണോ?
2: തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം എന്ന് പറയുന്നൊരു വിഭവ സമൃദ്ധം അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷേ അത് ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അതുപോലെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമ്മൾ ചോറും കറികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, മീൻ ഉപയോഗിക്കുന്നു, അത് പ്രോട്ടീൻ തരാനായിട്ടും തവിടോടുകൂടിയുള്ള ധാന്യം അവരെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ട്രഡീഷണലി പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോഷക സമൃദ്ധവും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയാണ് കേരളീയർക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി അതിനെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ തവിടോടുകൂടിയുള്ള ധാന്യം നല്ലതാണ്, അപ്പം അരി നമുക്ക് ചമ്പാവരിയൊക്കെ നല്ലതാണ്, പക്ഷേ അത് കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സൗകര്യത്തിന് നോക്കിക്കഴിഞ്ഞിട്ട് വെള്ള അരിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യത്തിന്റെ ഒരു ഇത്. പിന്നെ പച്ചക്കറികളാണെങ്കിലും ഇരുന്ന് അരിഞ്ഞ് ഒക്കെ കറി ഉണ്ടാക്കാനുള്ള സമയം കുറവ് പലരും പറയാറുണ്ട്. അപ്പം അതിന്റെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. പിന്നെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നു. എണ്ണയിൽ വറുത്ത്, പണ്ടൊന്നും ഇത്ര എണ്ണയിൽ വറുത്ത മത്സ്യമൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചിക്കനാവട്ടെ മീനാകട്ടെ നമ്മൾ വറുത്ത മീനും ചിക്കനൊക്കെയാണ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ആ വന്നിട്ടുള്ള ആ ഒരു കുക്കിങ്ങിന്റെ സ്റ്റൈലിലുള്ളതും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിലുള്ള ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമുക്ക് തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം ഒരു പോഷക സമൃദ്ധവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
3: എനിക്ക് അവരെ വല്ലതും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ടാവും. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴേ, ദൂര യാത്രയൊക്കെ ചെയ്യുമ്പോഴേ.
2: ഓക്കെ, സാറിന് എത്ര വയസ്സുണ്ട്?
3: എനിക്ക് 43 വയസ്സ്.
2: ആ, അത്ര പ്രായമായിട്ടില്ല. അപ്പൊ നമ്മൾ പൊതുവേ നമ്മുടെ വയർ അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണെന്ന് പറയുന്നത്. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് യാത്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ്സിന്റെ ഒരു ഫാക്ടറോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. കഴിച്ച ഉടനെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ തോന്നും. ഇതുപോലെ എക്സാം സമയത്ത് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെയുള്ളതാണോ എന്ന് നോക്കുക. നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമാണോ, അല്ല വീട്ടിൽ കഴിച്ചിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതായിരിക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു ജീവിത ശൈലിയിൽ ഒരു ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് റെഡിയായിക്കെ പോകാൻ നോക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
3: നമ്മളിപ്പോ യാത്ര പോകുന്ന കടയിൽ നിന്നൊക്കെ ദൂരെ യാത്ര പോകുമ്പോ കടയിൽ നിന്നൊക്കെയായിരുന്നു വാങ്ങി കഴിക്കുന്ന ഫുഡ്.
2: ഓക്കെ,
3: നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആ പറയുന്ന സ്ഥലത്ത് എത്തിച്ച് വരുന്നിടം വരെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും തിരിച്ചു വരുമ്പം അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവും.
2: പൊതുവേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് ആയിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് കളറും എണ്ണയാണെങ്കിലും ഒന്നും ഒരുപാട് ചേർക്കത്തില്ല അല്ലേ. അപ്പൊ വീട്ടിലത്തെ ഭക്ഷണം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ വൃത്തിയുള്ള സാഹചര്യത്തിലായിരിക്കും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പുറത്ത് എല്ലാ സ്ഥലത്തും വൃത്തിഹീനമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പുറത്ത് പാചകം ചെയ്യുന്ന

0: ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത് വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിലാണോ കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയോട് പാചകം ചെയ്യുന്നു നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ പൊറോട്ടയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണ്. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഇഡലി ദോശ അതുപോലത്തേക്കാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ്. അപ്പൊ മേ ബി അങ്ങനെ കുറച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് ഹെവി ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് വയറ് നിറച്ചങ്ങ് കഴിക്കാതെ കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ പൊതുവേ നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് മീറ്റ് ഈ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഒക്കെ കഴിക്കുവാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ചിലർക്കൊക്കെ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്ന് ഒഴിവാക്കി വെജിറ്റേറിയൻ ഭക്ഷണം മിതമായിട്ട് കഴിക്കാൻ നോക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ,
1: നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പൊതുവേ കുട്ടികളുടെ ഭക്ഷണ ശീലങ്ങളിൽ കുട്ടികൾ പൊതുവേ പച്ചക്കറികൾ ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കേരളീയ വിഭവങ്ങളുടെ പ്ലാറ്റർ വളരെ ഗംഭീരമായിരിക്കുന്നത് പച്ചക്കറികളുടെ സാന്നിധ്യം കൂടി ഉണ്ടാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടികളിൽ ഈ പച്ചക്കറികളൊക്കെ ഒഴിവാക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്ത് ഒരു ശരിയായ സമീപനത്തിലൂടെ അത് ഫില്ല് ചെയ്യാൻ പറ്റും?
0: അതിന് മുന്നേറ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് മോഡലും കൂടെ പറയാം. അതായത് ഒരു ശരിയായിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് നമ്മുടെ പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ മാതൃകാ തളിക എന്ന് പറയും. കഴിക്കുന്ന പ്ലേറ്റിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഉച്ചയൂണാവട്ടെ രാത്രിത്തെ ഭക്ഷണം ആവട്ടെ പ്ലേറ്റിൽ പകുതി നമ്മൾ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ പറയും. അതായത് പച്ചക്കറികൾ സലാഡാവാം അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയോ ഏത് രൂപത്തിലാണെങ്കിലും പച്ചക്കറികൾ ഒരു 50% വേണം. പിന്നെ ബാക്കിയുള്ള 50% 25 അതായത് കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻ മാംസ്യം അടങ്ങിയ ഭക്ഷണം പറയും. അത് നോൺ വെജിറ്റേറിയനെ മുട്ട മീനെ ഇറച്ചിയാവാം അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളാവാം കടല അതുപോലത്തെ ഒക്കെ ആവാം. അപ്പം അത് കാൽഭാഗമെങ്കിലും വേണം. പിന്നെ കാൽഭാഗമാണ് നമ്മുടെ ധാന്യങ്ങൾ പറയുന്നത്. ധാന്യങ്ങൾ അരി ഗോതമ്പ് മുഴുധാന്യങ്ങൾ പറയും തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ അതിലിപ്പോൾ ചെറുധാന്യങ്ങളും ആവാം. അപ്പം അങ്ങനെയൊരു കമ്പോസിഷൻ ആണെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 നേരവും ഈ 3 കമ്പണൻസും ഉണ്ടാവണം. പച്ചക്കറികൾ ഉണ്ടാവണം അത് കുറച്ച് കൂടുതൽ, പിന്നെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം തവിടോടുകൂടെയുള്ളത് അത് കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു കോമ്പോസിഷനിൽ നമ്മൾ 3 നേരം ആഹാരം കുട്ടികൾക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പച്ചക്കറികളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റമിനുകളും മിനറലുകളും അതുപോലെ ഫൈബർ നാര് ലഭിക്കാനൊക്കെ സഹായിക്കും. നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പറയുന്ന ഒരു ദിവസം നമ്മൾ 400 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം. ഏകദേശം 1/2 കിലോയോളം നമ്മൾ കഴിക്കണം. പക്ഷെ ഒരു ആവറേജ് ഒരു കേരളീയരുടെ ഭക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ 200 ഗ്രാമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം പകുതിയെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതുപോലെ കുട്ടികൾക്കും ഒരു ഏജ് വൈസാണ് പറയുന്നത് ഒരു 2 നേരമെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി കുട്ടി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഈ കുട്ടികളുടെ ഭക്ഷണശീലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു വയറ്റിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ടേസ്റ്റ് ബഡ്സും ഒക്കെ അമ്മ കഴിക്കുന്ന ആഹാരം അനുസരിച്ചായിരിക്കും ഭാവിയിൽ കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതെന്നാണ്. അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയും. അതുപോലെ കുഞ്ഞു ജനിച്ച ആദ്യത്തെ 6 മാസം നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം പറയും. അത് കഴിഞ്ഞ് നമ്മൾ ആഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 6 മാസത്തിന് ശേഷം അപ്പം തന്നെ നമ്മൾ പച്ചക്കറി ജ്യൂസായിട്ടും അല്ലെങ്കിൽ സൂപ്പായിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴമ്പ് രൂപത്തിൽ കുറച്ച് ഉടച്ചൊക്കെ വേവിച്ചുടച്ച പച്ചക്കറികൾ കൊടുക്കാൻ പറയും. അപ്പം 6 മാസം മുതലേ കുഞ്ഞിന് ആ ഒരു ടേസ്റ്റ് കിട്ടി തുടങ്ങണം. എന്നിട്ടൊരു 1 വയസ്സൊക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്ന പോലെ തന്നെ എല്ലാം കഴിക്കണം, അതുപോലെ പച്ചക്കറികളും കഴിക്കണം. അപ്പോൾ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഇൻഫാക്ട് അമ്മയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിയുക. പിന്നെ എപ്പോഴും വീട്ടിൽ പാരൻസ് ആയിരിക്കും കുട്ടികളുടെ റോൾ മോഡൽസ്. അപ്പോൾ പലരും പറയും കുഞ്ഞു കഴിക്കുന്നില്ല. അപ്പം നമ്മൾ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾ കഴിക്കാറുണ്ടോ പച്ചക്കറിയും ചോദിച്ചു പലപ്പോഴും അവർ ചിരിക്കാറുണ്ട്. മനസ്സിലായില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരിക, ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾക്ക് പച്ചക്കറികളും കൂടെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് ലക്നൌ ഉത്തർപ്രദേശ്.
1: മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: മാഡം, നമ്മൾ ഈ പാക്കറ്റ് ഫുഡിന്റെ മുകളിൽ ലോ ഫാറ്റ് ഷുഗർ ഫ്രീ ഹെൽത്തി എന്നൊക്കെ എഴുതാറുണ്ടല്ലോ.
0: അതെ.
2: അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഓട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഓട്സ് നമുക്ക് വാങ്ങാനുണ്ട്.
0: ഓട്സ് അല്ലാതെ മറ്റേ കോൺഫ്ലേക്സ് പോലത്തെ ഫ്ലേക്സ്.
2: കോൺഫ്ലേക്സ് പോലെ അതിനകത്തും ഈ സ്വീറ്റിഷ് ആണ്. പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് 99 കലോറി ഊർജം, പിന്നെ അതുപോലെ തന്നെ നോ ഫ്ലേ കളർ നോ ഫ്ലേവർ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പ്രിസർവേറ്റീവ്സ്. അപ്പൊ ഇതെത്രത്തോളം ശരിയാണിത്?
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു പാക്കറ്റിൽ ഫുഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ, ഫുഡ് എന്ന് പറയുന്ന ഒരു പെരിഷബിൾ ആയിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളൊരു പാക്കറ്റിൽ അത് സൂക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കൂടുതലായിട്ട് മധുരം ചേർത്ത് കാണും, അല്ലെങ്കിൽ ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവും, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അല്ലാതെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, അത് കേടായി പോകും. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കൊന്ന് മ്യൂസലി ഒക്കെ ആണെങ്കിൽ, അതായത് കോൺഫ്ലേക്സ്, നമ്മൾ പാവൽ എന്ന് പറയുന്ന റൈസ് ഫ്ലേക്സ് ആണ്, അതുപോലെ കോണിൽ നിന്നുണ്ടാക്കുന്ന കോൺഫ്ലേക്സ്, മ്യൂസലി എന്ന് പറയുന്നത് പലതരം ധാന്യങ്ങളുടെ ഒരു ഫ്ലേക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറച്ച് നട്സ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് മ്യുസ്ലി എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമുക്ക്

0: പക്ഷെ ഒരു ധാന്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ അവലൊക്കെ എത്ര കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഒരു 3 അല്ലെങ്കിൽ 6 മാസം. അതിൽ കൂടുതലാവുമ്പോഴത്തേക്ക് അതിൽ കേടുവരുമല്ലോ, കീടങ്ങളൊക്കെ വന്നു തുടങ്ങും. പക്ഷെ ഇത് പാക്കറ്റിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുമ്പോൾ കുറച്ചുകൂടെ എയർ ടൈറ്റ് ആയിരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും മിക്കവാറും ഈ കോൺഫ്ലേക്സ് പോലെയുള്ള റെഡി ടു ഈറ്റ് സീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ മധുരം ചേർക്കാറുണ്ട് അവർ. അപ്പൊ ആഡഡ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ മധുരം ഇല്ലെങ്കിൽ മ്യുസലിയിൽ വലിയ കുഴപ്പം കാണാറില്ല. പക്ഷെ പല അല്ലാത്തുള്ള കുറച്ച് ഹണി ഫ്ലേവേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേക്സിലൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ തേനുണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്വീറ്റ്നെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഫുഡ് ലേബൽ വായിച്ചു നോക്കുക. അങ്ങനെ വേറെ ആഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ലാത്ത പ്രോഡക്ട്സ് വളരെ കുറവാണ്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഒരു 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. അപ്പൊ എക്സ്പയറി ഡേറ്റ് നോക്കുക. അതിൽ ഫുഡ് ലേബൽ വായിച്ച് ആഡഡ് ഷുഗർ ഉള്ളതാണെങ്കിൽ നമ്മൾ പരമാവധി അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്.
1: ലോ ഫാറ്റ് എന്ന് പറയുന്നതും
0: ലോ ഫാറ്റിലും ഇതുപോലെ തന്നെയാണ്. ലോ ഫാറ്റ് നമ്മൾ ഹെൽത്തി എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ അത് മാത്രം നോക്കിയിട്ട് പോകും. പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്ത് ഫുഡാണോ അതനുസരിച്ചിരിക്കുക. അപ്പൊ എപ്പോഴും നമ്മുടെ ഫുഡ് ലേബിൾ വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 5 ഇൻഗ്രീഡിയന്റിൽ മധുരമോ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ എന്ന് പറയും മൈദയല്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെ 5 അല്ലെങ്കിൽ ആദ്യത്തെ 3 ഇൻഗ്രീഡിയന്റിൽ അതുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
2: വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ ഗർഭകാലത്തെ ന്യൂട്രീഷനെ കുറിച്ചും കൂടി സംസാരിച്ചു വരികയായിരുന്നു. പൊതുവേ ഈ ആദ്യത്തെ 1000 ദിവസം എന്നൊരു കണക്ക് പറയാറുണ്ടല്ലോ. ആദ്യത്തെ ഈ 1000 ദിവസം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് ഈ ഗർഭിണികൾ കൃത്യമായി പോഷകാഹാരം സ്വീകരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ 1000 ഡേയ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷമായിട്ട് നമ്മൾ ന്യൂട്രീഷൻ മന്തിന് തീമായിട്ട് പറഞ്ഞിട്ടിരുന്ന കാര്യമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരമ്മ ഗർഭവതി ആവുന്നത് മുതൽ കുഞ്ഞിന് 2 വയസ്സ് വരെയാണ് നമ്മൾ ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് 5 മാസത്തിൽ കുഞ്ഞിന്റെ വെയിറ്റ് ഇരട്ടിയാകുന്നു, 1 വയസ്സാകുമ്പോൾ 3 ഇരട്ടിയാകുന്നു. അപ്പൊ ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ജീവിതകാലത്തിൽ നോക്കിയാൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്ന സമയമില്ല. അപ്പൊ അത്രയും ഫാസ്റ്റർ ഗ്രോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് അതുപോലെ ബാക്കിയുള്ള വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ്സും വളരെ ഫാസ്റ്റായിട്ടുള്ളതും അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ അതിൽ പോഷകാഹാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്മയുടെ ഡയറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിൽ വരുവാണ്. കുഞ്ഞൊരു 2.5 എങ്കിലും മിനിമം ശരാശരി വെയിറ്റ് വേണമെന്ന് നമ്മൾ പറയാറുണ്ട് ജനിക്കുമ്പോൾ. അപ്പൊ അത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു അഷുറൻസ് ആവും കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഐഡിയൽ വെയിറ്റ് ടാർഗറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് നോക്കും. അതിലൊരു പ്രധാന പങ്കാണ് ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അതും ഇപ്പം പ്രൊമോട്ട് ചെയ്ത് ശരിക്കും ഈ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇത്രയും അംഗൻവാടികളിലും ഒക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി നല്ലൊരു ശതമാനം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് നല്ലൊരു അസറ്റ് ആണെന്ന് പറയാം, ഒരു ഫ്യൂച്ചറിന്റെ ഒരു അഷുറൻസ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കുഞ്ഞിന് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഗ്രാജുവലായിട്ട് കൺസിസ്റ്റൻസി ഒക്കെ കൂട്ടി 1 വയസ്സാകുമ്പോൾ കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ കഴിക്കുന്ന പോലത്തെ ഒരു ആഹാരം കഴിക്കുന്ന പരുവത്തിലാവണം.
2: ഈ അംഗനവാടികളുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരിക്കണം ഇത്തവണത്തെ തീം അംഗനവാടികളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാനിത് 19 ജില്ലയാണ് വിളിക്കുക. മോഹനേന്ദ്രൻ നായർ.
2: ഉമ്മ കല്യാണി മാഡം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
3: എനിക്ക് പിന്നെ ഹാർട്ടിന്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
0: ഹാർട്ടിന്റെ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണോ? ചിക്കൻ കഴിക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ആണ്, മാംസ്യമുള്ളതാണ്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്. സാറിന് എത്ര വയസ്സുണ്ട്?
3: എനിക്ക് 68 വയസ്സ്.
0: ഓക്കെ. അപ്പം എക്സസൈസും എന്തെങ്കിലും വാക്കിംഗ് അങ്ങനെയൊക്കെ ബോഡി ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണോ?
3: എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ഇരുന്നോണ്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം എന്തായാലും ബോഡി ആക്റ്റീവ് ആണ്, നല്ല കാര്യം. അപ്പൊ എന്തായാലും ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല സാർ. നമ്മള് ഇപ്പൊ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ചിക്കൻ കഴിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വറുത്ത് പൊരിച്ചിട്ടുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ
3: വറുത്തതും മത്സ്യം പോലും കഴിക്കത്തില്ല.
0: ഇല്ല, വെരി ഗുഡ്.
3: അതുപോലെ മെഴുക്കുവത്ത് കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, പപ്പടം കഴിക്കത്തില്ല.
0: സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ ചെയ്യുവാണ്. വെരി ഗുഡ്. ഓക്കെ,
3: മത്സ്യം പോലും കറി വെച്ചേ കൂട്ടും.
0: ഓക്കെ, അപ്പൊ വീട്ടില് ചിക്കൻ കഴിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ? കറി വെച്ച് ചിക്കൻ കഴിക്കാമോ എന്ന്. ആ, ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, 1-2 ദിവസം ആഴ്ചയിൽ കഴിക്കാം. പിന്നെ ചിക്കനെ കാട്ടിലും കൂടുതൽ നമ്മൾ ഫിഷ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയും. എന്നാലും ചിക്കൻ കഴിക്കുന്നതിൽ തെറ്റില്ല, 1 ആഴ്ചയിൽ 2 ദിവസത്തിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. കറി വെച്ച് കഴിക്കാം, വീട്ടിൽ തന്നെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട കഴിക്കാം, ദിവസം ഒരു മുട്ട കഴിക്കാം. ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഒരു ദിവസം ഒരു മുട്ട മുഴുവനായിട്ട് മഞ്ഞയോട് കൂടെ തന്നെ കഴിക്കാം. ഒന്നിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള ഒരു 2-3 വെള്ളയും ഒരു മഞ്ഞയും.
3: ഈ വെള്ളക്കരു കൂട്ടാനാ
0: പറഞ്ഞിരിക്കുന്ന അതെന്ന് വെച്ചാല് മഞ്ഞക്കരുവിൽ കൂടുതലായിട്ട് നമുക്ക് വിറ്റമിനുകളും വൈറ്റമിൻ ഡി ഒക്കെ

0: കൂടുതലുള്ളത് കൊണ്ട് അത് തീരെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം കഴിക്കുന്നതിൽ തെറ്റില്ല, കൂടുതലായിട്ട് കഴിക്കാതിരുന്നാൽ മതി.
1: നമ്മള് ഈ ചിക്കൻ്റെയും മുട്ടയുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു പ്രധാന വിഷയമാണല്ലോ ഇത്തവണ. നമ്മൾ അന്നജത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്കിന്റെ കാര്യത്തിൽ
0: ആഡിക്വസി ഓഫ് പ്രോട്ടീൻ എന്നുള്ളൊരു തീമായിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യം. കാരണം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കെടുത്താലും പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ട്, മാംസ്യം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അളവ് മതിയാണോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും ഒക്കെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മീനൊക്കെ കഴിക്കണം അല്ലെങ്കിൽ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറയുമ്പോൾ കഴിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അളവ് പലപ്പോഴും കുറവായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ പറയും ഒരു കഷ്ണം മീൻ കഴിക്കുന്നു, പക്ഷെ അത്രയും കഴിച്ചാൽ പോരാ. ഇപ്പം നമുക്ക് ഒരു ദിവസം ഒരു 50 അല്ലെങ്കിൽ 55 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഏകദേശം 55 മുതൽ 60 ഗ്രാം പ്രോട്ടീൻ വരെ വേണം. അപ്പോൾ ഒരു മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 or 7 ഗ്രാം പ്രോട്ടീനേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ പലരും പാല് കുടിച്ചാൽ വണ്ണം വെക്കും എന്ന് പറഞ്ഞാൽ പലരും കുടിക്കാറില്ല. അപ്പോൾ പാലെന്ന് പറയുന്ന പ്രോട്ടീൻ്റെ നല്ലൊരു സ്രോതസ്സാണ്, പക്ഷെ പാലിന്റെ കൊഴുപ്പാണ് നമുക്ക് പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ പാല് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം പാട മാറ്റിയിട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊഴുപ്പ് മാറ്റുക, അതിലുള്ള പ്രോട്ടീനും കാൽഷ്യം ഒക്കെ നല്ലതാണ്. പിന്നെ വേറെ പ്രോട്ടീന്റെ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം വരും, മീനും മുട്ട ഇറച്ചി വരും. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് കടല, പയർ, പരിപ്പ്, ചെറുപയർ മുളപ്പിച്ചത്, സോയാ ബീൻസ്, ഈ സോയാ ചങ്ക്സ്, മീൽ മേക്കർ എന്ന് പറയുന്നതൊക്കെ പ്രോട്ടീന്റെ നല്ല സ്രോതസ്സാണ്. നമ്മൾ അത് ഉറപ്പുവരുത്താനായിട്ട് പറയുന്നത് ഓരോ നേരത്തെ ആഹാരത്തിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോട്ടീൻ സോസ് എങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇഡലിയും സാമ്പാറും ആണെങ്കിലും പരിപ്പ് ചേർക്കുന്നുണ്ട്, അപ്പം അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതിന്റെ അളവ് പോരാൻ തോന്നുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ ഉച്ചയ്ക്ക് മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീനിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടിക്കോളും. അപ്പൊ മീന് കഴിക്കാത്തവരാണെങ്കിൽ ചെറുപയർ തോരനോ വൻപയർ തോരനോ അങ്ങനെ എന്തെങ്കിലും, ചെറുപയർ മുളപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പറയും. അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം. അപ്പൊ ഈ 3 നേരവും നമ്മൾ മിനിമം ഒരു സോസെങ്കിലും പ്രോട്ടീൻ്റെത് ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പാലോ പാൽ ചായയോ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഒരു 300 ml വരെയെങ്കിലും പാല് ദിവസം ഉൾപ്പെടുത്താനായിട്ട് പറയും. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോട്ടീൻ ആഡിക്വേറ്റ് ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ പ്രോട്ടീൻ ആഡിക്വസിക്ക് ഒരു ഇമ്പോർട്ടൻസ് പറയാൻ കാരണം. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. 45-50 വയസ്സുള്ളവരൊക്കെ കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട് എപ്പോഴും ക്ഷീണമാണെന്ന്. നമ്മുടെ മസിൽ വീക്കാവുന്നത് ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് പോരാത്തത് കൊണ്ടായിരിക്കാം. കുറച്ച് ചെറിയ രീതിയിലുള്ള എക്സസൈസും ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഈ ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അന്നേരം അവരുടെ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ അവരും തീർച്ചയായിട്ട് ഈ പറഞ്ഞതുപോലെ പ്രോട്ടീന്റെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം തീമിൽ നമ്മൾ ആഡിക്വസി ഇൻ പ്രോട്ടീൻ പറഞ്ഞിട്ടുള്ളത്.
1: ഈ പ്രായമായി കഴിയുന്ന ആൾക്കാർ ഒരു പ്രധാന കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സീനിൽ 35% വയോജനങ്ങളാണ്. ഇപ്പോൾ അപ്പോൾ ഈ പ്രായം കൂടുന്തോറും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
0: തീർച്ചയായിട്ടും 70 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് പല്ലിന്റെ പ്രശ്നം പറയാറുണ്ട്. പിന്നെ ദഹനവും കുറച്ച് മന്ദഗതിയിലായിരിക്കും. പിന്നെ പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ പ്രായമാവുമ്പോൾ, അതുകൊണ്ട് തന്നെ വിശപ്പില്ല. പണ്ട് 4 ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചു കൊടുത്തി പോരണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പുറത്ത് വെളിനാടുകളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഹാരത്തിന്റെ അളവ് കുറയുവാണെങ്കിൽ അവർ ഡെയിലി വിറ്റമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം ഒരു വൈറ്റമിൻ ഡി ആണെങ്കിലും അയണും കാൽഷ്യം ഒക്കെ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് ആഹാരത്തിന്റെ കൂടെ തന്നെ ആഹാരത്തിന് ഇൻടേക്ക് കുറയുവാണെങ്കിലും നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചാൽ കുറച്ചുകൂടെ. അപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ അവർ 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പം അവർ അത്രത്തോളം ആ ഒരു ഫുഡിനും ഫുഡ് സപ്ലിമെന്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കഴിക്കുന്നതിന് പേരെ അവർക്ക് ഗോതമ്പ് ദോശയായിട്ടായിരിക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ഈ പ്രോട്ടീൻ ആവശ്യത്തിന് ഉൾപ്പെടുത്തുന്നതും പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ സൂപ്പ് പരുവത്തിലൊക്കെ ഇപ്പം സലാഡായിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് പറയും. അപ്പം പച്ചക്കറി ജ്യൂസ് ആയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സൂപ്പായിട്ട് കഴിക്കാം. അപ്പം ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ആഹാരം ഉൾപ്പെടുത്തുക. ആവശ്യമെന്നുള്ള രീതിയിൽ ഇപ്പം എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ സാഹചര്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സപ്ലിമെന്റ്സ് കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതും കൂടെ ചേർക്കുവാണെങ്കിൽ നമുക്കൊരു ഡെഫിഷ്യൻസി വരാൻ സാധ്യത കുറവാണ്.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എനിക്ക് മരിച്ചീനി കഴിക്കാവോ?
0: കഴിക്കാലോ. എത്ര വർഷമായി ഷുഗർ വന്നിട്ട്? കൺട്രോളിലാണോ? ഈ HbA1c എന്നിട്ട് 3 മാസത്തെ 3 മാസത്തെ ഷുഗർ പരിശോധിക്കാറുണ്ടോ? HbA1c എന്ന് പറയാം.
2: നോക്കാറുണ്ട്. ഞാൻ ഇന്നലെ പോയി ഷുഗർ നോക്കിയപ്പോ 160.
0: ആഹാരം കഴിച്ചതിന് ശേഷം 160 അല്ലേ?
2: അല്ല, ഫാസ്റ്റിംഗ്
0: ഇച്ചിരി കൂടുതലാണ്, 160. എത്ര വയസ്സായെന്ന് പറഞ്ഞേ?
2: 58.
0: ഓക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാം ഫാസ്റ്റിംഗില്.
2: ഞാൻ പിന്നെ ബീഫ് കഴിക്കുമ്പോ പുറം ചൊറിച്ചിലുണ്ട്.
0: ബീഫ് കഴിക്കുമ്പോ പുറം ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നുണ്ടോ? എന്നിട്ട് കഴിക്കുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം, മരിച്ചീനി കഴിക്കാമോ എന്ന് ചോദിച്ചു. മരിച്ചീനി എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് കിഴങ്ങ് വർഗ്ഗമായതുകൊണ്ട് അന്നജം അതിൽ

0: കൂടുതലാണ്. ഇപ്പൊ മരച്ചീനി കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അളവ് കുറച്ച് കഴിക്കണം. ഇപ്പൊ ഒരു നേരം മരച്ചീനി മാത്രമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ ചോറിന് പകരം മരച്ചീനി കഴിക്കാം, അല്ല ചോറിനോടൊപ്പം ആണെങ്കിൽ ചോറിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് മരച്ചീനി അങ്ങനെ കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരച്ചീനി കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ മീനോ എന്തെങ്കിലും ഒരു പ്രോട്ടീന്റെ മാംസ്യവും കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ ബീഫ്, പൊതുവെ അങ്ങനെ ബീഫ് എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്, അത്രയും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്രോതസ് അല്ല. ചിക്കനോ അല്ലെങ്കിൽ മീനോ കഴിക്കുന്ന പോലെ അത്രയും നല്ലതല്ല ബീഫ്. പക്ഷെ എന്നാലും നമ്മളൊരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ പുറം ചൊറിച്ചിൽ വരുന്ന ചിലപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത അലർജി ഉള്ളത് കൊണ്ടുവല്ല ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിക്കുക. ഓക്കെ,
1: കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്രമേഹമാണ്. അത് മാറിയത് കൊണ്ടല്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ ഹൃദ്രോഗത്തിനെ കുറിച്ചോ ഫാറ്റി ലിവറിനെ കുറിച്ചോ ഒക്കെയാണ്. ഫാറ്റി ലിവർ വളരെ കൂടുതലായി
0: ലാസ്റ്റ് എനിക്ക് 7 വർഷം മുമ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 48 മുതൽ 50% കേരളീയർക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു പ്രശ്നം പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ മദ്യപാനികളിൽ മാത്രമാണ് കണ്ടിരുന്നത്, പക്ഷെ ഈവൻ കുട്ടികളിൽ പോലും, ഇപ്പൊ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലും മദ്യം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവരിലും കാണുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഹാര രീതിയിലുള്ള പ്രശ്നങ്ങളും ആക്ടിവിറ്റി കുറവ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ പേഷ്യൻസിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗം അത് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കുന്നതിൽ ഒരു നല്ലൊരു 10% ആൾക്കാർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. കാരണം അതിന് മേ ബി അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന വനസ്പതി പോലത്തെ ഹാനികരമായിട്ടുള്ള കൊഴുപ്പ്, അത് ചേർത്താൽ മാത്രമേ ചപ്പാത്തി കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഞങ്ങൾ ഒരു സർവേ നടത്തിയപ്പോൾ ഒരു 10% ആൾക്കാർക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കൂടുതലായിട്ട് പുറത്തുള്ള ഭക്ഷണങ്ങൾ, ഈ മീറ്റ് തന്നെ പുറത്തുള്ള നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ കൂടുതൽ കൊഴുപ്പ് ചേർക്കാറുണ്ട്. അപ്പൊ അത് ഉപയോഗം കൂടുതലായിട്ടുള്ളവർ കാണാറുണ്ട്. പിന്നെ ഈവൻ മധുരം പോലും, ഷുഗർ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് മധുരം പഞ്ചസാരയായിട്ടോ അല്ലെങ്കിൽ പല പഴച്ചാറുകൾ ജ്യൂസായിട്ട് കൂടുതൽ കുടിക്കുന്നവർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്തിട്ട് ഹാബിറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ പലരും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ചിലർ നോക്കുമ്പോൾ ദിവസവും ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറ്റിന്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു നേരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് കൂടുതൽ കുടിക്കാറുണ്ട്, അങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പൊ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരിക്കും നമ്മൾ ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറയും. ആദ്യത്തെ 2 ഗ്രേഡ് തുടക്കത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഉണ്ടെന്നാണ് ഇപ്പം ഡോക്ടേഴ്സും പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യത്തെ 1-ഓ 2-ഓ സ്റ്റേജിലാണെങ്കിൽ ആഹാരത്തിൽ നന്നായിട്ടൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് എക്സസൈസും ചെയ്യുവാണെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ നമുക്ക് കരളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു ഹെൽത്തി ലിവർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പലരും ഇത് ലക്ഷണമൊന്നും കാണിക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ, അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ ലക്ഷണം അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും, ഇതൊന്നും കാണിക്കത്തില്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അത് ഗ്രേഡ് 3-4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരളിന്റെ പൂർണ്ണമായിട്ടുള്ള നാശത്തിന് തന്നെ കാരണമാവാം. അപ്പൊ ഇനീഷ്യലി തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പം നമ്മുടെ ആഹാരത്തിൽ ഒരു വലിയ പങ്കുണ്ടതിന്.
1: നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ്.
1: ഉമ കല്യാണ മാഡം കൊണ്ട് ചോദിച്ചോളൂ.
2: കൊളസ്ട്രോള് പെട്ടെന്ന് കൂടുതലും കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഒരു നോർമൽ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഒരു 2 മാസം മുമ്പ് നോക്കിയിട്ടും 155 ഉള്ളായിരുന്നു
0: കൊളസ്ട്രോൾ.
2: ഇപ്പൊ 2 മാസം മുമ്പ് നോക്കിയപ്പം, ഇപ്പൊ ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് 236
0: ടോട്ടൽ കൊളസ്ട്രോൾ ആണോ പറയുന്നത്? LDL ആണോ?
2: ടോട്ടൽ
0: കൊളസ്ട്രോൾ എത്ര വയസ്സായി? 56. നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ കരള് കൊളസ്ട്രോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജനറ്റിക്, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് പറയാറുണ്ട്. ചിലർക്ക് പാരന്റ്സിനൊക്കെ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ മക്കൾക്കും അതുപോലെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല, കഴിക്കുന്നില്ല. അപ്പം ഡയറ്റൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്, അധികം അൺഹെൽതി ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ടും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഡോസേജിൽ മരുന്ന് കഴിച്ച് നമ്മൾ കൊളസ്ട്രോളിനെ കുറയ്ക്കണം.
2: ഓക്കെ,
1: നമുക്ക് സമയം ഏതാണ്ട് തീരാറാവുകയാണ്. അപ്പോ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പോഷകാഹാര വിദഗ്ധയെ നമ്മൾ എപ്പോഴും കാണാൻ വരണം?
0: ഞാൻ എല്ലാവരോടും പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ പോയി കണ്ടിരിക്കണം എന്നാണ്. കാരണം എപ്പോഴും നമ്മൾ അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരോടൊത്ത് പോകും. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടില് ഡയറ്റീഷ്യന്മാരെ കാണാൻ പോകുന്നത് എന്തോ ഒന്നുകിൽ വെയിറ്റ് കുറയ്ക്കാനാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്ന് അറിയുന്നതിന് നമ്മളൊരു പോഷകാഹാര വിദഗ്ധയെ പോയി കാണുവാണെങ്കിൽ അവർ ബ്ലഡ് റിപ്പോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഗൈഡൻസ് തരും. അപ്പൊ കുട്ടികളും പോവാം, മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അപകടത്തിലൊന്നും പോയി ചാടത്തില്ല. ഇപ്പൊ കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്രാഷ് ഡയറ്റ് ചെയ്യും, അങ്ങനെ വരാറുണ്ട്.

0: അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് പോയി, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിലുള്ളപ്പോൾ തന്നെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നമുക്ക് അത് ഡയബറ്റീസ് ആവാതിരിക്കാൻ, പ്രമേഹ രോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ഒരു പോഷകാഹാര വിദഗ്ധി ആയതുകൊണ്ട് മാത്രം പറയല്ല, നമ്മുടെ ആരോഗ്യത്തിൽ ഒരു നല്ലൊരു ശതമാനം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരു പങ്കുണ്ട്. അപ്പം നമ്മൾ ആ ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ള വ്യായാമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക, രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങുക, സ്ട്രെസ് എത്രയും കുറയ്ക്കാൻ പറ്റും ആ രീതിയിലുള്ളൊരു ജീവിത രീതി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ പല അസുഖങ്ങളെയും തടയാൻ പറ്റും.
1: ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു, നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വളരെ സമീകൃതമായ ഒരു ആഹാരം രീതി ഉണ്ടാക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മോസ്റ്റ് ഹെൽത്തി ആയിരിക്കും. കാരണം നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചീത്തയായിട്ടൊന്നും ചേർക്കത്തില്ല അല്ലേ. അപ്പം നമ്മൾ അത്രയും കെയറോടുകൂടെ ആഹാരം പാചകം ചെയ്യുമ്പോൾ മധുരമാണെങ്കിലും ഒരുപാട് ഇടത്തില്ല, എണ്ണയാണെങ്കിലും നമ്മൾ മിതമായിട്ടിടും. ഡെഫിനറ്റ്ലി രുചികരമായിരിക്കും, പക്ഷെ രുചിനെയും കാട്ടിൽ നമ്മൾ അതിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അപ്പം വീട്ടിലുണ്ടാകുന്ന നമ്മൾ തീർച്ചയായിട്ടും ഒരു കളറും പ്രിസർവേറ്റീവ്സും ഒന്നും വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ ചേർക്കത്തില്ലല്ലോ. അപ്പം എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തീർച്ചയായിട്ടും രുചികരം പോഷക സമൃദ്ധവും തന്നെ ആയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതും, അല്ലെങ്കിൽ രുചി കൂടുതലുള്ളതിന് വേണ്ടിയൊക്കെ പോയി കഴിക്കുന്നത്. അപ്പോൾ പറ്റുന്ന സമയമൊക്കെ എല്ലാവരും, ഒരു വീട്ടമ്മയുടെ മാത്രം ആ ജോലിയല്ല, വീട്ടിലെ എല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം പാചകം ചെയ്യാൻ പറ്റും. വെളിയിലുള്ളത് പരമാവധി കുറയ്ക്കുക, അളവ് കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
1: ഈ വയറിനും നാവിനും വേണ്ടി മാത്രമല്ല ഭാവിക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളൊരു ഭക്ഷണ ശൈലി നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ. ഒത്തിരി നേരം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി കല്യാണി മാഡത്തിന് നന്ദി.
0: താങ്ക് യു.
2: പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ,

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും

0: ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീര വികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വഭരൻ. ദേശീയപാതാ നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി

0: മന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനിമുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗരമേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് പുതുവത്സരകാലത്ത് സ്പെഷ്യൽ പച്ചരി നൽകാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 81,565 വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. മദ്യപിച്ച് വാഹനമോടിച്ച 2,799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ തുടക്കം. സെപ്റ്റംബർ 8 മുതൽ 10 വരെ 3 ദിവസങ്ങളിലായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി സ്മൃതി വന്ദനം 2026 പരിപാടി മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 2025 ഓഗസ്റ്റ് മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മരണാനന്തരം അവയവം ദാനം ചെയ്ത 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മലപ്പുറം പുത്തനത്താണി ചുങ്കത്തൊരുങ്ങുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 1-ാം ഘട്ട നിർമ്മാണോദ്ഘാടനം മന്ത്രി വി എ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് ഈ പദ്ധതിയിലൂടെ ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആറന്മുളയിൽ പ്രളയ രക്ഷാപ്രവർത്തനം നടത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ട സംഭവത്തിൽ കോടതി ചുമത്തിയ കൂടുതൽ പിഴത്തുകയായ 45,000 രൂപ വാഹന ഉടമയ്ക്ക് കൈമാറി ഹൈക്കോടതിയിലെ അഭിഭാഷക കൂട്ടായ്മ. അബിൻ മർക്കി എംഎൽഎയുടെ ഓഫീസിൽ വെച്ചാണ് വാഹന ഉടമകളായ ദമ്പതികൾക്ക് പണം കൈമാറിയത്. ദുലീപ് ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഈസ്റ്റ് സോണിന് കൂറ്റൻ സ്കോർ. ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ 1-ാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിലാണ് ഈസ്റ്റ് സോണിന്റെ മുന്നേറ്റം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-27 വർഷത്തെ ബിടെക് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സർക്കാർ

മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വെച്ച് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ നടപടികൾ അന്നേ ദിവസം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ നടത്തുന്നതാണ്. വിശദവിവരങ്ങൾക്ക് GECTCR.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-27 വർഷത്തെ എംടെക് എം പ്ലാൻ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വെച്ച് ഈ മാസം 9 തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ നടപടികൾ അന്നേ ദിവസം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ നടത്തുന്നതാണ്. വിശദവിവരങ്ങൾക്ക് GECTCR.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിലേക്ക് ഈ മാസം 16-17 തീയതികളിലാണ് ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. മീശപ്പുലിമലയിലെ ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നാളെ അപേക്ഷകൾ സമർപ്പിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർ രജിസ്ട്രേഷൻ ഫീസായി 1,000 രൂപ നൽകണം. ഇമെയിൽ വിലാസം tcr.ksyw@kerala.gov.in. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9496146393. മറ്റൊരു നമ്പർ 8078708370. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9496146393. ഒരു നമ്പർ കൂടി 8078708370. ജില്ലാ ആരോഗ്യവകുപ്പ് അന്താരാഷ്ട്ര ശുദ്ധവായു ദിനത്തോടനുബന്ധിച്ച് മലിനവായുവും ആരോഗ്യവും എന്ന വിഷയത്തിലെ പോസ്റ്റർ തയ്യാറാക്കൽ മത്സരം സംഘടിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. ഒരു സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 11 ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. മത്സരം ഈ മാസം 15 രാവിലെ 9:30 തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് മെമ്മോണ്ടോയും സർട്ടിഫിക്കറ്റും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9567772462. മറ്റൊരു നമ്പർ 9995214040. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9567772462. മറ്റൊരു നമ്പർ 9995214040. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ നാളെയും ഈ മാസം 14, 15, 22, 28, 29 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 10 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 18, 25 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്.

ക്കും വിധം വാക്കുകളെ ക്രമീകരിച്ച് ഉണ്ടാക്കുന്ന രചനയാണ് സാഹിത്യം എന്നൊരു നിർവചനമുണ്ട്. എങ്കിൽ ബാലസാഹിത്യവും അങ്ങനെ തന്നെയല്ലേ? മാത്രമല്ല, ആരാണ് ബാലകർ? ഏതു വയസ്സു മുതൽ ഏതു വയസ്സുവരെയാണ് ബാലസാഹിത്യത്തിൽ പരിഗണിക്കേണ്ടത്? പിറന്നു വീഴുന്ന കുഞ്ഞ് സാഹിത്യം ആസ്വദിക്കുന്നുണ്ടോ? താരാട്ടുപാട്ട് ശിശുക്കൾ ആസ്വദിക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്, ഉത്തരം ഒന്നാണ്: ആസ്വദിക്കുന്നുണ്ട് എന്നു തന്നെ. താരാട്ടുപാട്ടിലെ താളമെങ്കിലും കുഞ്ഞു മനസ്സിനെ ആകർഷിക്കുന്നുണ്ട്. അക്ഷരമറിയാത്ത, ഭാഷയറിയാത്ത കുട്ടി താളവും സാഹിത്യവും ആസ്വദിക്കുന്നുവെങ്കിൽ ബാലസാഹിത്യത്തിൻ്റെ ആരംഭം മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം തന്നെയാണ്. തരളമായ താളത്തിലും ലളിതമായ ഭാഷയിലും കുട്ടികൾ പാടി നടക്കുന്ന പാട്ടുകൾ ബാലസാഹിത്യത്തിൻ്റെ ആദ്യ പടികൾ തന്നെ. കാക്കയെ കാക്കയെ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ലീ നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചോ. പ്രസിദ്ധമായ ഈ കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ ലളിതമാണെങ്കിലും അതിലടങ്ങിയ രസവും അതിലൊളിപ്പിച്ചുവച്ച ധ്വനിയും വളരെ പ്രസക്തമാണ്. ബാലകവിതകൾ ബാലിശ കവിതകളാകരുതെന്ന മഹാപ്രഖ്യാപനമാണത്. കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുന്നതിൽ നമ്മൾ പിശുക്കർ ആകരുത്. ഭാവനയുടെ മഹാകാശത്ത് ചിറകുവിരിച്ച് പറക്കുന്നവരാണ് കുട്ടികൾ. ജിജ്ഞാസ കൊണ്ട് നിരന്തരം വീർപ്പുമുട്ടിപ്പിടയുന്ന ഒരു മനസ്സുമായാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ സ്നേഹത്തിനും സഹാനുഭൂതിക്കും ചിന്തയ്ക്കും പരിധികളില്ല. ആദ്യമായി എന്ത് കാണുമ്പോഴും സ്വന്തമായി നിരവധി ചോദ്യങ്ങൾ ഉള്ളവരാണ് കുട്ടികൾ. വളരുമ്പോഴാണ്, മുതിർന്നവരുടെ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും അത്തരം ചോദ്യങ്ങളുടെ മുനകൾ ഒടിഞ്ഞുപോകുന്നത്. അതേസമയം കഥയിൽ ചോദ്യങ്ങളില്ലെന്നും അവർ തിരിച്ചറിയുന്നു. ഫാൻ്റസിയുടെ ലോകം അവർ ആസ്വദിക്കുന്നു. പ്രകൃതിയുടെ ഭാഗങ്ങളായ മാനിനെയും മനുഷ്യനെയും പുഴുവിനെയും പൂമ്പാറ്റയെയും കല്ലിനെയും പുല്ലിനെയും ഒരുപോലെ സ്നേഹിക്കാൻ അവർക്ക് അറിയാം. വളരെ ലളിതമായ വാക്കുകൾ കൊണ്ടാണ് ഉള്ളൂർ ഈ എട്ടുവരി കവിത രചിച്ചിരിക്കുന്നത്. അർത്ഥം തേടിപ്പോകേണ്ട ഒരു വാക്കുപോലും കവിതയിലില്ല. അങ്ങേയറ്റം താളാത്മകമായി ചൊല്ലാൻ പറ്റുന്ന വരികൾ കൂടിയാണിത്. എന്നാൽ വ്യത്യസ്ത തലങ്ങളുള്ള കവിതയാണിത്. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറയാതെ ധ്വന്യാത്മകത നിലനിർത്താൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട്. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വായനക്കാരുടെ ഭാവനയെ അവലംബിക്കേണ്ടതുണ്ട്. കൂട്ടിൽ കിടക്കുന്ന കാക്കക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് കയ്യിൽ പിടിച്ച നെയ്യപ്പം നൽകില്ലെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാനുള്ള അവസരം കവി വായനക്കാർക്ക് നൽകുകയാണ്. അതാകട്ടെ ഓർത്തോർത്ത് രസിക്കാൻ പറ്റുന്നത് കൂടിയാണ്. ധ്വനിക്കും രസത്തിനുമൊപ്പം ഈ കവിതയിൽ ഒരു ദർശനമുണ്ട്. ഈ കവിത കുട്ടികൾക്കും മുതിർന്നവർക്കും എങ്ങനെയാണ് ഒരേവിധം ആസ്വാദ്യകരമാകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. ഈ കവിത ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ ലഭിക്കത്തക്ക വിധം രചനയിൽ പുലർത്തിയിരിക്കുന്ന സാമർത്ഥ്യവും ആഴവും നാം കണ്ടെത്തുന്നു. കുട്ടിക്കു മാത്രമായി ഒരു സാഹിത്യം എന്നതിലുപരി കുട്ടി ആസ്വദിക്കുന്നതോടൊപ്പം മുതിർന്നവരെ കൂടി രസിപ്പിക്കുന്നതാണ് മികച്ച ബാലസാഹിത്യമെന്ന് ഈ കവിത സാക്ഷ്യപ്പെടുത്തുന്നു. ബാലസാഹിത്യത്തെപ്പറ്റി വ്യത്യസ്ത ചിന്തകളുണ്ട്. അതിലൊന്ന്, സാഹിത്യമേയുള്ളൂ ബാലസാഹിത്യമില്ല എന്നതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ബാലസാഹിത്യം ബാലിശ സാഹിത്യം ആയതാണ്. കുട്ടികളെ ശരിക്കും മനസ്സിലാക്കാതെ ഉപരിപ്ലവമായ ചിന്തകളും ശബ്ദഭംഗിയിൽ അധിഷ്ഠിതമായ രചനകളും ഈ രംഗത്ത് ധാരാളമായി കാണുന്നുണ്ട്. സാഹിത്യത്തിനുള്ള സകല സവിശേഷതകളും ബാലസാഹിത്യത്തിനും ബാധകമാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം രസവും ധ്വനിയുമാണ്. ഭാഷയുടെ പ്രയോഗമാണ് ഇത് സാധ്യമാക്കുന്നത്. പൂച്ചയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. എന്നാൽ കുഞ്ഞുണ്ണിമാഷ് എഴുതിയ ഈ വരികൾ നോക്കുക: പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഒരു വട്ടം വായിച്ച്
വീണ്ടും വായിക്കാൻ

ആലോചിച്ച് അയവിറക്കാനും ഇതിൽ അവസരം ഒരുക്കുന്നുണ്ട്. വൃത്തിയെന്ന വാക്ക് രണ്ടാമത്തെ വരിയിലുള്ള അർത്ഥത്തിൽ നിന്ന് നാലാമത്തെ വരിയിലുള്ള അർത്ഥത്തിലേക്ക് എങ്ങനെ മാറുന്നു എന്നതാണ് ഇതിലെ രസവും ധ്വനിയും. പൂമ്പാറ്റയെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത കവിതകളുണ്ട്. എന്നാൽ കുമാരനാശാന്റെ ഈ കവിത നോക്കുക. ഈ വല്ലിയിൽ നിന്ന് ചെമ്മീൻ

ഇതെല്ലാം ബാലസാഹിത്യം കുട്ടികളെയും രസിപ്പിക്കണം, മുതിർന്നവരെയും രസിപ്പിക്കണം. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥവും ആശയവും അനുഭവവും ലഭിക്കുന്ന വിധം വാക്കുകളെ സമർത്ഥമായി ഉപയോഗിക്കുകയും വേണം. സാഹിത്യരചനയും കുളം കുഴിക്കലും താരതമ്യം ചെയ്ത് പറയാറുണ്ട്, ഒരു കുളം കുട്ടികൾക്ക് വേണ്ടി മാത്രം കുഴിക്കാറില്ല. കുളത്തിൻ്റെ ആഴത്തിലേക്ക് കുട്ടികൾക്ക് പറ്റാവുന്നത്ര ഇറങ്ങുകയാണ് പതിവ്. കുട്ടി വളരുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വരികയും ചെയ്യുന്നു. കുട്ടിയും തള്ളയുമെന്ന ഈ കവിതയുടെ അവസാനം നോക്കൂ. പിച്ച നടന്നു കളിപ്പു, നീ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനോ.

ഏത് ആശയവും പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ കുട്ടി രസിക്കും. തത്വചിന്തകളും ദർശനങ്ങളും ബാലസാഹിത്യത്തിന് അന്യമല്ല. വൈലോപ്പിള്ളിയുടെ മാമ്പഴവും വയലാറിൻ്റെ ആത്മാവിലൊരു ചിതയും കൈകാര്യം ചെയ്യുന്ന വിഷയം മരണമാണ്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന മനോഹരമായ കാവ്യമാണ്. വൈലോപ്പിള്ളിയുടെ പെണ്ണും പുലിയും എന്ന കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: കാട്ടിയുഷസ്വരു മൈലാഞ്ചിക്കൈ കാക്കകരഞ്ഞു തെന്മാവിൽ. പ്രഭാതസമയത്ത് പ്രതിപാദിക്കാൻ മൈലാഞ്ചിക്കൈ എന്ന പ്രയോഗം ആ സമയത്തെ ആകാശത്തിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് ആസ്വദിക്കാൻ കുട്ടിക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് കവിക്കുണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമാണ് ബാലകവിതകൾ ബലമുള്ള കവിതകളായി മാറുന്നത്. കുട്ടികളുടെ ഭാവന അതുല്യമാണെന്ന് മനസ്സിലാക്കിയാണ് പി മധുസൂദനൻ എന്ന കവി ഇങ്ങനെ എഴുതിയത്: ചോണനുറുമ്പിനു വഴിയിൽ കാണും കല്ലൊരു പർവ്വതമാകുന്നു, വലിയൊരു തുമ്പ പൂച്ചെടിമാനം മുട്ടണമാമരമാകുന്നു. കാവ്യബിംബങ്ങളും വാങ്മയ ചിത്രങ്ങളും ബാലകവിതകളിൽ ഉപയോഗപ്പെടുത്തുന്നത് കുട്ടികളെ വിശാലമായൊരു ലോകത്തിലേക്കും ചിന്തയിലേക്കും നയിക്കുന്നതിൻ്റെ ആദ്യപടിയാകണം. ബാലസാഹിത്യത്തിന് പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്: ബാലമനസ്സിൽ വായനയുടെ വിത്തുപാകി വായനാശീലത്തിൻ്റെ വേരുറപ്പിക്കലാണ് ആദ്യത്തേത്. കുട്ടികളെ ആകർഷിക്കുന്നതും പിടിച്ചുലയ്ക്കുന്നതുമായ ബാലസാഹിത്യം സങ്കുചിത ചിന്തകളെ കുടഞ്ഞുമാറ്റാനും വിശ്വമാനവികതയിലേക്ക് ചിറകുവിടർത്താനും അവരെ സഹായിക്കണം. ബാലസാഹിത്യം എങ്ങനെയുള്ളതാകണമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മഹാനായ മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ വചനമായിരിക്കും. മനുഷ്യൻ എത്ര സുന്ദരമായ പദം! മനോഹരമായി സ്വപ്നം കാണാനും പ്രേമിക്കാനും കരുണയോടെയും കരുതലോടെയും പ്രതികരിക്കാനും കഴിവുള്ള പ്രതിഭാസം. സമത്വവും സുന്ദരവും സമാധാനപൂർണവും സഹോദര്യത്തിൻ്റെ ശോഭയാൽ സ്വർഗസമാനവുമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യ മനസ്സിൽ വിരിയിക്കാൻ ബാലസാഹിത്യത്തിന് കഴിയണം. ഏതു ദിശയിലും ചായുന്ന മൃദുലമായ മനസ്സിന് ഉടമകളാണ് കുട്ടികൾ. അപൂർവവും അസാധാരണവുമായ സങ്കല്പങ്ങളെ കൂടി അവർ വാരിപ്പുണരും. അതുകൊണ്ടുതന്നെ അത്തരക്കാർക്കു വേണ്ടി സാഹിത്യരചന നടത്തുന്നവർ കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തേണ്ടി വരും, വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. മുതിർന്നവർക്കു വേണ്ടി രചനകൾ നടത്തുന്നവർ ആർജിക്കേണ്ട എല്ലാ കഴിവുകളും നേടിയവരാകണം ബാലസാഹിത്യരചന നടത്തുന്നവർ. അതിനു പുറമേ അവർക്ക് ബാലമനസ്സുകളെ രസിപ്പിക്കാനും ചലിപ്പിക്കാനും കഴിയണം. അത്ഭുതപ്പെടാനുള്ള കഴിവ്, ആദർശ പ്രേമം, നന്മയെ ആരാധിക്കാനും തിന്മയെ എതിർക്കാനുമുള്ള അഭിലാഷം, സമത്വഭാവന തുടങ്ങിയ സ്വഭാവങ്ങളും പരിഗണിക്കും.

0: ണ്ടതുണ്ട്. എങ്കിലേ ബാലമനസ്സിൽ ആ സാഹിത്യം വൈകാരികാനുഭൂതി ഉണർത്തൂ. ലൂയിസ് കരോൾ എഴുതിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് എത്രയോ കാലങ്ങളായി കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു വരുന്നു. ബാലസാഹിത്യത്തിന്റെ ഉത്തമ ഉദാഹരണമായി പരിഗണിച്ചു വരുന്ന ഈ കൃതി കുഞ്ഞുങ്ങളെ മാത്രമല്ല മുതിർന്നവരെയും നന്നായി രസിപ്പിക്കുന്നു. തൃക്കാക്കര അപ്പനൊരു വിഡ്ഢിത്തം പറ്റി, നേന്ത്രപ്പഴം തിന്ന് പല്ലെല്ലാം പോയി, തേങ്ങാപ്പോൾ തിന്നപ്പോൾ പല്ലെല്ലാം വന്നു. ഇത് വായിച്ച് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ ബാലസാഹിത്യവും മുതിർന്നവരുടെ സാഹിത്യവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണെന്ന് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആധുനിക കാലത്ത് പുതിയൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് മീഡിയകളുടെയും മറ്റും വളർച്ച മൂലം ഇന്നത്തെ ബാലികാ ബാലകന്മാർക്ക് പണ്ടത്തെ കുട്ടികളേക്കാൾ വിവരം കൂടിയിട്ടുണ്ട്. അവർ മുതിർന്നവർ മാത്രം അറിയേണ്ട പലതും അറിയുന്നവരാണ്. ജനിച്ചു വീഴുന്നത് തന്നെ ടിവിയുടെയും കമ്പ്യൂട്ടറിന്റെയും മുന്നിലാണ്. നല്ലതും ചീത്തതുമായ അനേകം അറിവുകളുടെ പെരുവെള്ളപ്പാച്ചിലിൽ നീന്തിത്തുടിക്കുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. ഏത് അറിവും അവർക്ക് അനായാസം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നിർമ്മിത ബുദ്ധിയുടെ കാലവും കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ പഴയ ബാലസങ്കല്പത്തെ അപ്പാടെ പൊളിച്ചു പണിയേണ്ടിയിരിക്കുന്നു. മനുഷ്യനു നേടാൻ കഴിഞ്ഞ ഒരു പ്രപഞ്ച സങ്കല്പമുണ്ട്. അനന്തമായ പ്രപഞ്ചം, കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങൾ, കോടാനുകോടി ജന്തുക്കളിലൊന്നു മാത്രമായ മനുഷ്യൻ, അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനത്തെപ്പറ്റി കുട്ടി അറിയണം. അതിരുകളും മതിലുകളുമില്ലാത്ത ഒരു ദർശനം പകർന്നു നൽകാൻ ബാലസാഹിത്യത്തിന് കഴിയണം. മഹത്തായ, ഉദാത്തമായ, പ്രപഞ്ചത്തോളം വലുതായ ദർശനത്തിന് ഉടമകളായി മാറാൻ കുട്ടികൾക്ക് കഴിയണം. ഈ ദർശനം പകർന്നു നൽകാനുള്ള ഉപാധിയാകാൻ ബാലസാഹിത്യത്തിന് കഴിയണം.
1: ബാലസാഹിത്യത്തിന്റെ ഭാഷയും ദൗത്യവും ഇതുവരെ സംസാരിച്ചത് എടപ്പാൾ സി. സുബ്രഹ്മണ്യൻ. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.
2: നാളെ ഉച്ചയ്ക്ക് 12:10 കണ്ണിയാർ കളിപ്പാട്ട്, പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര, പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ പരിഹരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്, സിദ്ധിവിനായകം അനിശം. ഷൺമുഖപ്രിയ രാഗത്തിൽ ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. കച്ചേരി തുടരുന്നു. ഇനി ഖരഹരപ്രിയ രാഗത്തിൽ രാമാനീ സമാനമെവറു, ത്യാഗരാജകൃതി രൂപകതാളം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം അഷ്ടബന്ധം എന്ന ചിത്രത്തിൽ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതി, എ ടി ഉമ്മർ ഈണം പകർന്ന്, യേശുദാസും ചിത്രയും ആലപിച്ചത്.

അടുത്തതായി കാണാമറയത്ത് എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രനും എസ് ജാനകിയും ആലപിച്ചത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ധിം തരികിട തോം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സരിഗമ പദനി ധനിതപമ ഗരിഗമ ഗമ പദനി ധരി ധനിതപമ ഗരിഗമ കിളിയേ കിളിയേ കിളിമക്കളേ കിളിയേ കിളിയേ കിളിമക്കളേ.
1: വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജെറി അമൽദേവ്, ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ, യേശുദാസും സംഘവും പാടിയത്.

ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ദിനരാത്രങ്ങൾ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കൂട്ടിനിളങ്കിളി എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്. വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: പതിനൊന്ന് മണി. സുഭാഷിതം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്.
1: മനുഷ്യന് എത്ര ഭൂമിയാണ് ആവശ്യം എന്നൊരു ടോൾസ്റ്റോയ് കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. സൂര്യാസ്തമയത്തിന് മുൻപ് താൻ ഓടിത്തീർക്കുന്ന അത്ര ഭൂമി തനിക്ക് സ്വന്തമാകുമല്ലോ എന്ന് കരുതി ഓടുന്ന പഹോം എന്ന കർഷകന്റെ കഥ. നമ്മളിൽ ചിലരും പഹോമിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്, തളർന്നു വീണ് മരിക്കുന്നതുവരെ ഓട്ടം തുടരുന്നവർ. മറ്റെല്ലാ മൂല്യങ്ങളും കൈവിട്ട് പണത്തിന് പിന്നാലെ പരക്കം പായുന്ന ആളുകളുണ്ട്. അല്ലലില്ലാതെ ജീവിക്കാനും ആവശ്യങ്ങൾ നടത്താനുമുള്ള പണമേ വേണ്ടതുള്ളൂ എന്ന് കരുതുന്നവരുമുണ്ട്. രണ്ടാമത്തെ കൂട്ടർക്കാവും കൂടുതൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാവുക. ജോലിയിൽ നിന്ന് വിരമിച്ചയുടനെ വലിയൊരു തുക കൊടുത്ത് ഒരു കാരവൻ വാങ്ങിയ വൃദ്ധ ദമ്പതികളെക്കുറിച്ച് വായിച്ചതോർക്കുകയാണ്. ചക്രങ്ങളിലുള്ള ആ കൊച്ചു വീടുമായി അവർ നാട് ചുറ്റാൻ ഇറങ്ങി. റിട്ടയർഡാകുമ്പോൾ ചാരുകസേരയിൽ വിശ്രമിക്കാനായി ജീവിതം മാറ്റിവയ്ക്കലല്ല സന്തോഷമെന്നും, സന്തോഷം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ജീവിതയാത്രയിൽ നമ്മൾ നിത്യേന പരിശീലിക്കേണ്ട ഒരു ശീലമാണെന്നും ആ വൃദ്ധ ദമ്പതികൾക്കറിയാമായിരുന്നു. നമ്മിൽ ചിലർക്കാകട്ടെ റിട്ടയർമെന്റ് എന്നാൽ ആനന്ദവിരാമം എന്നുകൂടിയാണ് അർത്ഥം. വേറെ ചിലർക്കത് സാഹസികതകളുടെ തുടക്കമാണെന്ന കൗതുകം മറക്കുന്നില്ല. ജീവിതത്തെ നമുക്ക് സർവാത്മന സ്നേഹിക്കാം. ജീവിതം ചിലർക്കെത്രയോ ലളിതമാണ്. ജീവിതാനന്ദത്തിലേക്കുള്ള മാർഗങ്ങൾ വളരെ സങ്കീർണമായി ആസൂത്രണം ചെയ്യേണ്ട പദ്ധതിയൊന്നുമല്ല. അവ ചിലപ്പോൾ നമ്മൾ നിത്യവും കാണുകയും

0: എന്നാൽ ശ്രദ്ധിക്കാതെയും പ്രാവർത്തികമാക്കാതെയും പോകുന്ന അതിലളിതമായ ചില കാര്യങ്ങളാവും. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും വെല്ലുവിളികളിലും പ്രതിസന്ധികളിലുമൊക്കെ സന്തോഷത്തിന്റെ കൊച്ചു കൊച്ചു വളപ്പൊട്ടുകളുണ്ട്. അത് കണ്ടെത്തി പെറുക്കിയെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ എന്ന കവിവാക്യം മറക്കാതിരിക്കാം. ഇതിനോട് ചേർന്ന് തന്നെയല്ലേ മഹാകവി ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞത്, ദ മൈൻഡ് ഇൻ ഇറ്റ്സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ എ ഹെൽ ഓഫ് ഹെവൻ. നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത് നമ്മുടെ മനസ്സാണ്, മനോഭാവങ്ങളാണ്. അവിടെ സമാധാനമില്ലെങ്കിൽ സന്ധ്യയ്ക്കും നിലാവിനും മഞ്ഞിനും മഴയ്ക്കും കുന്നിനും താഴ്വരയ്ക്കും ഒന്നിനും ഭംഗിയുണ്ടാവില്ല. എനിക്കിത് മതി, ഇത്ര മതി, എനിക്കിതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനാവട്ടെ നമുക്ക്. അപ്പോൾ നാം സന്തോഷം കണ്ടെത്തിക്കഴിഞ്ഞു.
1: ചിന്തോദീപകമായി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഷിജി ജോൺസൺ. സുഭാഷിതം വീണ്ടും എത്തും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വെള്ളിമൺ നെൽസൺ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.